0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM-ന്റെ ഈ വാതിലുകൾ ഇതാ തുറക്കുന്നു. ആദ്യത്തെ ഷോ ആയ വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഏത് ബന്ധങ്ങളിലും നമ്മളൊന്ന് മിണ്ടാതിരിക്കുമ്പോ, അല്ല, എന്തു പറ്റി, ഒന്നും മിണ്ടുന്നില്ലല്ലോ, വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്നൊരു ചോദ്യം എവിടെന്നെങ്കിലും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മെ കാണാതായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നമുക്ക് പ്രസന്റബിൾ ആയിട്ട് എവിടെയെങ്കിലും ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ, അല്ല, ഇത് എവിടെ പോയി എന്നൊരു അന്വേഷണം പറയാൻ ഒരാളുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ കണ്ണു നിറയുമ്പോൾ, മനസ്സ് വിഷമിക്കുമ്പോൾ, പോട്ടെ സാരമില്ല എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു ഏകാന്തത, അയ്യോ ഞാൻ ഒറ്റയ്ക്കായി പോയോ, ആരും എന്റെ കൂടെ തുണയ്ക്കില്ലേ എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ, അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ, പോട്ടടോ ഞാനുണ്ട് എന്നോർമ്മിപ്പിക്കാൻ ഒരു ശബ്ദം, ഇത്രയൊക്കെ മതി ജീവിതത്തിൽ സത്യത്തിൽ സന്തോഷം കൊണ്ട് തുള്ളി തുളുമ്പാൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്യൂട്ടിഫുൾ പീപ്പിൾ ആർ നോട്ട് ഓൾവേസ് പെർഫെക്റ്റ്, ബട്ട് ഗുഡ് പീപ്പിൾ ദേ ആർ ഓൾവേസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: ചിരിയുടെ സുൽത്താൻ, നർമ്മത്തിന്റെ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിലും മൺമറഞ്ഞു പോയവരും. അതിൽ ഏറ്റവും നമ്മൾ ഓർത്തിരിക്കുന്ന എളുപ്പമുള്ള ഒരു വാചകം എന്തെന്ന് വെച്ചാൽ, ഇഫ് യു നോട്ട് ഹാവ് ലാഫ്ഡ് ടുഡേ യുവർ ഡേ ഇസ് വേസ്റ്റഡ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ, ചിരിക്കാത്തൊരു ദിവസം അത് വേസ്റ്റായി പോയൊരു ദിവസമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് ചാർലി ചാപ്ലിന്റെ ഒരു വാചകമാണ്. അദ്ദേഹത്തിന്റെ ഒരുപാടധികം ചിരിപ്പിച്ച് മനുഷ്യനെ കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ്, അതുപോലെ ഫിലിം മേക്കറാണ്, ആക്ടറാണ്, കോമേഡിയനാണ്, അതൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ച ചില വാക്കുകൾ അത് ചിരിക്കപ്പുറം അർത്ഥ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ദ മൂൺ, യു വിൽ സീ ഗോഡ്സ് ബ്യൂട്ടി. ഇഫ് യു ലുക്ക് അറ്റ് ദ സൺ, യു വിൽ സീ ഗോഡ്സ് പവർ. ആൻഡ് ഇഫ് യു ലുക്ക് ഇൻ ടു ദ മിറർ, യു വിൽ സീ ഗോഡ്സ് ബെസ്റ്റ് ക്രിയേഷൻ. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് അല്ലെ. ചന്ദ്രനെ നോക്കുമ്പോൾ ദൈവത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണാം, എന്നാൽ സൂര്യനെ നോക്കുമ്പോഴോ ദൈവത്തിന്റെ അതിലില്ലാത്ത ശക്തി, ആ ഒരു പവർ തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കൂ, അവിടെ കാണുന്നത് വെറും മുഖമല്ല, ദൈവത്തിന്റെ ഏറ്റവും അതുല്യമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നതാണ് ആ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഒരിക്കലും സ്വയം ചെറുതായി പോകേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു വിലയുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. സ്വയമേ വിശ്വസിക്കുക എന്നതാണ് ആ ഒരു അബ്രിവിയേഷന്റെ തന്നെ അർത്ഥം. സ്വയം വിശ്വസിക്കുക, ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ച കഴിവുകളെ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ ടാലൻസ്, ബിലീവ് ഇൻ യുവർ പവർ. കാരണം ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളിൽ ഒന്നാണ് മനുഷ്യർ.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ദിവസം മുഴുവൻ ബിസി ആണോ നിങ്ങൾ? ബിസി ബി എന്ന് പറയുമല്ലോ. എന്ത് കാര്യം ചെയ്യാനും ഭയങ്കര തിരക്ക. ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പല ദിവസങ്ങളിലും പറ്റാറില്ല എന്നാണോ? അവസാനം ഒരു ദിവസം എന്തൊക്കെ ചെയ്തോ ഇന്നത്തെ ദിവസം പോയി കിട്ടി എന്ന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ മൾട്ടി ടാസ്കിംഗ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞ ഞാനും പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. അവസാനം എൻഡ് ഓഫ് ദി ഡേ അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഡേ തന്നെ വേസ്റ്റായി പോയതുപോലെ തോന്നിയേക്കാം. ചെയ്യുന്ന ജോലി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുക എന്നുള്ളതാണ്. സമയം വെച്ച് അതിനുള്ളിൽ ഒരു ജോലി തീർക്കുക. എന്റെ മോർണിംഗ് ടിൽ ആഫ്റ്റർനൂൺ എനിക്ക് ഇത്രയും ജോലി ചെയ്യാനുണ്ട്. പല ഓഫീസിലും വളരെ നല്ല സ്മാർട്ട് വർക്കേഴ്സ് അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ജോലിക്കിടെ ബോറടി മാറ്റാൻ ഇങ്ങനെ ഫോൺ തോണ്ടി തോണ്ടി ഇരുന്നാൽ തന്നെ നമ്മൾ അറിയുമല്ലോ സമയം പോകുന്നത്. ഒരേ സമയം പല കാര്യങ്ങളിൽ കൈവച്ച് രണ്ടു മൂന്ന് ആൾക്കാരോട് ഫോണിൽ സംസാരിച്ച് രണ്ടു മൂന്ന് പേരോട് ചാറ്റ് ചെയ്ത് അങ്ങനെ ഫോക്കസിംഗ് എന്നൊരു സാധനം പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകും അല്ലെ. നമ്മൾ സിനിമ കാണുമ്പോൾ ബാഹുബലി സിനിമയൊക്കെ കണ്ടപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഓ എന്തൊരു അതിശയം, എത്ര എളുപ്പമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് തോന്നിപ്പോവും ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു ടാലൻ്റ്, ആ ജീനിയസ് എത്ര വലുതാണ്. SS രാജമൗലിയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ പ്രിയ നടൻ പൃഥ്വിരാജ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: സോ വെൻ യു വാക്ക് ഇൻ ടു ദ സെറ്റ്സ് ഓഫ് വാരണാസി ആൻഡ് യു ലുക്ക് അറ്റ് മിസ്റ്റർ SS രാജമൗലി ബിഹൈൻഡ് ദ ക്യാമറ ഓർ ദ മോണിറ്റർസ് ഓർ വിത്ത് ദി ആക്ടേഴ്സ്, for someone who does not know, it's going to seem like a new director who had to wait 20-30 years to make his first film, finally having gotten the opportunity to make a film that he really wanted to make. That's the vibe he gives you. That's all that there is to learn from him. You know, I have not worked with a harder working filmmaker. Yeah. When he says 7 a.m. first shot, by the time Mahesh and I and Priyanka, we reached there, he would have set up the jimmy jib, done 12 rehearsals with his assistants, corrected everything, and he'd be waiting for the actors. And I'm like, what time did you come? I'm like, oh, I got here at 5:15. I'm like, sir, you want me to come a little bit earlier? No, you come only at 7. And he'll be the last one to leave. He hardly sits down while the actual filming is going. Our lunch breaks are like 20 minutes. You know, he is just incredible. It really, to me, he is like one of those young filmmakers who finally gotten to make his first film. I don't think he even realizes what he carries behind him, you know. And that is an amazing thing to learn from SS Rajamouli. The way he approaches his craft and the way he approaches the opportunities that are being presented in front of him, everything you need to learn is right there.
1: India kanda ethom migicha filmmaker ne kurichana paranjathu. അതായത് ഒരുപാട് ഓടി നടന്ന് സ്ക്രിപ്റ്റുകൾ എഴുതി തളർന്ന് ഒരു ഫിലിം ചാൻസിന് വേണ്ടി നടക്കുന്ന ഒരു യങ് ഫിലിം മേക്കർ ആദ്യമായിട്ട് ഒരു സിനിമ സെറ്റിൽ എത്തുമ്പോൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് അത്രേ രാജമൗലി ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ഓരോ ദിവസവും തന്റെ പുതിയ ജീവിതം, പുതിയ ജോലി, പുതിയ പശ്ചാത്തലത്തിലേക്ക് താൻ എത്തിപ്പെട്ടതുപോലെ എല്ലാം പുതുമയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കഠിനാധ്വാനിയാണ് തനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞതെന്ന് പൃഥ്വിരാജ് പറയുമ്പോൾ, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ കുറുക്കി കൊള്ളേണ്ടതിന്റെ ആവശ്യകത ഓർത്തു പോവുകയാണ്. മാറേണ്ടത് മനോഭാവങ്ങളാണ്, ശീലങ്ങളാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ മാറ്റുന്നതിനല്ല, നമ്മുടെ ചിന്താഗതിയെ മാറ്റി എടുക്കുന്നതിലാണ്. നമ്മുടെ മനോഭാവം മാറുമ്പോൾ തീരുമാനങ്ങൾ മാറും. തീരുമാനങ്ങൾ മാറുമ്പോൾ പ്രവർത്തന മേഖല തന്നെ ഒന്ന് ഷൈൻ ചെയ്തു തുടങ്ങും. പ്രവർത്തനങ്ങൾ മാറി മാറി തുടങ്ങുമ്പോൾ ജീവിതവും മാറി തുടങ്ങും. കാരണം യഥാർത്ഥ വിജയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയം യാഥാർത്ഥ്യമാക്കുന്നതിന് ഏറെ മുമ്പേ തന്നെ അത് മനസ്സിലാണ് ജനിക്കേണ്ടത്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: You are tuned into Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: You are listening to Home

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൽ, കാൽപന്തിൽ ക്വാർട്ടർ പോരാട്ടം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് US സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ ബന്ദർബസ്, സുരിക് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങൾ. അതീവ തന്ത്രപ്രധാന തീരദേശ മേഖലകൾ ചബാഹർ, കൊണാർക്ക്, കെഷൻ ദ്വീപുകളിൽ US സൈന്യം വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ട്. സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്ന് US സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാൻ ആക്രമണം. ബഹ്റൈനിൽ അപായ സൈറൺ ഉണ്ടായി. ആക്രമണം നേരിടുന്നതായി കുവൈറ്റ്. നിരവധി തവണ അപായ സൈറൺ മുഴങ്ങിയതായാണ് റിപ്പോർട്ട്. രാവിലെയാണ് ആക്രമണമുണ്ടായത്. US ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ആക്രമണമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാമനിയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ടുനിന്ന വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും ഒടുവിൽ ഇറാനിലെ വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങ് നടക്കുക. ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാമനിയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ടുനിന്ന വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും

ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിയെ വരവേറ്റു. ഓസ്ട്രേലിയയുമായി വ്യാപാര, പ്രതിരോധ, സാമ്പത്തിക സഹകരണം ശക്തമാക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ അഞ്ചു പേർക്കായി പ്രദേശത്ത് മൂന്നാം ദിവസവും തെരച്ചിൽ തുടരുന്നു. തുരങ്കപാത നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനിയുടെ അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് കാണാതായത്. മഴയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. നാല് സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷത്തിന്റെ നീക്കം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് ശക്തമാക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്നും വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് ഡി കെ ശിവകുമാർ. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഈ മാസം ക്ഷമിക്കണം നാളെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. നേരിട്ടെത്തിയുള്ള കൌൺസിലർ സേവനം പൂർണ്ണമായും നിർത്തിവെച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കൌൺസുലേറ്റ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യു എ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കൌൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ കൂടിയ സാഹചര്യത്തിലാണ് ഈ നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കൌൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. എംപോർട്ടൽ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സ്ലാഷ് മിഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിലിറങ്ങും. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഒലീസിയോ ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിര ഫ്രാൻസിന് ആത്മവിശ്വാസം നൽകുന്നു. ഹക്കിമി എന്ന കോട്ടക്കാക്കുന്നവൻ ഫ്രാൻസിനെ തടയുമെന്ന് മൊറോക്കോയും കരുതുമ്പോൾ ഇന്നത്തെ മത്സരം തീപ്പാറും.

0: होम एफएम न्यूज वॉज ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग शारजा दुबई अबू धाबी एंड अलेन सिंस 1982
1: टाइम चेक
0: ब्रॉट यू बाय ओजोन कार्गो
2: ഗുഡ് മോർണിംഗ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഹ്യൂമിഡിറ്റി കൂടിയിരിക്കുന്ന ദിവസമാണ് ദുബായിലെ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 75%.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, SIMS with University of Hertfordshire. Enroll in our

0: Very good morning. Welcome back home. 92.2 of Amalekka. Swagatham. Good morning. And it's a Thursday, July 9th. Samayam 7 manikku kazhinju 12 minute. Very good morning, Mini Padma. Namaskaram.
1: Yes, very good morning. Very good morning. Porthekku nokkumbolum ippozhathe paattu kelkkumbolokke Karthikinte ettavum nalla rasakaramayittulla vaanaville nokkukille kodamanjin kodamanjalla soorthukale kandukondirikkunnathu humidity athrathollum 70-80% ippo raavile nokkumbol athra valiya humidity aanu munnile kaalcha koranjathayittokke ningal
0: കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ഹ്യൂമിഡിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഒരു ചൂടിന്റെ ഒരു ഫേസ് ആണല്ലോ, ചൂട് കൂടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഹ്യൂമിഡിറ്റി തുടങ്ങും, അങ്ങനെ അത് ഒരു പീക്കിലേക്ക് പോയാണ് പിന്നെ അവസാനിക്കാൻ
1: പോകുന്നത്. അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. എന്തായാലും വരുന്ന വാർത്തകളൊക്കെ ഏറ്റവും നല്ല സന്തോഷം നിറഞ്ഞ വാർത്തകളൊക്കെ നിങ്ങൾക്ക് തരണമെന്നൊരാഗ്രഹം വളരെയധികം ഉണ്ട്. പക്ഷേ വരുന്ന വാർത്തകൾ ഇപ്പോൾ അത്ര സന്തോഷമല്ല. പക്ഷെ സന്തോഷമുള്ള ഒരു വാർത്ത ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഫ്രാൻസ് മൊറോക്കോ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് അങ്ങനെ തുടക്കമാവുകയാണ്. ആദ്യത്തെ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ, അതൊരു ഒന്നൊന്നര മത്സരമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്ത് കഴിഞ്ഞാലും ഹക്കിമി എംബാപ്പെ പോരാട്ടമാണ്. ചങ്ങാതിമാരാണ് അവർ. അവരെങ്ങനെയാണ് കളിക്കളത്തിൽ ഏറ്റുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും? അതുപോലെ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കമാകുമ്പോൾ കഴിഞ്ഞ തവണ ഫൈനലിൽ വരെ എത്തിയിട്ട് പൊലിഞ്ഞ ആ സ്വപ്നം എംബാപ്പെ നേടുമോ എന്ന കാര്യം, അതുപോലെ എംബാപ്പയുണ്ട്, ഒലീസയുണ്ട്, ഡെംബലെ അടക്കമുണ്ട്. വലിയൊരു പ്രതിഭാധനരുടെ ഒരു നിര തന്നെ നമുക്ക് ഫ്രാൻസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഹക്കിമി എന്ന് പറയുന്ന ആ കോട്ട കാക്കുന്നവൻ മൊറോക്കോയുടെ സൈഡിൽ ഉള്ളിടത്തോളം കാലം ഒരു ഗോൾ വഴങ്ങലെ ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും വലിയ വമ്പന്മാരുടെ പോരാട്ടത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. തുടർച്ചയായിട്ടുള്ള രണ്ടാം സെമിയാണ് മൊറോക്കോ ലക്ഷ്യമിട്ടുന്നത്. പണയോട്ടം തുടരുകയാണ് ഫ്രാൻസ് സെമിയിൽ. അപ്പോൾ ആദ്യം ആരെത്തും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. മൂന്നാം കിരീടമാണ് ഫ്രാൻസ് ലക്ഷ്യമിടുന്നത്. പ്രതിഭകളുടെ ഒരു സംഗമമാണ്. ഓരോ കളിയിലും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൊറോക്കയെ നമ്മൾ കാണുന്നുണ്ട്. ബോക്സ് ടു ബോക്സ് പറന്ന് കളിക്കുന്ന കളിക്കാരാണ് മൊറോക്കോയുടെ ഒരു പ്രത്യേകത. ഹാട്രിക് കരുത്തുമായിട്ട് ഡെംബലെ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. കണക്കിൽ ഫ്രാൻസിനാണ് മുൻതൂക്കം. പക്ഷേ ഏത് വമ്പനയും തളയ്ക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ആ കരുത്ത് മൊറോക്കോയും കാണിക്കുമ്പോൾ ഇന്നുണ്ടല്ലോ. കളിക്കളത്തിലെ തീ പാറുന്നൊരു മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില മത്സരങ്ങൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കും, എന്നിട്ട് ചിലത് ഒന്നുമല്ലാതെ ഒരു ആറിയ ഒരു കഞ്ഞി പോലെ ഒരു അല്ലേ അതുപോലെ ആവാറുണ്ട്. പക്ഷെ ഫ്രാൻസ് മൊറോക്കോ പോരാട്ടം നല്ല പോരാട്ടമായിരിക്കും. ഖത്തറിൽ 4 തവണ എംബാപ്പയെ തടഞ്ഞിട്ടുണ്ട് ഹക്കിമി. ആ ഹക്കിമിനെ കവച്ചു വെട്ടിയിട്ട് ഓടിച്ചിട്ട് ഗോൾ അടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് കൂടി ഇന്നത്തെ മത്സരം സാക്ഷിയാവുകയാണ്. ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഇന്ന് 8 മണിക്കല്ലല്ലോ, ഇന്ന് 11 മണിക്കല്ലേ സമയം.
0: പിന്നെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടൈമിന് ഇല്ല
1: ഇല്ല എല്ലാം 12 മണി 5 മണി ആ നേരത്താണ്.
0: ആ ഒരു സമയത്താണ് ഇനിയും വരാൻ പോകുന്ന കളികളൊക്കെ തന്നെ. ഇനി ഫിക്ചർ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫിക്ചർ വന്നിട്ടുണ്ട്. പുതിയ ഫിക്ചർ എനിക്ക്
1: തോന്നുന്നു ഞാൻ പറഞ്ഞുതരാം.
0: ഞാൻ ഉദാഹരണം നോക്കുന്നത് ഫിഫയുടെ പുതിയ ഫിക്ചർ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുന്ന സമയം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതൊക്കെ മാച്ചസ് ആണെന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. എന്തായാലും ഇന്നത്തെ വാശിയേറെ മത്സരത്തിലേക്ക് തന്നെ പോകുമ്പോൾ അല്ലെ, സെമിയുടെ 3-4
1: ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്.
0: യെസ് ഓക്കെ. ഇന്ന് അതുപോലെ തന്നെ സ്പെയിൻ ബെൽജിയം, നാളെ 11 മണിക്ക് നോർവേ ഇംഗ്ലണ്ട്, ഞായറാഴ്ച 1 മണിക്ക് അർജന്റീന,
1: സമയം വളരെ മോശമാണ്,
0: രാവിലെ 5 മണിക്ക്. എങ്ങനെയാണ് സമയം?
1: ഇന്നലെ രസകരമായിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് കുറെ കാലം കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്നലെ രാത്രി ഒന്ന് സുഖകരമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ അപ്പോഴും വലിയ സുഖമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് ഇങ്ങനെയാണ്. ഫ്രാൻസ് മൊറോക്കോ ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. 10th July ഇന്ന് രാത്രി 12 മണിക്കാണ്. സ്പെയിൻ ബെൽജിയമാണ് പിന്നെ വരാൻ പോകുന്നത്. അതും പുലർച്ചെയായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നോർവേ 12-ാം തീയതിയാണ് കേട്ടോ. നമുക്കിതൊരു സമാധാനമായിട്ട് കാണാൻ പറ്റുമെന്ന് ഉപയോഗിക്കുന്നു. 1 മണിക്കാണ് പുലർച്ചെ. നോർവേ ഇംഗ്ലണ്ട് തീപ്പാറും അല്ലേ അക്ഷയ്, അത്
0: വല്ലാത്ത
1: ഹാലൻഡൊക്കെ വന്നതോടുകൂടിയിട്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ വരുന്നതാണ് അർജന്റീന സ്വിറ്റ്സർലൻഡ്. എളുപ്പത്തിൽ അർജന്റീന ജയിക്കുമെന്നാണ്
0: കരുതുന്നത്.
1: അതെ, അതായത് ഉറപ്പിച്ചൊരു മത്സരമാണ്. 5 മണിക്ക് രാവിലെ 5 മണിക്കാണ്. നമുക്കൊക്കെ ഏതാണ്ട് കണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ
0: കളിയുടെ,
1: ആ സമയത്ത് നമുക്ക് കളിയുടെ വിവരങ്ങളും കൂടി പറയാൻ പറ്റുന്ന ഒരു നല്ല സമയം കൂടിയാണ്. എന്തായാലും ഫുട്ബോൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നു. ഇന്നത്തെ മത്സരമാണ് എനിക്ക് ഭയങ്കര. പിന്നെ വരുന്നത് നോർവേയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം.
0: സ്പെയിനും ബെൽജിയം മോശമല്ല,
1: അത് ഒന്നൊന്നര മത്സരം. എല്ലാം ഇനിയെല്ലാം കരുത്തരുടെ ആരെയും നമുക്ക് എഴുതി തള്ളാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല. എല്ലാം നമുക്ക് ഇഷ്ടമുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ടീമുകൾ പോയെങ്കിലും നമുക്ക് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നമുക്ക് നിലവിലുള്ള ഓരോ ടീമുകളിലും വലിയ വലിയ പ്രതീക്ഷയുണ്ട്. ഫ്രാൻസ് അർജന്റീനയെ തോൽപ്പിച്ചിട്ട് കിരീടം എടുക്കാൻ പോവുകയാണ്, നോർവെ അർജന്റീന ആരാ വരാൻ പോകുന്നതെന്നൊക്കെയുള്ള ഒരു കൗതുകത്തിൽ ഇനി ഇരിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം.
0: എന്താണെങ്കിലും നമുക്ക് ഈ വീക്കെൻഡ് നല്ല വാശിയേറെ ക്വാർട്ടർ ഫൈനൽസ് ഒക്കെ കണ്ട് അത് കഴിഞ്ഞ് സെമിയിലേക്കും അത് കഴിഞ്ഞ് ഫൈനലിലേക്കും ഇനി കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫിഫയുടെ ആവേശം നമ്മൾ അലയടിക്കാനായിട്ട് എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ ഇച്ചിരി ഒരു വിഷമമുണ്ട്. 19th അല്ലേ
1: ഞായറാഴ്ച,
0: ജൂലൈ 19 ഞായറാഴ്ച, അത് നല്ല സമയമാണ്, 11 മണിക്ക്
1: സമാധാനമുണ്ട്. എല്ലാവർക്കും കണ്ട് കളിയൊക്കെ കണ്ട് ആ കിരീടമൊക്കെ വാങ്ങിച്ച് സുഖമായിട്ട് ഉറങ്ങി നമുക്ക് അടുത്ത ദിവസം വരാം അല്ലേ. അങ്ങനെ കളി വെച്ച് നന്നായി. 5 മണിക്കും 2:30 3 മണിക്കും വെക്കാതെ നിങ്ങൾ ഞങ്ങളെ കാത്തതിൽ എന്തായാലും സന്തോഷമുണ്ട്. ഇന്നത്തെ പശ്ചിമേഷ്യയിലെ വാർത്തകൾ നമ്മൾ വീണ്ടും ആശങ്കപ്പെടുത്തുന്നത് ട്രംപ് സേസ് ഇറാൻ സീസ് ഫയർ ഓവർ എന്ന് പറയുന്ന വാർത്തയാണ് കലേജ് ടൈംസ് ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇറാൻ അണേബിൾ ടു ടേൺ ദ പേജ് ഓൺ വാർ എന്ന് പറഞ്ഞിട്ട് അൻവർ ഗർഗാഷ് പറഞ്ഞതും ആദ്യ പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധം അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ആവർത്തിക്കുന്നു. ഇന്ന് രാവിലെ കുവൈറ്റിലും ബഹ്റൈനിലും വീണ്ടും അപായ സൈറനുകൾ മുഴങ്ങിയ വാർത്ത. ഇറാനിൽ വ്യാപകമായിട്ട് 80 സ്ഥലങ്ങളിൽ അവരുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചുകൊണ്ടുള്ള US ആക്രമണമാണ് നടന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പാക്സിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്രമണം വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിലാണ് ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US നാവികസേന ആസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടിട്ട് പിന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം.
0: എത്ര ദിവസത്തെ ചർച്ച കഴിഞ്ഞിട്ട് അവസാനം വന്നേക്കുന്ന ഒരു തീരുമാനം അതായിരുന്നു. ഇപ്പൊ ഇതാണ്ട് ഈ പൊളിച്ചൊടുക്കിയേക്കുന്നത് കഴിഞ്ഞു. എല്ലാ ഒരു മാർക്കറ്റൊക്കെ ഒന്ന് നല്ലപോലെ ആയിട്ട് വരുന്ന സമയം, ഒരുപാട് പേർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന സമയം, ആ സമയത്താണ് വീണ്ടും ഇത്തരത്തിലുള്ള നമ്മൾ വാർത്തകൾ കേൾക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള.
1: ഇങ്ങോട്ടൊന്നടിച്ചാൽ അങ്ങോട്ട് 20 തവണ തിരിച്ചടിക്കും. ഇറാനുമേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിയുടെ സ്വരം കടുപ്പിക്കുകയാണ്. ഇതൊരു ഫുട്ബോൾ മാച്ച് അല്ല, ഒന്ന് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ വലയിൽ നിറയ്ക്കാന്ന് പറയുന്നത്. സമാധാനത്തിലേക്ക് പോകുമ്പോഴാണ് സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം ലഭിക്കുക എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആരെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന നമുക്ക് തോന്നുന്നു. എന്തായാലും ഇരുപക്ഷങ്ങളും രണ്ടു ഭാഗത്തും പിന്നെ പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. US പ്രസിഡന്റിനെ മാത്രം പറഞ്ഞാൽ പോലെ മൊത്തത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം പ്രത്യാക്രമണം നടക്കുന്നതുകൊണ്ടാണല്ലോ. ഹോർമസിൽ കപ്പലുകളെ ആക്രമിക്കുന്ന ഇറാന്റെ നടപടി തുടർന്നാൽ ഇറാനിൽ US ബോംബ് മഴ പെയ്യിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഹോർമസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടത്തിയതോടുകൂടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു സംഘർഷത്തിലേക്ക് പോയത്. ഇറാന്റെ എണ്ണയ്ക്ക് നൽകിയ ഉപരോധ ഇളവിതോടുകൂടി ട്രംപ് പിൻവലിച്ചിട്ടുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന ഹബ്ബായിട്ടുള്ള ഖാർഗ് ദ്വീപ് US പിടിച്ചെടുക്കുമെന്ന ഭീഷണിയും ട്രംപ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാനിലെ റെയിൽപാലങ്ങൾ, സേനാ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് US സൈനിക ആക്രമണം നടത്തിയത് എന്ന് പറയുമ്പോൾ മേഖല ഒന്നുകൂടി സംഘർഷത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാമനി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് പൂർത്തിയാവാൻ വേണ്ടി പോവുകയാണ്. 1 ആഴ്ച നീണ്ട വിലാപയാത്ര, ഔദ്യോഗിക ചടങ്ങ് ഇതെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് ഇന്ന് ഇറാനിൽ അവരുടെ വിശുദ്ധ നഗരം എന്ന് വിളിക്കുന്ന മഷ്ഹദ് അവിടെ സംസ്കാര ചടങ്ങ് ഇന്ന് പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. February 28 നടന്ന ആക്രമണത്തിൽ ഇദ്ദേഹവും കുടുംബവും കൊല്ലപ്പെട്ടു. ഇത്രയും മാസങ്ങൾ കാത്തുവെച്ചതിന് ശേഷമാണ് ഇന്ന് സംസ്കാര ചടങ്ങ് പൂർത്തിയാകാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇന്ത്യക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട് ഇറാൻ. അതേസമയം US പല ആഫ്രിക്കൻ രാജ്യങ്ങൾ അടക്കമുള്ളവരെടുത്ത് ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ട് അവരെ വിലക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്ന് ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം ആയത്തുള്ള അലി ഖാമനി നമ്മൾ ചെറുപ്പകാലം മുതലേ കേട്ട് ശീലിച്ചൊരു വാക്കും പേരുമാണ് ഇറാന്റെ ആത്മീയ നേതാവ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് പൂർത്തിയാകുന്നു. അപ്പോൾ ഇന്ന് വരെ ഇറാൻ ആക്രമിക്കില്ല എന്നായിരുന്നു നേരത്തെ ട്രംപ് പറഞ്ഞത്. അതിനിടയിലാണ് ഹോർമസിലെ പ്രശ്നങ്ങൾ നടന്നത്. അപ്പോൾ പിന്നെ ആക്രമണമായി, പ്രത്യാക്രമണമായി, ഇതിൻ്റെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ഇപ്പോൾ ഗൾഫ് പിന്നെ ബഹ്റൈനിൽ വരുന്നു, കുവൈറ്റിൽ വരുന്നു, അടുത്ത സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കാതിരിക്കട്ടെ, അത്രയും എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു ശേഷി കുറയട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്.
0: എണ്ണവില ഒന്ന് കുറഞ്ഞതായിരുന്നു, അതിന്റെയൊക്കെ ആശ്വാസത്തിലിരിക്കുകയായിരുന്നു നമ്മളെല്ലാ പ്രവാസികളും. എന്താണേലും നോക്കി തന്നെ അറിയാം എന്താണ് വരാൻ പോകുന്നത്.
1: കാണാതായ പാകിസ്ഥാൻ വിമാനത്തിന്റെ അവശിഷ്ടം
0: കണ്ടിരുന്നത് അത് ആക്ച്വലി തകരാറായിരുന്നു എന്താണ്, 5 പേര് മിസ്സിംഗ് ആണെന്നുള്ള ഒരു വാർത്ത കൂടെ ഉണ്ട് അല്ലേ.
1: കറാച്ചിയിൽ നിന്ന് 360 കിലോമീറ്റർ അകലെയാണ് ആ ഒരു സ്ഥലമുള്ളത്, തുറമുഖ പട്ടണമായിട്ടുള്ള ഒർമാര. വിമാനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാരെ കുറിച്ച് ഇതുവരെ വിവരം വന്നിട്ടില്ല. ഇവർക്കായിട്ട് തെരച്ചിൽ തുടരുന്നുണ്ട്. 12 മണിക്കൂർ നീണ്ട തെരച്ചിലിന് ശേഷമാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത്. എന്തായാലും 5 ക്രൂ അംഗങ്ങളുമായിട്ട് ഷാർജയിൽ നിന്ന് കറാച്ചിയിലേക്ക് പോവുകയായിരുന്നു പാകിസ്ഥാന്റെ ബോയിങ് 737 ചരക്ക് വിമാനമാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. അങ്ങനെ അതിന്റെ പിന്നെ നാവിഗേഷൻ സംവിധാനത്തിൽ വലിയൊരു തകരാറ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ബന്ധം വേർപെട്ടത്. 27 വർഷം പഴക്കമുള്ള ഒരു കാർഗോ ഫ്ലൈറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും കാർഗോ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളില്ലാതിരുന്നതുകൊണ്ട് തന്നെ മരണസംഖ്യ അങ്ങനെ വലുതായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ആ തെരച്ചിൽ തുടരുന്നു എന്ന വാർത്ത ആദ്യ പേജിൽ തന്നെ.
0: തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ അർജന്റീനയുടെ ആ ജയം ഇപ്പോൾ ഭയങ്കര രീതിയിലാണ് എല്ലായിടത്തും വിമർശിക്കുന്നത്. ഇപ്പോൾ ഫ്രം ഹാൻഡ് ഓഫ് ഗോഡ് ടു അർജന്റീന ഈജിപ്റ്റ് എന്നാണ് പറയുന്നത്.
1: അവർ അങ്ങനെയാണ് ജയിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അർജന്റീനിയൻ വിരോധികൾ അങ്ങനെയാണ് പറയുന്നത്. ആദ്യം മറഡോണ ദൈവത്തിന്റെ കൈകൊണ്ടുള്ള ഗോളിലൂടെ ഒരു കപ്പ് നേടുന്നു. ഇപ്പോ അതല്ലാത്ത പല പല വഴിവിട്ട മാർഗങ്ങളിലൂടെ ഫിഫയുടെ ജേഴ്സി, പിന്നെ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞിട്ടുള്ള ഫിഫ റഫറിമാരെയൊക്കെ മിമിക് ചെയ്തൊക്കെ കാണിക്കുന്നു. പക്ഷെ രണ്ട് പക്ഷമുണ്ട്, പുതിയ കാലഘട്ടത്തിലെ നിയമം അനുസരിച്ചിട്ട് ചെയ്തത് ശരിയാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഒരു കിലോമീറ്റർ മുമ്പ് നടന്ന ഒരു ഗോൾ ടാക്ലിങ്ങിനെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്, പെനാൽറ്റി നിഷേധിക്കുന്നതും കൊടുക്കുന്നതെന്നും മറുവാദം ഉന്നയിക്കുന്നവരുണ്ട്. എന്തായാലും അർജന്റീനയെ ഒരുപാട് സ്നേഹിച്ച ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു, എം ബി രാജേഷ്. അദ്ദേഹം പറയുന്നത്, അർജന്റീനയെ കാലങ്ങളായിട്ട് ഞാൻ സ്നേഹിക്കുന്നു, ഫുട്ബോൾ മറ്റെന്തിനേക്കാളും പ്രധാനം, പക്ഷേ ഈജിപ്തിനോട് റഫറി കാട്ടിയത് നഗ്നമായിട്ടുള്ള അനീതി എന്നാണ് അർജന്റീനയെ സ്നേഹിക്കുന്നവർ പോലും ഇപ്പോൾ ഒരു മറുപടിയായിട്ട് വരുന്നത്. 1986 മുതൽ ഞാനൊരു അർജന്റീനിയൻ ആരാധകരാണ്. അർജന്റീന തോറ്റപ്പോഴും ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എനിക്ക് എന്താ ആനന്ദമാണ്, ഇനി കോമനെ എന്ന മട്ടിൽ അർജന്റീനിയൻ ഫുട്ബോളിനെ കാല്പനികമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്ന് പറയട്ടെ, ഫുട്ബോളാണ് മറ്റെന്തിനേക്കാളും പ്രധാനം. ഫുട്ബോൾ പോലെ വേഗമേറിയ ഒരു കളിയിൽ മുടിനാരിഴയിൽ തട്ടിയതിന് ഗോൾ നിഷേധിക്കുന്നത് പോലുള്ള ബോറൻ സാങ്കേതികത്വം വാറിലൂടെ അടിച്ചേൽപ്പിക്കുന്നതും ഹൈഡ്രേഷൻ ബ്രേക്കും എല്ലാം അതിന്റെ സ്വാഭാവികതയെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച്. എനിക്ക് തോന്നാറുണ്ട് ഈ വാറും ഈ ഹൈഡ്രേഷൻ ബ്രേക്കൊക്കെ വരുമ്പോൾ ഈ കളി ഒരു ചൂട് പിടിച്ച് 90 മിനിറ്റും അതിന്റെ ഒരു മനോഹാരിതയിൽ പോകേണ്ടടുത്ത് ഇങ്ങനൊരു സംഭവം പറയേണ്ടതുണ്ടോ? സാങ്കേതിക വിദ്യകളൊക്കെ നല്ലതാണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഗോൾ നിഷേധിക്കുക, ഗോൾ കിട്ടാം. പക്ഷെ ഈ ഒരു മുടിനാരിഴയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ഒരു ഗോളിലേക്ക് പോകുന്നതും നിഷേധമൊക്കെ ശരിയാണോ എന്ന് പറഞ്ഞ എം ബി രാജേഷ് പറഞ്ഞത് കുറച്ചൊക്കെ വാസ്തവമുണ്ടെന്ന് തോന്നുന്നു.
0: അല്ല, അതിനകത്ത് ആ വിഷ്വൽ തന്നെയുണ്ടല്ലോ, നമ്മൾ ആ കളി കാണുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇതല്ലെങ്കിലും നമ്മൾ വീണ്ടും ഹൈലൈറ്റ്സ് കാണുന്ന സമയത്ത് ഒരാളെ തെള്ളിയിടുന്നു, അവിടെ വിസിൽ വരുന്നില്ല, അവിടെ അർജന്റീന ബോൾ കൊണ്ടുപോകുന്നു, ഗോളാക്കുന്നു. കഴിഞ്ഞ ദിവസം നടൻ റഹ്മാന് അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ അദ്ദേഹം വ്യക്തമായിട്ട് കാരണം സഹിതം ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അർജന്റീനയുടെ പറ്റിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ
1: ആ വിമർശനത്തിലെ ഒരു പ്രധാന കാര്യം പറയുന്നത് എന്താണെന്നറിയാം, ഈജിപ്തിന്റെ ആ ഗോൾ, ആ സെക്കൻഡ് ഗോൾ അനുവദിക്കാതിരുന്ന വാറിന്റെ, അതായത് ഫീൽഡ് റഫറിയുടേതല്ല, വാറിന്റെ നടപടി തെറ്റായിരുന്നുവെന്ന വാദത്തിൽ പലരും ഉറച്ചു നിൽക്കുന്നത്. കാരണം ഓൺ ഫീൽഡ് റഫറി ഫൗൾ വിളിക്കാതിരുന്ന നിസ്സാരമായിട്ടുള്ള ഒരു നോർമൽ കോൺടാക്ട് മാത്രമായിരുന്നു അത്. റഫറിക്ക് ഫൗൾ അല്ലെന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ വിധിക്കാതിരുന്നത്. പന്ത് കരസ്ഥമാക്കിയിട്ട്, അതായത് പന്ത് കാലിൽ വെച്ചിട്ട് 100 മീറ്ററോളം താണ്ടിയിട്ട് ഈജിപ്തിന് ഗോൾ നേടാൻ കഴിഞ്ഞതും, എന്നാൽ വാറിന്റെ ഇടപെടലാണ് ഈ നോർമൽ കോൺടാക്ട് ഫൗൾ ആണെന്ന് വിധിച്ചത്. അപ്പൊ ഗോൾ നിരസിക്കപ്പെട്ടതും ഈ നീതിക്ക് നിരക്കാത്ത അതിസാങ്കേതികത്വം, ആ അതിസാങ്കേതികത്വത്തിൽ തട്ടിയിട്ടാണ് ഈജിപ്തിന്റെ ആ രണ്ടാമത്തെ ഗോൾ ഗോളല്ലാതെ ഡിസലവ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നത്. എന്തായാലും ഈജിപ്ത് ഒരു പരാതി എന്ന രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്, അവർക്ക് നീതി നിഷേധം ഉണ്ടായെന്ന രീതിയിൽ. എന്തായാലും മുഹമ്മദ് സലാ എന്ന് പറയുന്ന അവരുടെ രാജകുമാരൻ, അവരുടെ പടയാളി, അവരുടെ സർവ്വസൈന്യാധിപൻ തല ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു നോക്ക്, ഒരു മത്സരം പിന്നെ നടന്നിരിക്കുന്നു, നല്ല രീതിയിൽ പറകിലോട്ട് പോയിരുന്ന ടീം തിരിച്ചു വന്ന് വിജയിച്ചിരിക്കുന്നു. പക്ഷെ വിജയത്തിനൊടുവിൽ ആളുകൾ കൊണ്ടാടുന്നത് ആരെയാണ്? മുഹമ്മദ് സലയും ഈജിപ്തിനെയും. അത് തോറ്റവരുടെ കൂടെ കൂടി നിൽക്കാനുള്ള ഒരു മനോഭാവം നമ്മളിൽ പലർക്കും ഉണ്ട് എന്നത് ഒരു നല്ല ഫിലോസഫിയും കൂടിയാണ്. മെസ്സിയെ വില കുറച്ച് കാണുന്നില്ല കേട്ടോ ഒരിക്കലും, മെസ്സി നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ്. മെസ്സിയുടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ, എൻ്റെ ഒരു സുഹൃത്ത് വളരെയധികം കാല്പനികമായിട്ട് കളിയെ കാണുന്ന ആളാണ് കേട്ടോ, പക്ഷെ അവൻ പറയാണ്, എനിക്ക് കഴിഞ്ഞ കളി കാണുമ്പോൾ ഉള്ള സങ്കടം എന്തായിരുന്നു എന്നറിയോ, അർജന്റീന തോക്കുന്നതല്ല, അതോടുകൂടി മെസ്സിയുടെ കളി നമ്മൾ അവസാനമായിട്ട് കാണാൻ പോവാണല്ലോ, നെഞ്ചൊക്കെ നെഞ്ചെടുപ്പ് നിൽക്കുന്നത് പോലെ, ശ്വാസം നിൽക്കുന്നത് പോലെ, കണ്ണു മുഴുവൻ കലങ്ങി നിറയുന്നത് പോലെ, ഇനി അങ്ങോട്ട് ആരോടും മിണ്ടാൻ പറ്റില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്ന പോലെ, നിശ്ചലമാവുന്ന പോലെ. ഒന്ന് അലയ്ക്കൂ, ആ കളിയിൽ മെസ്സി തോൽക്കുന്നു ഇല്ലെങ്കിൽ അർജന്റീന തോക്കുന്നു, നിശ്ചലമാകും ലോകം കുറേ സമയത്തേക്ക്. നമുക്ക് അർജന്റീനയുടെ ടീമിൻ്റെ ആരാധകരല്ലാതിരിക്കുന്ന നമുക്ക് പോലും ചിലപ്പോൾ ശ്വാസം കിട്ടില്ല. കാരണം മെസ്സി എന്ന് പറയുന്ന എക്കാലത്തെയും നമ്മുടെ കാലത്തെ ഏറ്റവും മികച്ച, ഏറ്റവും മനോഹരമായിട്ട് കളിക്കുന്ന, ഏറ്റവും നല്ലവനായിട്ടുള്ള മിശിഹ ഇനി നമുക്ക് മുന്നിൽ ഒരു വസന്തം തീർക്കില്ല എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു മെസ്സി വിരോധമല്ല, രണ്ട് കളികളെ അതിന്റെ സാങ്കേതികത്വം വെച്ചിട്ട് നമ്മൾ വിശദീകരിച്ചു എന്നേ
0: ഉള്ളൂ. എന്താണല്ലോ, അങ്ങനെ ലോകം മുഴുവൻ അതിന്റെ ഒരു വിമർശനത്തിലേക്ക് പോകുന്നു. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ദുബായിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈനിന്റെ പണി ഏറ്റവും റെക്കോർഡ് വേഗതയിലാണ് മെട്രോയുടെ ആ പ്രവർത്തന പണികളെല്ലാം തന്നെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ ആർടിയുടെ ആർടിയുടെ ഒരുപാട് പുതിയ ബ്രിഡ്ജുകൾ ദുബായിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് ഈ നാട്ടിലെ പോലെ ഉദ്ഘാടനങ്ങളോ അല്ലെങ്കിൽ വിളിച്ചു പറയലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷെ പല ഇടങ്ങളിലും വമ്പൻ പണികൾ നടക്കുന്നു, വമ്പൻ ബ്രിഡ്ജുകളൊക്കെ തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്.
1: അല്ല, ഈ ഉദ്ഘാടനമൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളെ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യുഎഇ കണ്ട് പഠിക്കണം. കാരണം ഇവിടെ ഇത്തിഹാദ് റെയിൽ എന്ന് പറഞ്ഞൊരു വലിയൊരു, അതായത് രാജ്യത്തിന്റെ അഭിമാനം ആദ്യമായിട്ടൊരു റെയിൽ അങ്ങനെയൊക്കെ വന്നിട്ട് പോലും ഒരു സ്വാഭാവിക പ്രക്രിയ പോലെ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോകുന്നു. ഒരു സ്റ്റേഷൻ ഉദ്ഘാടനം ഇവിടുത്തെ ക്രൗൺ പ്രിൻസ് വന്ന് ചെയ്യുന്നു, ആളില്ല, ആനയില്ല, അമ്പാരിയില്ല, ഒന്നുമില്ല, സമാധാനമായിട്ട് നിൽക്കുന്നു. ടണലുകളുടെ നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞു തറക്കല്ലിടൽ എന്തൊക്കെയാണ്, എന്നിട്ട് അവിടെ അവരുടെ പേരെഴുതി വെക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ മുതൽ ഇനി MLA, MP, മന്ത്രി തൊട്ട് ആരുടെയൊക്കെ പേര്, എന്നിട്ട് വെക്കാത്തതിനെ ചൊല്ലിയിട്ട് പ്രശ്നം അതിൽ ഗ്രൂപ്പീസ് ഉണ്ടെന്ന് ആരോപിക്കൽ, ഒരു കല്ലിടൽ,
0: പ്രോട്ടോക്കോളിന്റെ വിഷയങ്ങൾ
1: അതുണ്ട്, അത് മറക്കരുത്. ഇങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങൾ, ആളുകൾ ബഹളങ്ങൾ, പിന്നെ ഈ എഴുതി വെക്കുന്ന എന്തിനാണ്? ഇത് രാജ്യത്തിന്റെ സ്വത്താണ്, ഇത് ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയണത്. നമ്മളെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് നമ്മൾ കല്ലുകളിലുള്ള ശിലാലിഖിതങ്ങളിലല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ വലിയ പ്രോജക്ടുകളിലൂടെയാണ് രാജ്യം നമ്മൾ ഓർമ്മിക്കുക. എന്തിനാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്? നമുക്കറിയാലോ കെ കരുണാകരൻ എന്ത് നൽകി കേരളത്തിന് എന്നറിയാം. ആ എയർപോർട്ടിൽ ഓരോ തവണ വന്നിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിലറിയാതെ കെ കരുണാകരൻ ഉണ്ട്, അത് മതി. ഇനി ആ പേര് അവിടെ കെ കരുണാകരൻ കൊടുത്താൽ മാത്രമേ വരുള്ളൂ, ഇല്ല അങ്ങനെ വരില്ല.
0: ഈ നമ്മൾ പറയുന്ന പോലെ ഈ രാജ്യത്തിന്റെ മെട്രോ അല്ലെ, ഈ എത്തിഹാദ് റെയിൽവേ വന്നപ്പോ ഇവിടുത്തെ ജനങ്ങളാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അത് ഭയങ്കര ഒരു മാതൃകയാണ് ലോകം മുഴുവൻ കണ്ടറിയേണ്ടത്.
1: ആദ്യ യാത്രികനായിട്ട്, ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു യാത്രികൻ ഫസ്റ്റ് നമ്പർ സീറ്റിലിരുത്തിട്ട് കൊണ്ടുവന്നൊരു രാജ്യം. അവിടെ അടിപൊളിയില്ല, ബഹളമില്ല, ഞാനാണോ വലുത്, നീയാണോ വലുത്, രാജാവാണ് കൊടി കാണിക്കേണ്ടത്, ഒന്നുമില്ല. വര കയറുക, നമ്മൾ അതായത് പാസഞ്ചേഴ്സാണ്. ഈവൻ മീഡിയാസിന് പോലും വലിയ പരിഗണന കൊടുത്തിട്ടില്ല. മീഡിയാസ് കയറണമെന്ന് പറഞ്ഞു പാസഞ്ചേഴ്സ് സേഫ്റ്റി ഫസ്റ്റ്, ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. എത്രയോ പേര് മെയിൽ അയച്ചിട്ട്, ആ മെയിലിന് താഴെ വന്ന RTA ഭാഗത്തു നിന്നും, നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന്, ഇത്തിഹാദ് റെയിലിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്ന മെയിലിന്റെ എന്തൊക്കെ നിങ്ങളുടെ പല പല പദ്ധതികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ. പാസഞ്ചേഴ്സ്, പാസഞ്ചേഴ്സ് സേഫ്റ്റി, പാസഞ്ചർ ഫസ്റ്റ്, എന്തൊരു എന്തൊരു മഹത്തായിട്ടുള്ള വാക്കാണ്. ഒരാൾക്കും അമിത പരിഗണനയില്ല. നിങ്ങൾ പാസഞ്ചറായിട്ട് കയറി യാത്ര ചെയ്ത് ഒരു പ്രശ്നമില്ല. നല്ലൊരു മൂവ് ആണ്
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഒരുപാട് പുതിയ സംഭവങ്ങൾ ഇനിയിപ്പോ അടുത്ത നമ്മൾ നോക്കി കാണുന്നത് നമ്മുടെ മെട്രോയുടെ ബ്ലൂ ലൈൻ തന്നെയായിരിക്കും. അതും എന്തായാലും അതിവേഗത്തിൽ തന്നെ തീരാൻ പോകുന്ന ഒരു പ്രൊജക്ട് കൂടെയാണ്.
1: ഈ പ്രൊജക്ടുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ വയനാട് കള്ളാടി ദുരന്തത്തിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ വരുന്ന വാർത്ത, ആനക്കമ്പയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണത്തിൽ അടിസ്ഥാന മാനദണ്ഡങ്ങൾ പോലും പാലിച്ചില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും തുർക്കി ആസ്ഥാനമായിട്ടുള്ള ട്യുമാസ് എന്ന ഏജൻസിയും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള കൊങ്കൺ റെയിൽ കോർപ്പറേഷന് June 14 തന്നെ ഇവർ റിപ്പോർട്ട് നൽകിയിരുന്നു. തുരങ്കത്തിന്റെ ആ മുഖത്തേക്ക് എത്താൻ മണ്ണെടുത്തതിലും അവിടെ കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് ചെയ്ത് നിർമ്മിച്ചതിലും ഒക്കെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് മഴ കനത്താൽ പെട്ടെന്നുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. തുരങ്കപാത നിർമ്മാണ ഘട്ടത്തിൽ ഉണ്ടാകുന്ന അപകട സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ തന്നെ നിയോഗിച്ചതാണ് ഇരു കൂട്ടരെയും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് പാരിസ്ഥിതിക അനുമതി ഉപാധികൾ ലംഘിച്ചതായിട്ടുള്ള ഒരു സംശയമാണ് വലിയ രീതിയിൽ ഉയരുന്നത്. അതൊക്കെ നമ്മുടെ UAE മറ്റു രാജ്യങ്ങളും ഒരിക്കലും നടക്കാൻ പറ്റില്ലാത്ത, ഒരിക്കലും നടക്കില്ലാത്ത ഒരു കാര്യം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നു. അതായത് ഒരു പദ്ധതി വരാൻ വേണ്ടിയിട്ട് ഏത് വിധേനയും പാരിസ്ഥിതികമായിട്ടുള്ള റിപ്പോർട്ടുകളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു കാര്യം നടന്നിരിക്കുന്നു വയനാട്ടിലെന്നാണ് പറയുന്നത്.
0: വേറൊരു സ്റ്റേറ്റ്മെന്റ് മനോരമയിൽ ഇങ്ങനെ വന്നത്, തുമ്പ കൊണ്ട് പോലും മണ്ണെടുക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് 2 സ്ഫോടനം നടത്തി, ഉദ്ഘാടനം നടത്തി മുൻ മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അല്ല ഒന്ന് എന്താണ് ഈ പ്രകൃതി, നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഓരോ പ്രകൃതി ദുരന്തങ്ങൾ ഇതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ആദ്യം പറഞ്ഞ ഇതൊരു പ്രകൃതി ദുരന്തമല്ല, അത് നാച്ചുറലി വരുന്ന ഒരു സംഭവമാണ്, ദുരന്തമാക്കി കാണിക്കാൻ അല്ല ആദ്യം വന്നില്ലായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു വിഷയം പിന്നെ സ്റ്റഡി ചെയ്യുമ്പോഴാണ് ഇത് നമ്മൾ ഇത് മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു.
1: ഇപ്പൊ ചൂരൽമലയെ കുറിച്ച് വരുമ്പോ പലരും പറയുന്നുണ്ട് അന്ന് അവിടെ പിന്നെ പാറഖനനോ ക്വാറിയോ ഒന്നും അതിന്റെ എത്രയോ കിലോമീറ്ററുകൾ ദൂരം വരെ ഇല്ല. അതില്ലാത്ത സ്ഥലത്ത് ഒരു സ്വാഭാവികമായിട്ട് പെട്ടെന്നുള്ള ഫ്ലാഷ് ഫ്ലഡാണ് അവിടെ നടന്നത്. പക്ഷെ അതുപോലെ ഇത് നിങ്ങൾ കരുതരുത്, ഇത് നേരത്തെ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. ഓൾറെഡി മുണ്ടക്കൈ ചുരൽമലയിൽ ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതിന്റെ കീഴെ വരുന്ന ഒരു പദ്ധതിയാകുമ്പോൾ അങ്ങേയറ്റം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ജനങ്ങളെയൊക്കെ മാറ്റിയിട്ട് വളരെയധികം പാരിസ്ഥിതികമായിട്ടുള്ള DPR പോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ. അതിലെവിടെയെങ്കിലും അപാകതകൾ ഉണ്ടായോ? 5 മരിച്ചിരിക്കുന്നു, 5 ഇതുവരെ കാണാനില്ല, മണ്ണിനടിയിൽ എവിടെയോ പെട്ട് കിടക്കുന്നുണ്ട്. ടോട്ടൽ നമ്പർ അപ്പോൾ 10 മേലെ പോകുന്നതാണ് നമ്മൾ അറിയുന്നത്. ഇത് അറിഞ്ഞവർ, ഇനി അതറിയാതെ ആ ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പോയവരുണ്ടോ? ഏതെങ്കിലും വണ്ടികൾ ഒഴുകിപ്പോയിട്ടുണ്ടോ? ഒരു ബസ് ഒഴുകിപ്പോയിട്ട് താഴെ വീണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ ആളുകളുള്ള ബസ്സോ വണ്ടികളോ ഏതെങ്കിലും പോയിട്ടുണ്ടോ? നമുക്കറിയാത്ത ഒരുപാട് പേര് ഈ മണ്ണിടിച്ചിൻ്റെ കൂടെ ഒഴുകി കടലിലേക്കോ മറ്റെവിടേക്കോ ഒക്കെ പോയിട്ടുണ്ടോ? ഒക്കെ ഒരു സംശയമാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ശ്രദ്ധ പാലിക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ ഭരണ പ്രതിപക്ഷം ഇല്ലാതെ പറയുന്നത്. നേരത്തെ പ്രതിപക്ഷമാണ് ഇതിന് മണ്ണിട്ടതും ഇതിന് സ്ഫോടനം നടത്തിയിട്ട് തുരങ്കപാത ഉദ്ഘാടനം ചെയ്തതെന്നൊക്കെ പറയുമ്പോഴും സർക്കാരുകളിലേക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാതിരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ കൂടി ചുമതലയല്ലേ? പരിസ്ഥിതി സ്ത്രീകളുടെയൊക്കെ ചുമതലയല്ലേ? ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അതിനെതിരെ അതിശക്തമായിട്ട് അന്നും BD സതീശൻ ഈ പദ്ധതി വരുമ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ, ഇത് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന പദ്ധതിയായിരുന്നു.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും അതാണ് അതിന്റെ ഒരു ഇപ്പം നിലവിലുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. വരുന്ന ദിവസങ്ങളിൽ എന്താണ് എന്നുള്ളത് കൂടുതൽ നമുക്കറിയാൻ പറ്റും. ഈ നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാർക്ക് സസ്പെൻഷൻ കൊടുത്തൊരു കാര്യം കേട്ടില്ലേ, മദ്യപിച്ച് അവർ വണ്ടി ഒരു ഓട്ടോറിക്ഷക്കാരനെ എനിക്ക് മനസ്സിലായി
1: മദ്യപിച്ച് വാഹനം ഓടിച്ച് അതിന് സൈഡ് കൊടുക്കാതെ പോയി അങ്ങനെ ഇടിച്ചു
0: പോലീസ്
1: വണ്ടി ഇടിച്ചു. ഇനി വരാൻ പോകുന്നത് ഡി കെ ഇന്ന് പിന്നെ രമേശ് ചെന്നിത്തല ഒരു ദക്ഷിണേന്ത്യയിലുള്ള മുഴുവൻ ഡി ജി പിമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്
0: ഫുള്ള്.
1: അപ്പൊ നമ്മുടെ പിന്നെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഈ യോഗം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഡി കെ ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയൊക്കെ ഈ ഓപ്പറേഷൻ തൂഫാന് വലിയ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു പ്രോജക്ട് നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ഒരു ഒരു പിടിച്ചടക്കുന്ന ഒരു രീതിയിലേക്ക് അവരും അതിനെ പറ്റിയിട്ട് പോകുന്നു, അവരും അത് നടപ്പാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ നമുക്ക് വീണ്ടും വീണ്ടും ഒരു അഭിമാനം തോന്നുകയാണ്. ബാക്കി എന്ത് നിങ്ങൾ പോലീസുകാർ നന്നായോ ചീത്തയായോ ഒന്നും നമുക്ക് അറിയേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിലേക്ക് പോവാതിരിക്കുക, അതിന്റെ വേരറുക്കുക എന്ന് പറയുന്നതിൽ പോലും ഏറ്റവും വലിയ പുണ്യം വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നിയത് നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി ആരായിരിക്കണം, രമേശ് ചെന്നിത്തലയ്ക്ക് വകുപ്പുകളില്ല, ഇപ്പൊ അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു. അത് മാത്രമല്ല മുഖ്യമന്ത്രിയിൽ നിന്ന് മാറി ആഭ്യന്തര വേറെ ഒരാൾ മാത്രമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇൻഡെപ്തായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കേട്ടോ. എന്തായാലും ഗംഭീര കൈയടി നേടിക്കൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
1: അതെ തീർച്ചയായിട്ടും. ഇനി ഉൾപേജിൽ വാർത്ത വരുന്നതാണെങ്കിൽ വിഴിഞ്ഞത്തിനെ കുറിച്ചാണ്. വിഴിഞ്ഞം എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും, സംസ്ഥാന താല്പര്യത്തിനെതിരായിട്ട് തീരുമാനം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ചർച്ച നടന്നതായി സംബന്ധിച്ച് എം വി ഗോവിന്ദൻ ദേശാഭിമാനിയെ തള്ളി പറയുന്നു സി പി എം എന്ന് പറയുന്ന ഒരു വാർത്ത, പാർട്ടി പത്രത്തെ പാർട്ടി തന്നെ തള്ളി പറയുന്ന രീതിയിലേക്ക് വിഴിഞ്ഞം അവരെ കൊണ്ടെത്തിച്ചു. സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് താല്പര്യമെന്ന മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം, ഒരു അസ്ഥാനത്തിലൊരു ചോദ്യമായിട്ടാണ് എനിക്ക് ഇന്നലെ വി ഡി സതീശിന്റെ മുഖ്യമന്ത്രിയുടെ ആ ചോദ്യം. അതിന്റെ ആവശ്യമില്ലായിരുന്നു, മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അദ്ദേഹത്തിന് പറയായിരുന്നു. അതിനെന്തിനാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ കോട്ട് ചെയ്തത്? അത് രാഷ്ട്രീയമല്ല, കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു കെ കെ രാഗേഷ്. ഈ വിഴിഞ്ഞം പദ്ധതിയൊക്കെ നടക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളാണ് കെ കെ രാഗേഷ്. ഈ സ്ഥാനം ഒഴിഞ്ഞിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുന്ന സമയത്ത് ദിവ്യായസ് അയ്യർ വൈകാരികമായിട്ടുള്ളൊരു കുറിപ്പൊക്കെ ഇട്ടിരുന്നു, ഏറ്റവും നല്ല ഒരു സഹപ്രവർത്തകനെ നഷ്ടപ്പെടുന്നു, അദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്യാനുണ്ടായ സാഹചര്യമൊക്കെ വളരെ നല്ല രീതിയിൽ അവർ കുറിച്ചു വെച്ചേക്കുന്നു. എന്നാലും അതിന് മറുപടി രാഗേഷ് കൊടുത്തിട്ടുണ്ട്. സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് വിഴിഞ്ഞത്ത് എന്താണ് കാര്യമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ പരാമർശത്തിന് മറുപടി, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കാര്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമല്ല ഓരോ മലയാളിക്കും താല്പര്യമുണ്ട്, കേരളത്തിന്റെ പൊതുമുതൽ കൈമോശം വരാതിരിക്കാനുള്ള ജാഗ്രതയുടെ താല്പര്യം തനിക്കുണ്ടെന്നും അക്കാര്യം ചോദിക്കുമ്പോൾ അസഹിഷ്ണുത എന്തിനെന്നും വിഴിഞ്ഞത്തോടുള്ള മുഖ്യമന്ത്രിയുടെ അമിത താല്പര്യം എന്തെന്നും രാഗേഷ് ചോദിച്ചു. ദിവ്യ എസ് ഐ ആർ വിഴിഞ്ഞം എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതും കെ കെ രാഗേഷിന്റെ ഈ ചോദ്യം, മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോടുള്ള മറുപടിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. അതാണ് ചോദിക്കുന്നത്, വിഴിഞ്ഞത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കൊരു അമിത താല്പര്യം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും മഴ നല്ലതായിട്ട് കനക്കുന്നു, പല ജില്ലകളിലും അലേർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഇന്നും പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
1: അതുപോലെ ഉൾപേജിൽ വന്നൊരു വാർത്ത, ഹിറ്റ്ലർ പുറത്ത് സവർക്കർ അകത്ത്, എൻ സി ആർ ടി തിരുത്തി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകം വിവാദമാകുന്നു. ഈ പാഠപുസ്തകം എപ്പോഴും എല്ലാ കാലത്തും വിവാദമാണ് ഈ അടുത്ത കാലത്തൊക്കെ കേട്ടോ. നീതിന്യായ വ്യവസ്ഥയെ അപകീർത്തിപ്പെടുത്തിയെന്ന വിവാദത്തെ തുടർന്ന് സുപ്രീംകോടതി ഇടപെട്ട് പിൻവലിച്ച 8-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകം എൻ സി ആർ ടി പുനഃപ്രസിദ്ധീകരിച്ചു. എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്ന പരിഷ്കരിച്ച പുസ്തകമാണ് മാറ്റുതിരുത്തലുകളോടെ ഇപ്പോൾ വന്നത്. അഡോൾഫ് ഹിറ്റ്ലറെയും നാസി പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചുള്ള പരാമർശങ്ങൾ പുതിയ പതിപ്പിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ വിവാദമായേക്കാവുന്ന വി ഡി സവർക്കറുടെ സ്വരാജ് ആശയവും വിഭജന സംഭവത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിലെ മാറ്റങ്ങളും പുതുതായി ചേർത്തിട്ടുണ്ട്. പുസ്തകത്തിലെ ഇന്ത്യാസ് ലോങ് റോഡ് ടു ഇൻഡിപെൻഡൻസ് എന്ന ചരിത്ര അധ്യായത്തിലാണ് വിഭജനത്തെയും സ്വാതന്ത്ര്യ സമര നേതാക്കളെയും കുറിച്ചുള്ള ഭാഗങ്ങൾ തിരുത്തിയത്. ഇന്ത്യയുടെ വിഭജനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നുവെന്നും എന്നാൽ അത് മാത്രമായിരുന്നു അന്ന് മുന്നോട്ടുള്ള ഏക വഴി എന്നത് ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമാണെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഹിറ്റ്ലർ പുറത്തും സവർക്കറെ അകത്തും കയറ്റിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള പാഠപുസ്തകം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പാഠപുസ്തകത്തിൽ ഈ തിരുത്തലുകൾ വരുമ്പോൾ പ്രതിപക്ഷം അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നതെന്ന് ചെറിയൊരു ഉത്തരമെങ്കിലും പലർക്കും കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു.
0: ശരി, ഈ നമ്മുടെ റെയിൽവേലെ ഉണ്ടല്ലോ, ഞാനൊരു ഈ വാർത്ത വായിക്കുന്ന സമയത്ത് ഭയങ്കര രസത്തോടെയാണ്. അതായത് പിഴ അടയ്ക്കുന്നത് ഇപ്പൊ വളരെ കർശനമാക്കിയിട്ടുണ്ട് സി ആർ പി എഫ്. ഇപ്പം റെയിൽവേയിൽ നടക്കുന്ന നേരത്തെ സിഗരറ്റ് വലിക്കുന്നതിനോ അങ്ങനെയുള്ളതിനോ ഒക്കെ ആയിരുന്നു പിഴ അടച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഈ റെയിൽവേയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പിഴ അടയ്ക്കാനും ഫൈൻ കൊടുക്കുവാനുമായിട്ടുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുത്തിട്ട് ഇത് ഇനി വിസമ്മതിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ കൊണ്ടുപോയി അവരെ കൊണ്ടുപോകാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. ഫൈൻ്റെ എമൗണ്ട് ഇപ്പൊ കഴിഞ്ഞ ഇപ്പം ഈ കുറച്ച് ദിവസങ്ങൾ ഒരു 10 ദിവസത്തിനകം ഈടാക്കിയത് പാലക്കാട് ഡിവിഷനിൽ മാത്രം 3.5 ലക്ഷവും തിരുവനന്തപുരത്ത് 7.5 ലക്ഷം രൂപയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 30% സംസ്ഥാന സർക്കാരും ബാക്കി റെയിൽവേക്കുമാണ്. റെയിൽവേ സ്റ്റേഷനിൽ പുക വലിച്ച 2000 രൂപയാണ് ഫൈന്. അങ്ങനെ പല രീതികളാണ്. ഇപ്പഴി നിങ്ങൾക്ക് QR കോഡും തരും, ഡയറക്ട് പേയ്മെന്റ് നടത്താം.
1: അതെ, വലിക്കൂ അടക്കൂ പോകൂ എന്ന് വിചാരിക്കുന്നത്. ശരിക്കുമല്ലേ, ഒരു എത്രയാണ് ഇപ്പൊ സിഗരറ്റിന്റെ വില നാട്ടിൽ അതൊന്നും അറിയില്ല. എന്നാലും അങ്ങനെ ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2000 രൂപ അല്ലെ ഇന്ത്യൻ മണിയാണ് ഫൈനായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അതും QR കോഡ് സ്കാൻ ചെയ്ത് അപ്പൊ തന്നെ അടക്കാം.
0: 2000 രൂപ ഇതുപോലെ സിഗരറ്റ് വലിച്ചാലുണ്ട്, നമ്മുടെ റിസർവേഷനിലോ AC കമ്പാർട്ട്മെന്റ് ഓർഡിനറി ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാലുണ്ട്. പിന്നെ അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ നടത്തുന്നതായിട്ടുള്ള അതിന് 2000 രൂപയുണ്ട്. സ്ത്രീകളുടെ കോച്ചില് വിശ്രമ സ്ഥലങ്ങളിൽ കയറിയിരുന്ന 2500 രൂപയുണ്ട്.
1: അതൊരു 3000 ആക്കണം എന്നാണ്. പണ്ടൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് തിരിച്ച് വരുന്ന സമയത്ത് ഒരുപാട് രാത്രിയാവും കേട്ടോ. കാസർഗോഡ് നീലേശ്വരം ഭാഗത്തേക്കൊക്കെ പരശുരാം ട്രെയിൻ മലബാറാന്ന് തോന്നുന്നു, അത് എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. ആ സമയത്ത് ഈ കോഴിക്കോട് വിട്ടു കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ ഒരുപാട് സീറ്റ് ഉണ്ടല്ലോ, ഇങ്ങോട്ട് വരും ഈ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റ്. ഞങ്ങളൊരു 3-4 പേരെ കഷ്ടി ഉണ്ടാവും. അതും കണ്ണൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഇറങ്ങിപ്പോവും, പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവും. ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവരുടെ നോട്ടവും ഇവരുടെ ഈ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? നമ്മളിവിടെ സേഫ്റ്റി ആണ്. ഒരു പോലീസ് ഓഫീസർ വരില്ല, ഒരു റെയിൽ ഗാർഡ് വരില്ല, ആരും വരില്ല. പിന്നെ ഈ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റ് പറഞ്ഞാൽ ഏറ്റവും അറ്റത്തു കൂടിയായിരിക്കും. ആർക്കും എത്തിപ്പെടാനോ അല്ലെങ്കിൽ ഇതാക്കാനോ പറ്റാത്തൊരു സ്ഥലത്ത് ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കുന്ന, നമ്മളൊക്കെ പേടിച്ചുകൊണ്ടിരിക്കണം എന്ത് ചെയ്യുന്നറിയില്ല. ഇപ്പോഴാണെങ്കിൽ പെപ്പർ സ്പ്രേയും മറ്റു സ്പ്രേയും ഒക്കെ ഉണ്ട്. അന്ന് നമുക്കത് അറിയാതെപ്പോ പേടിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് എന്തോ ഒരു അരക്ഷിതാവസ്ഥയിലൂടെയാണ് നമ്മൾ നമ്മുടെ കോളേജും ദൂരെയുള്ള യാത്രയൊക്കെ പൂർത്തിയാക്കിയത്. ഇപ്പൊ കുറച്ചുകൂടെ ധൈര്യം എല്ലാവർക്കും ഉണ്ട് ഇതിനെങ്ങനെ പ്രതിരോധിക്കാൻ. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇരുട്ട് കൂടുതലായിരുന്നു. അന്ന് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത്, റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് മാത്രമേ ഈ ലൈറ്റ് ഉള്ളൂ. ആ സ്റ്റേഷൻ വിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ ഇരുട്ടിലേക്ക് പിന്നെ കുറ്റിക്കാടുകളിലേക്കൊക്കെ പോയി പോകുമ്പോഴും നമുക്കൊരു ആന്തലാണ്.
0: ഒരു തെങ്ങിന്റെ ഓല
1: കണ്ണിങ്ങനെ തുറന്നിട്ടിരിക്കും. എത്തിയ കണ്ണപുരം കഴിഞ്ഞോ, കണ്ണൂർ കഴിഞ്ഞോ, പയ്യന്നൂർ കഴിഞ്ഞോ, പഴയങ്ങാടി
0: കഴിഞ്ഞോ,
1: ഒരു 3/4 മണിക്കൂർ കഷ്ടി അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനോട്. പിന്നെ ഇടയ്ക്ക് പിടിച്ചിടും അടുത്ത ട്രെയിൻ. പണ്ടങ്ങനെ അടുത്ത ട്രെയിൻ പോകാൻ വേണ്ടിട്ട് ഒന്നുമല്ലാത്തൊരു സ്ഥലത്ത്
0: കൊണ്ടുപോയിട്ട്.
1: അതുപോലെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ പകല് കണ്ട മനുഷ്യർ രാത്രിയിലാവുമ്പോ വേറൊരു മുഖത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു ആന്തലുണ്ടല്ലോ. പലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എന്തായാലും ട്രെയിനിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ പുകവലിക്കാനൊന്നും നമ്മുടെ നാട്ടിൽ നിൽക്കണ്ട. ഇവിടെ ഒട്ടും നിൽക്കണ്ട. ഇതിഹാദിലൊക്കെയുള്ള ഫൈനൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 10,000 ദിർഹംസ് മുതൽ 200 മുതൽ 10,000 ദിർഹം വരെ ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 2,000 രൂപ വരെ ഫൈൻ വരുന്ന വലിയ കുറ്റമാണ്. അപ്പോൾ പൊതു സ്ഥലങ്ങളിൽ മാന്യമായിട്ട് നമ്മൾ ഇടപെടുക എന്ന ഒരു സന്ദേശമായിരിക്കും എനിക്കൊന്ന് ഈ രാജ്യവും നമ്മുടെ രാജ്യമൊക്കെ നൽകുന്നത്.
0: തീർച്ചയായിട്ടും. നമ്മുടെ തിരുവനന്തപുരത്തെ 2-ാമത്തെ മെഡിക്കൽ കോളേജ് K. കരുണാകരന്റെ പേരിലെന്ന് സർക്കാർ ഉത്തരവിറക്കി എന്നുള്ളൊരു കാര്യം മെമ്മോറിയലായിട്ടാണോ?
1: അതെ അതെ, തീർച്ചയായിട്ടും. ആരോഗ്യമന്ത്രി K. മുരളീധരനാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്മരണാർത്ഥം മുൻ മുഖ്യമന്ത്രി, കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള K. കരുണാകരൻ, കണ്ണൂത്ത് കരുണാകര മാരാർ, അദ്ദേഹത്തിന്റെ പേരിലാണ് ആ ഒരു മെഡിക്കൽ കോളേജിനെ അറിയപ്പെടാൻ പോകുന്നത്. നല്ലൊരു കാര്യമാണ്. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ല.
0: ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാലത്ത് ഒരുപാട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കോളേജ് വന്നിരിക്കുന്നത് K. കരുണാകരന്റെ സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ ഒരുപാട്
1: IIM വിജയനെ പോലെ പ്രതിഭാധനരായ ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരും, ജോലി കൊടുക്കുക, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത. കായികം വേണോ, സിനിമ വേണോ, നിങ്ങൾക്ക് യാത്രാ സൗകര്യം വേണോ, എന്തിലും ഒരു ദിഷണാശാലിയായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ചിന്തിച്ച ഏറ്റവും നല്ല ഒരു ചീഫ് മിനിസ്റ്റർ ആയിരുന്നു K. കരുണ. നർമ്മത്തിന് നർമ്മം, ദേഷ്യത്തിന് ദേഷ്യം, എല്ലാം സമാസമം ചേർന്നിട്ടുള്ള ഒരു കുസൃതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പകരം വെക്കാൻ വേറെ ആരില്ല. ഒപ്പത്തിനൊപ്പം K. നായനാർ ഉണ്ടെങ്കിലും K. കരുണാകരന് കുറച്ച് മാർക്ക് കൂടുതൽ.
0: K. കരുണാകരനെ ഇപ്പോഴും ഓർക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ ഈ ഇനാഗ്രേഷനൊക്കെ ഹെലികോപ്റ്ററിൽ വരുമല്ലോ. അപ്പം ആദ്യപ്രവർത്തകരും മിനിസ്റ്റർ ഹെലികോപ്റ്ററിലാണ്, പിന്നെ ഇതൊക്കെ മേടിച്ചിട്ടേക്കുന്നത്
1: ശരിക്കും. ആ ചോദ്യമാണ് ഇപ്പൊ ഇന്ന് പലരും ചോദിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ സമയത്ത് പല സ്ഥലത്ത് ഇങ്ങനെ ഹെലികോപ്റ്ററിൽ പോകേണ്ട സ്ഥലത്ത് പോയപ്പോ, ഇപ്പൊ വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ T. സിദ്ദിഖും മന്ത്രിമാരും ഒക്കെ എങ്ങനെയാണ് പോയേക്കുന്നത്? തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് അടിയന്തരമായിട്ട് എത്തുന്ന സ്ഥലത്ത്? ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ട് K. റെയിൽ വരണം, അല്ലെങ്കിൽ K. റെയിൽ നമ്മൾ പറയുന്നില്ല, അതിവേഗ ട്രെയിൻ നമ്മുടെ കേരളത്തിൽ വരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സമയത്തിനും വേഗതയ്ക്കൊക്കെ വലിയ വാല്യൂ ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. എന്തായാലും കരുണാകരന്റെ ഏറ്റവും നല്ല തമാശ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് തോന്നുന്നു, മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പിന്തിരിഞ്ഞു അത്ര കുതിരയാണ് ട്രോള്. ആ തഗ്ഗിനൊന്നും പകരം വെക്കാൻ ഒരാളെ K. ആന്റണിക്ക് തീരെ കഴിഞ്ഞിട്ടില്ല. K. നായനാരാണ് പിന്നെയും തമാശയും ഒക്കെ ആയിട്ട് കരുണാകരനൊപ്പം നിൽക്കുന്നത്. VS അച്യുതാനന്ദൻ വേറെ ഗൗരവകരമായിട്ടുള്ള തമാശ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ്. പിണറായി വിജയൻ പിന്നെ ആരോടും അധികം കൂടുതൽ സംസാരിക്കാതെ എല്ലാവരും കണക്ക് പുറത്ത് എന്ന് പറയുന്ന രീതിയിലാണ്. VD സതീശനാണെങ്കിൽ കുറെ അധികം പൂക്കി കളിക്കുന്നില്ലേ എന്ന് എതിരാളികൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും
0: കാലം മാറി വരുന്ന ഓരോ മുഖ്യമന്ത്രിമാരും ഓരോ ചരിത്രങ്ങളാണ് എന്താണെങ്കിലും പത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരുവിധ വാർത്തകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്ത്.
1: ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഞാൻ ഇന്നലെ ഈ ഒരു പ്രസ് മീറ്റിന് പോയിരുന്നു. പ്രവാസികൾ ബാങ്കുകളിൽ നിന്ന് പിരിച്ചെടുത്ത ആ കോടിക്കണക്കിന് രൂപ എവിടെയെന്ന ഒരു ചോദ്യം, തുക എവിടെയെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് മാത്യുക്കുട്ടി കട്ടോൺ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച ഒരു വാർത്ത. അതായത് എമിഗ്രേഷൻ ക്ലിയറൻസിന്റെ പേരിൽ പ്രവാസികളിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ ഇപ്പോൾ എവിടെയാണെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഷാർജയിലെ സാമൂഹിക പ്രവർത്തകനും മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയുമായിട്ടുള്ള മാത്യുക്കുട്ടി അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. അതിന്മേൽ ഈ മാസം 29-ാം തീയതി രാജ്യം, നമ്മുടെ ഇന്ത്യ പറയണം, എത്ര പണമുണ്ട്, ഈ പ്രവാസികളിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. വളരെ നല്ലൊരു കാര്യമാണ്, പിരിച്ചെടുത്ത തുക അവകാശികൾക്ക് തിരിച്ചു നൽകുകയോ പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനായിട്ട് വിനിയോഗിക്കുകയോ ചെയ്യണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ജീവൻ നഷ്ടമാകുന്ന ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ 5 പൈസ ഈടാക്കാതെ അവരുടെ കുടുംബത്തിലേക്ക് വിമാന ടിക്കറ്റിന്റെ ചാർജ് അടക്കം എത്തിക്കുന്ന രീതിയിലേക്കെങ്കിലും ഈ പണം ചെലവഴിക്കണം എന്ന് തന്നെയാണ് പ്രവാസി സമൂഹത്തിന്
0: പറയാം. ഞാൻ എന്റെ മനസ്സിൽ വരികയാണ്, നമ്മുടെ സാധാരണക്കാരായ ഒരു കൂറ്റം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കാനായി പ്രവാസികളാണ്, എന്നാൽ ഒരു കൂറ്റം നാട്ടുകൾ ആ നാട്ടിൽ നിന്ന് പോയ നാടിൽ നിന്ന് കൊയ്യാനായിട്ട് ദാണ്ട് അവിടെ ഇന്ത്യയിലേക്ക് അല്ലെ ഒന്ന് നോക്കി എല്ലാം അവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള
1: രീതിയിൽ
0: അങ്ങനെയുള്ളവർ ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ഒരു സിറ്റുവേഷൻ ആക്കി മാറ്റി അവിടെ കൊയ്യുക എന്ന് അങ്ങനെ തന്നെ വേണം
1: പറയാം. ഇപ്പൊ മയ്യത്ത് കച്ചവടക്കാരെന്ന് വരെ പറയാറുണ്ട്. കാരണം ഈ ഒരാൾ ഇവിടുന്ന് മരിച്ചിട്ട് അവരുടെ ബോഡി കൊണ്ടുവന്ന് അതിന്മേൽ കച്ചവടം ചെയ്യുന്ന ആ രീതിയിലേക്ക് നമ്മുടെ പ്രവാസി പിന്നെ സംഘടനകളോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സർക്കാരോ നമ്മുടെ ഇതൊക്കെ ഇനി ആ ഒരു ഫണ്ട് ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു ഫ്ലോട്ടിംഗ് ഫണ്ടായിട്ട് അവിടെ വെച്ചോട്ടെ അല്ലേ. കാരണം ആരുടെയും കൈയും കാലം പിടിക്കാതെ ഒരു സംഘടനകൾക്കും പിന്നിൽ പോവാതെ ഒരു രാജ്യം തന്നെ അവരുടെ പൗരന്മാരുടെ ബോഡി നാട്ടിലേക്ക് എത്തിക്കുക.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ നമ്മുടെ പത്രങ്ങളിലൊക്കെ ഉള്ളത്. ബാക്കി വരുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വരുന്ന വഴി തന്നെ മിനി പത്മയിലൂടെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. പ്രസ് ക്ലബിൽ അക്ഷയ് മിനി പത്മയാണ് ഇൻ ഹോം 92.2 FM നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ വലിയ രീതിയിൽ ട്രാഫിക് കഞ്ചക്ഷൻ ആയിട്ട് ഇങ്ങും കാണുന്നില്ല. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കും ഇല്ല, സ്ലോ മൂവിംഗ് ട്രാഫിക്കാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ട്. അലി തിയേറ്റർ ഓൾഡ് റോഡിലെ സ്ഥിരം പല്ലവി പോലെ തന്നെ അവിടെയും ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. എമിറേറ്റ്സ് റോഡിൽ വലിയ വിഷയമില്ലാത്ത രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതുപോലൊന്നുമില്ല. ഒരു ചെറിയൊരു കഞ്ചക്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഷെയ്ഖ് സയ്യിദ് റോഡിലേക്കും അൽഖൈൽ റോഡിലേക്കും അലൈൻ റോഡിലേക്കും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഷാർജക്കാരുടെ വീക്കെൻഡ് കൂടെയാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എങ്ങും തന്നെ ഞാൻ കാണുന്നില്ല. ഇനി എവിടെയെങ്കിലും ഒക്കെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫോഗ് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ തന്നേക്കുന്ന ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു, അതിന് ഒരുപാട് ഒരുപാട് നന്ദി. കാരണം അത് പലർക്കും നമ്മൾ ട്രാഫിക് പറയുന്ന സമയത്ത് ആർക്കൊക്കെ ഉപകാരം വരുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിനുശേഷം പലരെയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോഴായിരിക്കും പറയുന്നത്, പക്ഷേ ഇങ്ങനെ ഇന്നൊരു ട്രാഫിക് വർദ്ധനയുണ്ടല്ലോ, ഞാൻ ഇത്ര നേരം രക്ഷപ്പെട്ടു, ഞാൻ ഓഫീസിൽ എത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പം നമുക്ക് അറിഞ്ഞു അറിയാതെ ഒരുപാട് പേര് ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കഞ്ചക്ഷനോ ഇനി ഫോഗോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് വേഗം മെസ്സേജ് അയക്കാന്നാണ്, വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം.
2: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൽ. കാൽപന്തിൽ ഇന്ന് ക്വാർട്ടർ പോരാട്ടത്തിന് തുടക്കം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയാണ്. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ US സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം ഉണ്ടായി. വെടിനിർത്തൽ അവസാനിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി എന്നോണമാണ് US സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദർബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. അതീവ തന്ത്രപ്രധാന തീരദേശ മേഖലകളായ കൊണാക്ക്, ബുഷാഹർ, കുഷം ദ്വീപുകൾ, ചബാഹർ അടക്കം US സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, വിക്ഷേപണത്തറകൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണത്തറകളും തീരദേശ റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് US സൈനിക വൃത്തങ്ങൾ പറയുന്നു. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിൽ അപായ സൈറൺ മുഴങ്ങി. ആക്രമണം നേരിടുന്നതായി കുവൈറ്റ് അറിയിച്ചു. നിരവധി തവണ അപായ സൈറൺ മുഴങ്ങിയതായാണ് റിപ്പോർട്ട്. രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. US ഇറാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും പ്രത്യാക്രമണം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇരു രാജ്യങ്ങളും പറയുന്നു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ട വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും ഒടുവിൽ ഇറാന്റെ വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങ്. ഫെബ്രുവരി 28 ഇസ്രായേലും US സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാംനെയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഇന്ന് ചർച്ച. വ്യവസായികളുടെ സംയുക്ത യോഗത്തിലും പ്രവാസികളുടെ സമ്മേളനത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്തോനേഷ്യയിലെ സന്ദർശനവുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഇന്ന് ചർച്ച. വ്യവസായികളുടെ സംയുക്ത യോഗത്തിലും പ്രവാസികളുടെ സമ്മേളനത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കും.

തെരച്ചിൽ തുടരുന്നു. തുരങ്കപാത നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനിയുടെ 5 ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് കാണാതായത്. മഴയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. 4 സോണുകളായി തിരിഞ്ഞാണ് രക്ഷാപ്രവർത്തനം തെരച്ചിൽ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യം ആയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്നും വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് DK ശിവകുമാർ ഉറപ്പു നൽകി. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പേരിൽ മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജിന് കരുണാകരന്റെ പേരിട്ടു. കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജിന് പേരിട്ട് ഉത്തരവിറങ്ങി. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി, തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നിവ ചേർത്താണ് പുതിയ മെഡിക്കൽ കോളേജ്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്തിന്റെ മൃതദേഹം ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യും. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഹരിപ്പാട് സ്വദേശി സാവരിയ ബസന്തിന്റെ ദേഹത്ത് വേറെയും മുറിവുകളുണ്ടെന്ന് കുടുംബം പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പ്രതി സദറുൽ അനം മുൻപും ഉപദ്രവിച്ചിരുന്നതായാണ് കുടുംബം സംശയിക്കുന്നത്. അമേരിക്കൻ കമ്പനി കോറോ ഹെൽത്ത് കൂട്ട പിരിച്ചുവിടൽ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സർക്കാരിന് വിഷയത്തിൽ ഇടപെടാൻ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. നിലവിലെ ചട്ടങ്ങൾ പാലിച്ച് ചർച്ച നടത്തണം. തൽസ്ഥിതി തുടരണമെന്ന തൊഴിൽ വകുപ്പിന്റെ ഉത്തരവ് നിർബന്ധിത ഉത്തരവല്ല. അനുരഞ്ജന ചർച്ചകളുമായി മുന്നോട്ട് പോകാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ ക്ഷേത്രത്തിലും സാമ്പത്തിക ക്രമക്കേട് ആരോപണം. BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ മാ ബഗ്ലാമുഖി ക്ഷേത്രത്തിൽ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് ആരോപണമാണ് ഉയരുന്നത്. സംഭാവനകൾ സ്വകാര്യ ബാങ്ക് അക്കൌണ്ടിലേക്ക് സ്വീകരിക്കുന്നതായി പരാതി. മധ്യപ്രദേശിലെ അഗർമാൽവ ജില്ലയിലെ ക്ഷേത്രത്തിൽ ഭക്തർ നൽകുന്ന പണവും സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും തട്ടിയെടുക്കാൻ സമാന്തരമായി ഒരു സ്വകാര്യ സമിതി പ്രവർത്തിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ പ്രീതി യാദവ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ടിക്കറ്റ് വിതരണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് KSRTC സൌജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിൽ ഗ്രൂപ്പ് ടിക്കറ്റ് വിതരണത്തിൽ നിയന്ത്രണം. പരമാവധി 5 ടിക്കറ്റ് വരെ ഒരുമിച്ച് നൽകാൻ കഴിയുന്ന വിധത്തിലേക്കാണ് ഗ്രൂപ്പ് ടിക്കറ്റിംഗ് മാറിയിരിക്കുന്നത്. നേരിട്ടെത്തിയുള്ള കൌൺസിലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവെച്ചു എന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം ഇനി കോൺസുലേറ്റിലേക്ക് എത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുറുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ കോൺസുലാർ സേവനങ്ങൾ നേരിട്ട് നൽകുന്നത്. എംപോർട്ടൽ passportindia.gov.in/emission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ഫൈനൽ ലക്ഷ്യമിട്ട ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിലിറങ്ങും. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഒലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന്റെ ആത്മവിശ്വാസം. ഹക്കിമി എന്ന കോട്ടക്കാക്കുന്നവൻ ഫ്രാൻസിനെ തടയുമെന്ന് മൊറോക്കോയും കരുതുമ്പോൾ ഇന്നത്തെ മത്സരം തീപാറും.

0: ഒപ്പം 68%.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
0: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
5: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.

വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. അങ്ങനെ ഒരു വ്യാഴാഴ്ച കൂടെ ആയിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് ദിവസം പോകുന്നതെന്ന് അറിയാം. ഇന്ന് 9-ാം തീയതി ആയിട്ടുണ്ട്. ഈ മാസം തുടങ്ങിയത് നമുക്കറിയാം, പക്ഷെ ഇതാ 1/3 ഇങ്ങനെ കഴിയാനായിട്ട് പോകുന്നു. എനിവേസ്, നമ്മുടെ ഈ റോഡുകൾ, ഞാൻ ഇപ്പോൾ രാവിലെ നമ്മൾ പ്രസ് ക്ലബിൻ്റെ സമയത്ത് നമ്മൾ വാർത്തകളുടെ സമയത്ത് നമ്മൾ റോഡുകൾ പുതിയത് വരുന്നു, മെട്രോ ബ്ലൂ ലൈനിൻ്റെ പണികളൊക്കെ കഴിയുന്നു എന്ന് പറയുമ്പോഴും ഈ റോഡ് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവം പറയാവേ. ഞാൻ ഷേക്സാ റോഡിൽ നിന്ന് നമ്മുടെ ദുബായ് മാളിൽ നിന്ന് അവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് നേരെ ഷേക്സാ റോഡ് വഴി എനിക്ക് ബുർജ്മാനി പോകണം. അപ്പം നമ്മളറിയാലോ, ഏറ്റവും അവിടുന്നൊക്കെ നല്ല അടിപൊളി ഷേക്സാ റോഡ് കൂടെ വരിക എന്ന് പറഞ്ഞ് നല്ല സ്പീഡായിട്ട് നല്ല ഒരു വിഷയമില്ലാതെ വരുന്ന കഴിയുമ്പോൾ നമ്മുടെ ഒരു ടെൻഷൻ എന്ന് പറയും, ഓ ഇനി ഇവിടെ കുറച്ച് നേരം കിടക്കണം, എവിടെയാണെന്ന്. നമ്മുടെ ട്രേഡ് സെൻറ്ററിൻ്റെ റൗണ്ട് പോട്ട് അവിടെ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക്കും സിഗ്നൽസും ഒക്കെ നിൽക്കേണ്ടത്. അപ്പോൾ അതാണ് ഒരു പുതിയൊരു ബോഡി, 54 ആണോ എക്സിറ്റ് എനിക്കറിയില്ല കേട്ടോ, പുതിയ എക്സിറ്റ് നമ്പറാണ്. ന്യൂ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് RTAയുടെ ഒരു ലോഗോ വെച്ചിട്ടാണ് ഇവിടെ കാണുക. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു, ബ്രിഡ്ജ് നോക്കണോ, മാപ്പ് നോക്കണോ, ഈ എക്സിറ്റ് നോക്കണോ, ഇതിന് ട്രേഡ് സെൻറ്ററിൻ്റെ നമ്മൾ യൂഷ്വൽ പോകുന്ന റൂട്ട് നോക്കണം, എല്ലാം കണ്ടു. പക്ഷേ അപ്പം മേലെ ഈ RTAയുടെ ലോഗോ ആണ്, RTAയുടെ ലോഗോ ഉണ്ടല്ലോ, RTAയുടെ ലോഗോ ന്യൂ ബ്രിഡ്ജ് എന്നാണ് കൊടുത്തത്. അപ്പോൾ എൻ്റെ മനസ്സ് ഈ RTAയുടെ ലോഗോയ്ക്ക് പകരം ഉണ്ടല്ലോ, സാലിക്കാണ് സാലിക്കാണ് സാലിക്. ഞാനപ്പോൾ വിചാരിക്കുന്നത് ഇവിടെ എവിടെയാണ് സാലിക്ക്, ഇവിടെ സാലിക്കില്ലല്ലോ, ഇനി ഈ റോഡ് കയറി എന്നെ സാലിക്കെടുക്കുന്ന രീതിയിൽ എവിടെയിലോട്ട് വേണോ കൊണ്ടുവിടുന്നത്. അപ്പോൾ എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതെന്ന് പറയും, ഈ ബ്രിഡ്ജ് നേരെ പോകുന്നത് നമ്മുടെ ഇത് ഗർഹൂദ് ബ്രിഡ്ജിലേക്കായിരിക്കും ഇനി അങ്ങനെ. അപ്പോൾ ഇന്നെ ഞാൻ അറിഞ്ഞു, അല്ലല്ലോ ഗർഹൂദ് വഴി ഞാൻ സ്ഥിരം പോകുന്നില്ല, അവിടെ അങ്ങനെ വിഷയമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. രണ്ടും കലിപ്പിച്ചാൽ കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ 1 കിലോമീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ് ആ പുതിയത് വന്നേക്കുന്നത്. ഒരു പക്ഷേ ഒരുപാട് പേര് പോയിട്ടുണ്ടോ, ഞാൻ ഇന്നലെയാണ് ഫസ്റ്റ് ടൈം വന്നത്, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പറയണേ കേട്ടോ. അപ്പോൾ 1 കിലോമീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ്, നേരെ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാൻ പോകുന്നത്, നേരെ നമ്മുടെ സബീൽ പാർക്കിൻ്റെ നമ്മുടെ മെട്രോ ഉണ്ടല്ലോ അവിടെ, അൽ ജാഫ്ലിയ, ആ അതിൻ്റെ നേരെ അങ്ങോട്ട് പോകും. അവിടുന്ന് അടുത്ത ബ്രിഡ്ജ് ഓൾറെഡി അവിടെ ഉണ്ട്. അതായത് ഷേക്സാ റോഡിൽ നിന്ന് വന്ന് കഴിഞ്ഞ് ഈ ബ്രിഡ്ജ് എടുത്ത് പുതിയതായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഈ 1 കിലോമീറ്റർ ബ്രിഡ്ജ് എടുത്താൽ അവിടുന്ന് നേരെ ബ്രിഡ്ജ് കയറി മേലെ നിന്ന് താഴോട്ട് പോയി വീണ്ടും ഒരു ബ്രിഡ്ജ് കയറി നേരെ നമ്മുടെ ADC വീട് അവിടോട്ടാണ് ചെല്ലുന്നത്. അത് 1 കിലോമീറ്റർ ആ ബ്രിഡ്ജ് ഉള്ളെങ്കിലും അത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ നമുക്ക് പോകാനായിട്ട്, അത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടുന്ന് സത്വയ്ക്കോ അല്ലെങ്കിൽ അവിടുന്ന് മറ്റേതെങ്കിലും നമ്മുടെ ബൂത്ത് മേത്തേക്കോ ഒക്കെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റൗണ്ട് പോയിട്ട് തന്നെ ഇപ്പോൾ എടുക്കണം. പക്ഷേ നമ്മൾ ADCBക്കോ ബുർജ്മാനിലേക്കോ അല്ല മങ്കൂളോ കറാമയിലേക്കോ ഷേക്സായത് വഴിയാണ് ഇനി നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു വിഷയമില്ല. നമ്മുടെ എനിക്ക് ആ പിന്നെ മേലിലേക്ക് ആ ബ്രിഡ്ജ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞാണ് ഇങ്ങനെ മേലിലേക്ക് ആ മേലെ കയറിയിട്ട് ഇങ്ങനെ പോകുന്നത്. ഇപ്പം എനിക്കില്ല വീഗ ലൈനിലെ മറ്റേ ട്യൂബ് റൈഡ് ഉണ്ടല്ലോ, അതിൽ പോകുന്ന ഒരു എഫക്റ്റൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഭയങ്കര അതാണ് ഈ രാജ്യത്തോട് നമുക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ട്രാവൽ ടൈം അത്രമാത്രം ഈസിയാക്കി തന്ന്. ഞാൻ ഫസ്റ്റ് ടൈം പല റോഡുകളും വന്നിട്ടുണ്ട്, പക്ഷേ സ്ഥിരം പോകുന്ന റോഡുകളിൽ ട്രാഫിക്ക് കിടക്കേണ്ട സ്ഥലത്ത് നമ്മളെ ട്രാഫിക്കിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുപോകുന്ന ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്ഫുള്ളാക്കും. ഇതുപോലെ മറ്റേതെങ്കിലും റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇടയ്ക്ക് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ് കേട്ടോ. ഇതുപോലെ സെവറൽ റോഡ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ പിന്നെ ഈ ഉദ്ഘാടനങ്ങൾ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ കൊട്ടിഘോഷിക്കലും ആർക്കും പേരെടുക്കേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് വലിയതായിട്ട് അറിയുന്നില്ല, യൂസ് ചെയ്യുക. അത് ഇവിടെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ. ദുബായ് ഹാർബർ ബ്രിഡ്ജ് ഏകദേശം 1500 മീറ്റർ ആണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ കണക്ടിങ് ഷേക്സാ റോഡ് ടു ദുബായ് ഹാർബർ എന്ന് പറയുന്നത്. 12 മിനിറ്റ് എന്താ പറയുന്നത് ഉള്ളവിടത്ത് 3 മിനിറ്റ് ആക്കിയിട്ടാണ് ഇതിപ്പോൾ മാറിയിരിക്കുന്നത്. ഗാർഡൽ സബ്ക ബ്രിഡ്ജ് അതും ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു വഴിത്തിരിവ് തന്നെയാണ് കൊണ്ട്. 70% ആണ് ട്രാവൽ ടൈം കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് ട്രേഡ് സെൻ്ററിൽ അവിടുത്തെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ബ്രിഡ്ജ് ഹെസ സ്ട്രീറ്റിൻ്റെ എക്സ്പാൻഷനെ തുടങ്ങി ഏകദേശം വലിയൊരു കണക്ഷനാണ് ഷേക്സാ റോഡിൽ നിന്ന് വരുന്നത്. പിന്നെ അൽകുദ്ര റോഡ് ബ്രിഡ്ജ് അവിടെ ഞാനത് പോയിട്ടില്ല കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല അത്രയും. എന്തായാലും അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ലൈനാണ്, 600 ശരിയാ. അൽകുദ്രയിൽ അവിടെ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു, നേരത്തെ തൊട്ടേ അവിടെ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു അൽകുദ്രയിൽ. നല്ല രീതിയിലുള്ള ആ പുതിയൊരു പ്രൊജക്റ്റൊക്കെ വരുന്നില്ല, ആ പ്രൊജക്റ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു വില്ല പ്രൊജക്റ്റ്, അതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നല്ല മാസ് പണിയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നത്. ഈ ഇതേ സമയം കഴിഞ്ഞ വർഷം ഞാൻ അതുവഴി പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കറക്റ്റ്. അപ്പോൾ എന്താണേലും ഇങ്ങനെ കുറേയധികം റോഡുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. എന്തായാലും ഇതുവരെ ഷേക്സാ റോഡിൽ പോയിട്ട് ഈ ബ്രിഡ്ജ് കയറാത്തവരാണെങ്കിൽ ഇങ്ങനെ വരേണ്ട, കരാമയിലേക്കോ മംഗൂളിലേക്കോ ബുർജ്മാനിലേക്കോ പോകേണ്ടവരാണെങ്കിൽ ഇനി റൗണ്ട് പോയിട്ട് എടുക്കേണ്ട ധൈര്യമായിട്ട് ആ ന്യൂ
കൺസ്ട്രക്റ്റഡ് ബ്രിഡ്ജ് എന്നോ അതോ ന്യൂ ബ്രിഡ്ജ് എന്നോ എന്തോ അവിടെ എഴുതിയിരിക്കുന്നത്. അതിലിട്ട് നേരെ കയറിയാൽ ഈസി ആയിട്ട് രാജകീയമായിട്ട് നിങ്ങൾ യാത്ര ചെയ്തോളൂ കേട്ടോ. എന്തായാലും ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് എൻജോയ് ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയാണ് നിങ്ങളുടെ അവിടെ ഉള്ളത്. ആൻറ്റിൽ 11 o'clock നല്ല അടിപൊളി ഒരു സോങ്ങാണ് ദൃശ്യത്തിലെ ഇനി വരുമോ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ സോങ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും. അതാ
2: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. ട്രാഫിക്
4: അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC.
5: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ പറയുമ്പോൾ നമ്മൾ പുതിയ റോഡിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന കൂട്ടത്തിൽ എനിക്ക് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലിത്തിയറ്റോൾ റോഡിൽ നല്ല ട്രാഫിക് സിറ്റുവേഷൻ ആണ് ഉള്ളത് എന്നുള്ള ഒരു കൺജഷൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ അല്ലിത്തിയറ്റോൾ റോഡ് എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഷാർജ റിംഗ് റോഡിൽ നിന്ന് കയറി വരുന്ന അടുത്ത് ഒരു ആക്സിഡന്റും ഉണ്ട്, അത് അവിടെ ഒരു കൺജഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റിൻ്റെ അവർ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്കൊരു അരമണിക്കൂറായി ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ട്, ഇപ്പം അവിടെ മാറിയിട്ടുണ്ടോ എന്താണ് സ്ഥിതി എന്ന് എനിക്കിപ്പോൾ കറക്റ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു സിറ്റുവേഷൻ ആണിത് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ലോയിങ് ട്രാഫിക് തന്നെയുണ്ട്, എന്നാലും വലിയ വിഷയമില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. രാവിലെ വലിയ ശാന്തമായിട്ടുള്ള റോഡ് ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് പോകുന്നത് കേട്ടോ. അജ്മാനിലും ഉമൽക്വയിനും റാസൽ കീമിലും ഓ അവിടെ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് പോകുന്നത്. എനിവേസ് എവിടെ വേറെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
4: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
6: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai. What a mission.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ആൻഡ് മിനി പത്മ, എന്താണ് ഇന്നത്തെ എന്താ സംഭവത്തിലേക്ക് നമ്മൾ പോവാണ്? സംഭവം എന്താണ്?
2: നാളെ നമുക്ക് വലിയ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയേണ്ട ഒരു ദിവസമാണ്, കാരണം നാളെ നമുക്ക് ഇന്നത്തെ മത്സരത്തിന്റെ ഒരു തീരുമാനമൊക്കെ വരുമല്ലോ. പക്ഷെ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ് ഫിഫ എന്ന് പറയുന്നത്. എല്ലാരും നമ്മൾ ഫിഫ ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഫിഫ ആക്ച്വലി എന്താണ്, ഫിഫ എപ്പോഴാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ ഇന്ന് എന്താ സംഭവമാണ് ഫിഫയെ കുറിച്ചുള്ള. ഫുട്ബോൾ എന്ന കായിക മേളയുടെ ഔദ്യോഗിക നടത്തിപ്പ് നിയന്ത്രിക്കുന്ന രാജ്യാന്തര സംഘടനയാണ് ഫിഫ, ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ. അതാണ് ഫിഫ എന്നറിയപ്പെടുന്നത്. 2004 ഫിഫ ശതാബ്ദി ആഘോഷിച്ചു എന്ന് ഓർക്കണം. അപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് 7 രാജ്യങ്ങൾ. ഇത് എങ്ങനെ തുടങ്ങി എന്ന് പറഞ്ഞാൽ 7 രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനകളുടെ യോഗം 1904 ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കായിക മത്സരങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടനയായിട്ട് ഫിഫ വരുന്നത്. ഈ രാജ്യങ്ങളിലുള്ളവരെല്ലാം യൂറോപ്പിൽ നിന്നുള്ളവരായിരുന്നു. പാരീസ് ആയിരുന്നു ഫിഫയുടെ അന്നത്തെ ആസ്ഥാനം. റോബർട്ട് ഗ്യൂർ ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റായിട്ട് വന്നത്. ശരിക്കും ഒരു കടലാസിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു സംഘടനയെ ഇന്ന് കാണുന്ന ഫിഫയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്. 1910 ദക്ഷിണാഫ്രിക്കയും 1912 അർജന്റീനയും ചിലിയും 1913 US അംഗങ്ങളായിട്ട് ചേർന്നതോടുകൂടിയാണ് ഈ ഫിഫ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് സംഘടന എന്ന രീതിയിലേക്ക് ഇത് വലുതായിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ ഓർത്ത് പറയേണ്ട ഒരു പേരാണ് യൂൾ റിമേ എന്ന് പറഞ്ഞ പേര്. വളർന്നുകൊണ്ടിരിക്കുന്ന ആ സംഘടനയ്ക്ക് ഏറ്റവും ഒരു വലിയ ആഘാതം എന്താണെന്നറിയോ? അത് ഒരു സംഘടനയ്ക്ക് മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ മുന്നിൽ ആ ഒരു വിഷയമുണ്ട്, യുദ്ധം എന്ന് പറയുന്ന സംഭവം. 1914 ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയത്. ഫിഫയുടെ പ്രവർത്തനങ്ങളെ യുദ്ധം പേരിന് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാക്കിയിട്ട് ചുരുക്കി. സംഘടന ഇല്ലാതായേക്കുമോ എന്ന് വരെ ഫുട്ബോൾ ആരാധകർ സംശയിച്ച ഒരു കാലമാണ് ഈ ആദ്യത്തെ ഒന്നാം ലോക മഹായുദ്ധകാലത്ത്. അന്ന് 1921 യൂൾ റിമേ ഫിഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 33 കൊല്ലം അദ്ദേഹം ഫിഫയുടെ പ്രസിഡന്റായിട്ട് തുടർന്നു എന്നാണ് പറയുന്നത്. സ്വന്തം ചോരയും നീരും ഒക്കെ കൊടുത്തിട്ട് ഈ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിച്ചതിൽ യൂൾ റിമേ വഹിച്ച പങ്ക് ചില്ലറയല്ല. 48 വയസ്സുകാരനായിട്ടുള്ള ആ ഫ്രഞ്ചുകാരന് മുന്നിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വാതിൽ കൊട്ടിയടച്ചു. ലോക യുദ്ധം നടക്കുമ്പോൾ ഫിഫ വേൾഡ് കപ്പ് പോലത്തെ ഒന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കളിയാക്കി. പക്ഷേ 1930 യുറൂഗ്വേയിൽ ആദ്യത്തെ ലോകകപ്പ് നടക്കുകയാണ്. യൂറോപ്പൊക്കെ പുറംതിരിഞ്ഞ് നിന്നിട്ടും ഈ യൂൾ റിമേക്ക് ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല, ഞാൻ ഈ വേൾഡ് കപ്പുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ 1928 അദ്ദേഹം തീരുമാനമെടുക്കുന്നു. 30 സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ കോപ്പ് കൂട്ടിയിരുന്ന യുറൂഗ്വേ പറയുന്നു ഈ ചാമ്പ്യൻഷിപ്പിന്റെ ആതിഥേയത്വം ഞങ്ങൾ വഹിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ യുറൂഗ്വേ, അങ്ങനെയാണ് ഫേസ്റ്റ് വേൾഡ് കപ്പ് വരുന്നത്. ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകകപ്പിനോട് വിമുഖത കാണിച്ച പല രാജ്യങ്ങളുമായിട്ടും ഇദ്ദേഹം യൂൾ റിമേ ബന്ധപ്പെടുന്നു. എല്ലാ രാജ്യങ്ങളോടും ലോകകപ്പിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ തരുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഈ അഭ്യർത്ഥനയ്ക്ക് യാചനയ്ക്ക് ഒടുവിൽ ഫലമുണ്ടായി. യൂറോപ്പിൽ നിന്ന് 3 രാജ്യങ്ങൾ, മൊത്തം 13 രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ വേൾഡ് കപ്പ് അങ്ങനെ യുറുഗ്വേയിൽ നടക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ, നമുക്ക് എന്ത് യുദ്ധം നടന്നാലും ലോകത്ത് എന്ത് പ്രശ്നം നടന്നാലും ഫുട്ബോൾ അത് അതിൻ്റെ ഒരു ഓരത്ത് ഏറ്റവും മനോഹരമായിട്ട് നടക്കുമെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ്. ഇതിൽ 85 അംഗരാജ്യങ്ങളാണ് പിന്നെ വരുന്നത്. യുറുഗ്വേ ലോകകപ്പ് വിജയകരമായിട്ട് നടന്നതോടുകൂടിയിട്ട് പിന്നെ യൂൾ റിമേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 54 ഫിഫയുടെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പ്രായാധിക്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം മാറിപ്പോകുന്നത്. അന്ന് 85 അംഗരാജ്യങ്ങളാക്കിയിട്ടാണ് യൂൾ റിമേ വിട പറയുന്നത്. അപ്പൊ യൂൾസിന് ശേഷം ഫിഫയുടെ കഴിഞ്ഞാണ് പിന്നെ 4-ാമത്തെ പ്രസിഡന്റ് വില്യം സിൽറോയ്. അദ്ദേഹം 50-ാം വാർഷികം നടത്തുന്നു. അംഗരാജ്യങ്ങളുടെ എണ്ണം കൂടുന്നു. അംഗസംഖ്യയിൽ ഐക്യരാഷ്ട്രസഭയേക്കാൾ മുന്നിലെത്തുന്നുണ്ട് ഫിഫ എന്ന് അറിയിക്കണം. അപ്പൊ ഒന്ന് അതിന്റെ കരുത്തൊന്ന് ആലോചിച്ചു.
1: ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ 1904
2: അത് കഴിഞ്ഞിട്ട് അടുത്തടുത്ത കൊല്ലം 1930 വരെ എത്തുന്നു. 28-30 ആദ്യത്തെ വേൾഡ് കപ്പിലേക്ക് വരെ എത്തുന്നു. പിന്നെ വരുന്നതാണ് ഹവലേഞ്ച് യുഗം. ഫിഫയുടെ ഓരോ പ്രസിഡന്റുമാരാണ്. ഫിഫയുടെ 39-ാം കോൺഗ്രസില് ഹോവോ ഹവലെഞ്ച് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഈ ഫിഫയുടെ ഒരു പുതുയുഗം, ആധുനിക ഫിഫ ഇന്ന് കാണുന്ന രീതിയിലായത് അദ്ദേഹത്തിന്റെ ഹവലേഞ്ചിന്റെ ഒരു കരുത്താണ്. 12 പേർ മാത്രമാണ് ഉണ്ടായിരുന്ന ഓഫീസ് 5 സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് 100-ാം ജീവനക്കാരെ വരുന്നത്. ഫിഫ എന്ന് പറഞ്ഞ ഒരു ലോകത്തിൽ അറിയപ്പെടുന്ന വലിയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് ഈ ഹവലേഞ്ചിലൂടെയാണ്. പിന്നെ പാരീസിൽ നടന്ന 51-ാം കോൺഗ്രസിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഹവലേഞ്ച് ആരും വേറൊരു കാരണം കൊണ്ടല്ല അവിടുന്ന് ഒഴിയുന്നത്. പ്രായം കൊണ്ട് കുറെ വർഷം അവിടെ ഇരുന്നിട്ട് മാത്രം മാറുന്നു. അവിടെയാണ് സെപ് ബ്ലാറ്റർ ബ്ലാറ്റർ. നമ്മുടെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു പേരാണ് സെബ് ബ്ലാറ്റർ, ജോസഫ് എസ് ബ്ലാറ്റർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പുതിയ പ്രസിഡന്റായിട്ട്, ഫിഫ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് പുതിയ കാലഘട്ടത്തിലുള്ളവർക്ക് സെബ് ബ്ലാറ്റർ മാത്രമായിരിക്കും. 2002 കൊറിയ ജപ്പാൻ ലോകകപ്പ് അദ്ദേഹം നടത്തുന്നു. 2006 ജർമ്മനി ലോകകപ്പ്, ഇതൊക്കെ സെബ് ബ്ലാറ്ററുടെ ഒരു സംഘാടന മികവിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. പരാതികൾ കുറെ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി 2011 ജൂൺ മാസത്തിൽ സെബ് ബ്ലാറ്റർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണ്. പിന്നീടാണ് ഇപ്പം നമ്മൾ കാണുന്ന മനുഷ്യൻ ജിയാനി ഇൻഫാന്റിനോ, കഴിഞ്ഞ അർജന്റീന മത്സരത്തിൽ ഓടിച്ചാടി സന്തോഷം പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തെ നമ്മൾ കണ്ടു. അപ്പോൾ ഫിഫ ഉണ്ടായത് ഇങ്ങനെയാണ്. ഇനി ഫിഫയുടെ ഇത്തവണത്തെ മത്സരവും ഇത്തവണത്തെ നിയമങ്ങളും ഈ കളിയുടെ ഒരു രസം കൊല്ലുന്നു എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് ആ മാറ്റം നോക്കിയാൽ, മത്സരങ്ങളുടെ വേഗത കൂട്ടാനും സമയനഷ്ടം ഒഴിവാക്കാനുമായിട്ട് ഫിഫയും ഫാബും ചേർന്നിട്ട് നിരവധി കർശന നിയമങ്ങൾ കൊണ്ടുവന്ന് പ്രധാനപ്പെട്ടത് ഇതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സമയം എന്ന് പറയുന്ന 10 സെക്കൻഡ് റൂൾ എന്നാണ് ഇതിനെ പറയുന്നത്. പകരക്കാരനായിട്ട് ഇറങ്ങുന്നതിന് ഗ്രൗണ്ട് വിട്ടുപോകുന്ന കളിക്കാരൻ പരമാവധി 10 സെക്കൻഡിനുള്ളിൽ പുറത്ത് കിടക്കണം, അല്ലെങ്കിൽ പകരക്കാരന് 1 മിനിറ്റ് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. അത്രയും സമയം ടീം 10 പേരുമായിട്ട്, 10 സെക്കൻഡ് 10 പേരുമായിട്ട് കളിക്കാൻ പറഞ്ഞാൽ വലിയതാണ്. ഫുട്ബോൾ പോലെ ഓരോ സെക്കൻഡിനും വിലയുള്ള ഒരു ഗെയിമിൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ വരുന്നത് ക്യാപ്റ്റന്മാരുടെ റൂൾ, റൂൾ ലോ 3 എന്നാണ് അറിയപ്പെടുന്നത്. റഫറിയുടെ തീരുമാനങ്ങളോട് തർക്കിക്കാൻ ടീം ക്യാപ്റ്റന്മാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. മറ്റു കളിക്കാർ റഫറിയെ ചോദ്യം ചെയ്താൽ റഫറിയുടെ ഒരു വിവേചന ബുദ്ധി അനുസരിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് കർശന നടപടിയെടുക്കാൻ ചില റഫറിമാർ പോയിട്ട് നമുക്കിപ്പോൾ ദേഷ്യം വരുമ്പോൾ എന്നാൽ പിന്നെ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞ്, ക്ലാസ് ടീച്ചറോട് പറഞ്ഞിട്ട് ഹെഡ്മാസ്റ്ററോട് പറയാമെന്നൊന്നും നമ്മൾ ചിലപ്പോൾ ആലോചിക്കില്ല. നമ്മൾ നേരിട്ട് ചിലപ്പോൾ ഹെഡ്മാസ്റ്റർ എടുത്ത് പരാതി പറയും. അപ്പോൾ അത് റഫറിയുടെ തീരുമാനമാണ്. പിന്നെ വരുന്നതാണ് വായ മൂടിപ്പിടിക്കൽ. അതിന് ആദ്യമായിട്ട് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. എതിർ കളിക്കാരോട് തർക്കിക്കുമ്പോൾ കൈകൊണ്ടോ ജേഴ്സി കൊണ്ടോ വായ മൂടിപ്പിടിക്കുന്ന കളിക്കാർക്ക് റഫറിക്ക് ചോപ്പ് കാർഡ് നേരിട്ട് കൊടുക്കാം. വിവേചനപരമായിട്ടുള്ള വാക്കുകൾ മറയ്ക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് കണ്ടാലാണ് നടപടി. എന്തെങ്കിലും വംശീയമായിട്ടോ വിവേചനപരമായിട്ടോ എന്തെങ്കിലും ബാഡായിട്ടോ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുമ്പോഴാണ് അത് പറയാൻ പറ്റൂല. അപ്പോൾ വായ മുത്തിപ്പിടിച്ചോ ജേഴ്സി ഇങ്ങനെ ചെയ്തിട്ടോ പറയാം, അത് കഴിഞ്ഞ് റെഡ് കാർഡ് കിട്ടും. പിന്നെ കളം വിടൽ, വാക്കിംഗ് ഔട്ട്, റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം കളം വിട്ടു പോകുന്ന കളിക്കാർക്കും അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഒഫീഷ്യലുകൾക്കും റെഡ് കാർഡ് കാണിക്കാം. അതുണ്ടാവും. പിന്നെ റീസ്റ്റാർട്ട് സമയം, ത്രോ ഇന്നുകളും ഗോൾ കിക്കുകളും എടുക്കാൻ കളിക്കാർക്ക് 5 സെക്കൻഡ് സമയം മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഗോൾ കീപ്പറുടെ സമയം, പന്ത് കൈവശം വയ്ക്കുന്ന ഗോൾ കീപ്പർമാർക്ക് അനുവദിച്ചത് 8 സെക്കൻഡാണ്. ഈ സമയത്തിന്റെ അവസാനം 5 സെക്കൻഡ് റഫറിമാർ വിരലുകൊണ്ട് കൗണ്ട് ഡൗൺ കാണിക്കും. ഒരു ആ സമയം കഴിഞ്ഞാൽ കോർണർ കിക്കായിട്ട് മാറുമെന്ന് ഓർക്കണമെന്നാണ് പറയുന്നത്. പിന്നെ പരിക്കേറ്റ ചികിത്സ, ഗ്രൗണ്ടിൽ വെച്ചിട്ട് പരിക്കിന് ചികിത്സ തേടുന്ന കളിക്കാർ കളി പുനരാരംഭിച്ച ശേഷം നിർബന്ധമായിട്ടും 1 മിനിറ്റ് പുറത്താക്കണം. സമയനഷ്ടം കുറയ്ക്കാനും കളിയുടെ വേഗത കൂട്ടാനൊക്കെ ആയിട്ടാണ് ഫിഫ ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടുവരുന്നത്. സാധാരണ ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ സമയം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ 90 മിനിറ്റ് എന്നല്ലേ പറയാം. എന്നാൽ മത്സരത്തിന്റെ ആകെ സമയം 90 മിനിറ്റ് ആണെങ്കിലും ആക്റ്റീവ് പ്ലേ, അതായത് കളിക്കാർ പന്ത് തട്ടുന്ന സമയം പരിഗണിച്ചാൽ അത് 50 മുതൽ 55 മിനിറ്റ് വരെ ഉണ്ടാകാറുള്ളൂ എന്നതാണ് സത്യം. എന്നാൽ ഇത്തവണത്തെ ലോകകപ്പിൽ പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് 60 മുതൽ 65 മിനിറ്റ് വരെ അത് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. 90 മിനിറ്റ് ഒന്നും ആൾക്കാർ ത്രൂ ഔട്ട് കളിക്കുന്നില്ല. 60-65 ആ മിനിറ്റ് മുമ്പ് 55 മിനിറ്റ് വരെ കളിച്ചിരുന്നുള്ളൂ. അതിപ്പം ഈ വാറും പുതിയ സംവിധാനങ്ങളും പുതിയ രീതികളും സബ്സ്റ്റിറ്റ്യൂഷന്റെ സമയം, ഇത്ര സെക്കൻഡുള്ള കയറണം, അടുത്താൾക്ക് ഗോളി ഗോളിക്ക് പന്ത് ഇത്ര സമയം 8 സെക്കൻഡേ മാത്രമേ കൈവശം വെക്കാനാവുള്ളൂ, ഇല്ലെങ്കിൽ എണ്ണി തുടങ്ങും, അങ്ങനെ ാണ് അത് കോർണർ കിക്ക് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം വന്നതോടുകൂടി കളിക്ക് വേഗം കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ സമയം കുറച്ചുകൂടി കൂട്ടിക്കിട്ടി എന്നാണ് പറയുന്നത്.
3: ഇതുപോലെയുണ്ടല്ലോ നമ്മുടെ ഈ ഓരോ ടീമിന്റെ കോച്ചിന് വേണമെങ്കിലും റെഡ് കാർഡ് കാണിക്കാം.
2: കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ ഒഫീഷ്യൽസിന് ഇവരുടെ ഈജിപ്തിന്റെ കാണിച്ചു കണ്ടില്ലേ റെഡ് കാർഡ്, നിങ്ങൾ വലിച്ച് യെല്ലോ കാർഡ് ഒക്കെ കൊടുത്തു. അതാ പറഞ്ഞ അബഹളം ഉണ്ടാക്കുന്ന പുറത്ത് നിൽക്കുന്നവർക്കും കാണിക്കാം.
3: കഴിഞ്ഞ ദിവസമാണ് റിയലൈസ് ചെയ്തത്, ശരിയാണ് അവർക്ക് കൊടുക്കുക. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് അങ്ങനെ റെഡ് കാർഡ് കിട്ടിയ ഒരു കോച്ചാണെങ്കിൽ അവർ ആ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറത്തു പോകണം. പുറത്തുപോയി പിന്നീട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റത്തില്ല. 11 പേരുടെ
2: ടീമാണ്, ആരെ പിൻവലിക്കണം ആരെ ഇറക്കണം എന്നുള്ള ആ ഒരു ഇത് നഷ്ടപ്പെടുകയല്ലേ.
3: ഇത് മെയിൻ കോച്ചിന് മാത്രമല്ല, അസിസ്റ്റന്റ് കോച്ചിനായിക്കോട്ടെ, എല്ലാ ആർക്കും വേണേലും കൊടുക്കുക. ഇതൊരു വലിയ അതൊക്കെയാണ് ഇതിന്റെ രസം എന്ന് പറയുന്നത് അല്ലേ. എന്നാലും പക്ഷെ കഴിഞ്ഞ അതുപോലെ തന്നെ ഇനിയിപ്പോ വേറൊരു കാര്യം, ഇപ്പൊ പല നമ്മുടെ പ്രസിഡന്റുമാരെ പറഞ്ഞല്ലോ ഫിഫയുടെ അവരെ തിരിക്കുന്നത്, ഇവർക്കൊക്കെ ഒരു ടീം കാണില്ലേ ഇവർക്ക്. പക്ഷെ അത് അവരങ്ങനെ കാണിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ
2: അർജന്റീനയുടെ മത്സരത്തിന് ശേഷം
3: കാണിക്കാൻ പാടില്ലായിരുന്നു
2: ശരിക്കും കാണിച്ചു. തുള്ളിച്ചാടി ആവേശം. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ബ്രസീൽ ഫാൻ ആണെങ്കിലും അർജന്റീനയും ഈജിപ്തും മത്സരം നടക്കുമ്പോൾ നമുക്ക് അതിലൊരു പ്രിയ ടീം ഉണ്ടാവും.
3: അത് സ്വാഭാവികം.
2: പറഞ്ഞ പോലെ അത് എത്ര മിതത്തോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. വേണ്ടായിരുന്നു.
3: കാരണം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ കളിയിൽ എല്ലാവരും ഒരു ഈജിപ്ത് ഫാനായി മാറിയത്.
2: അതായത് ഫെയർ പ്ലേ നടന്നില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഫെയർ ആയിരുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കാൻ നമുക്ക്. നമ്മളെ ന്യായത്തിൽ നമ്മുടെയൊക്കെ മനുഷ്യരാണ് നമ്മൾ. എത്രയൊക്കെ നമുക്ക് ഒരാളോട് വലിയ അഭിനിവേശവും ഫാനിസവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അനീതി കണ്ടു കഴിഞ്ഞാൽ അത് അനീതിയല്ലേ എന്ന് വിരൽ ചൂണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ വിരൽ ചൂണ്ടലാണ് ഈജിപ്തിനോടുള്ള സ്നേഹപ്പുഴയായിട്ട് ഒഴുകുന്നത്. മുഹമ്മദ് സലാ എന്ന് പറയുന്ന മനുഷ്യൻ തല ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെ പോകുന്നത് നമ്മുടെയൊക്കെ ആ സ്നേഹം കൊണ്ടാണ്.
3: കണ്ണുകളോടെയാണ് ആക്ച്വലി എന്താ പറയുന്നത്, ഫിഫ കിൽഡ് എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത് കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുമായിട്ട് കളിക്കുന്ന ഒരു വീഡിയോ, എന്ത്
2: ബ്യൂട്ടിഫുൾ. എനിക്കത് വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ടും കുട്ടികളെ എന്നുവെച്ചാൽ പെൺകുട്ടികളെ ആ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരികയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മുഹമ്മദ് സലാ എന്ന് പറഞ്ഞ ഏറ്റവും നല്ലൊരു പിതാവിനെയും കൂടിയാണ് നമ്മൾ കണ്ടത്. ലോകം ആരാധിക്കുന്ന ലിവർപൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ടുള്ള മുഹമ്മദ് സലയെ നമുക്കറിയാം. തീയുണ്ടകളെക്കാളും വെടിയുണ്ടകളെക്കാളും വേഗത്തിൽ പായുന്ന പോരാട്ട വീര്യത്തിന്റെ, പലസ്തീന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോരാടി അവർക്ക് വേണ്ടിയിട്ട് പുസ്തകങ്ങളും ആവശ്യമുള്ള എല്ലാം കൊടുത്ത മനുഷ്യ സ്നേഹിയായിട്ടുള്ള മുഹമ്മദ് സലയെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് എങ്ങനെ ആ സ്നേഹം വന്നു എന്നറിയാം. രണ്ട് കൈകളിലും തൂങ്ങി നടക്കുന്ന രണ്ട് പെൺകുട്ടികൾ അദ്ദേഹത്തിനുണ്ട്. ആ ഒരു കരുത്തിലായിരിക്കും ലോകത്തിലെ ഓരോ കുഞ്ഞിന്റെയും കണ്ണ് നിറയാൻ പാടില്ല. യുദ്ധം ഒരു ഒരു പ്രശ്നമാകരുത് ഒരു കുഞ്ഞിനും എന്ന് ഫലസ്തീന് വേണ്ടിയിട്ട് ചിലർ വംശീയമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ഫലസ്തീന് വേണ്ടി നിലകൊള്ളുകയും എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞു എന്ന് ഫിഫയോട് അടക്കമുള്ള ലോകരാജ്യങ്ങളോട് ചോദിക്കാൻ പറ്റുന്നതും സലയ്ക്ക് അതുകൊണ്ട് മാത്രമാണ്. സലയെ പോയിട്ടുള്ള ഈ ലോകകപ്പ് കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും മെസ്സി, നെയ്മർ, റൊണാൾഡോ, ലൂക്ക മോദ്രിച്, മുഹമ്മദ് സല ഈ പേരുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും നമുക്ക്.
3: തീർച്ചയായിട്ടും എന്താണെങ്കിലും ആ ഫിഫയുടെ മനോഹാരിത അത് അങ്ങനെ തന്നെ എൻജോയ് ചെയ്യുക. കുറച്ച് ദിവസം കൂടെ മാത്രമേ നമുക്കത് ഈ സീസണിൽ എൻജോയ് ചെയ്യാൻ
2: പറ്റുള്ളൂ.
3: തീർച്ചയായിട്ടും എന്താണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ഇൻഫർമേഷൻ ആയിരുന്നു നമ്മൾ ഇന്ന് എന്താ സംഭവത്തിൽ കൊടുത്തത്. അപ്പൊ എന്തായാലും നാളെ ഇതുപോലെ മറ്റൊരു ഇൻഫർമേഷനുമായിട്ടും ഞങ്ങൾ വരുന്നതാണ്. നിങ്ങൾ കേട്ടത് അക്ഷമിനി പത്മനാണ് ഇൻ ഹോം 92.2 FM.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: കവരപ്പെടാതെ സാർ ഞാൻ പാത്തുക്കറേ. ആ
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വയനാട്ടിൽ തെരച്ചിൽ തുടരുന്നു. ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്ത ഭൂമിയിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MV ജയരാജൻ എന്നിവർക്കൊപ്പമാണ് പിണറായി വയനാട്ടിലെത്തിയത്. മന്ത്രി AP അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പമുണ്ട്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം വയനാട്ടിൽ എത്തിയത്. ദുരന്തത്തിൽ മരണസംഖ്യ 5 ഉയർന്നു. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷിപ്പാലത്തിനടുത്ത് നിന്ന് ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്ക് പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പിന്തുണ പ്രഖ്യാപിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്നും DK ശിവകുമാർ ഉറപ്പു നൽകി. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം നടക്കുക. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ US സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം വെടിനിർത്തൽ അവസാനിച്ചെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് US സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സുരേഖ, ബന്ദർബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങൾ നടന്നുവെന്ന് റിപ്പോർട്ട്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ കൊണാർക്ക്, ചബാഹർ, ബുഷഹർ, കെഷം ദ്വീപുകളിലും US സൈന്യം വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ഇറാന്റെ ആക്രമണം. ബഹ്റിനിൽ അപായ സൈറനുകൾ മുഴങ്ങി. ആക്രമണം നേരിടുന്നതായി രാജ്യം അറിയിച്ചു. നിരവധി തവണയാണ് അപായ സൈറൺ മുഴങ്ങിയത്. അമേരിക്ക ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ആക്രമണമുണ്ടായത്. ആളപായമില്ല. ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ബഹ്റൈനും കുവൈറ്റും വ്യക്തമാക്കി. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനിയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ടുനിന്ന വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും ഒടുവിൽ ഇറാന്റെ വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. February 28 ഇസ്രായേലും US സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാംനിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഇന്ന് ചർച്ച. വ്യവസായികളുടെ സംയുക്ത യോഗത്തിലും പ്രവാസി സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഇന്ന് ചർച്ച. വ്യവസായികളുടെ സംയുക്ത യോഗത്തിലും പ്രവാസി സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും.

നിരീക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്കിൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും നിയമക്കുരുക്കിൽ വൻ സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിലിറങ്ങും. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, എലിസി, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിര ഫ്രാൻസിന് ആത്മവിശ്വാസം നൽകുന്നു. ഹക്കിം എന്ന കോട്ട കാക്കുന്നവൻ ഫ്രാൻസിനെ തടയുമെന്ന് മൊറോക്കോയും കരുതുമ്പോൾ ഇന്നത്തെ മത്സരം തീപ്പാറും. അടുത്ത വാർത്ത 10 മണിക്കാണ്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 65%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Mexico! United States! Canada!
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: ആഫ്രിക്ക, ബോസ്നിയ, ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
3: കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. വ്യാഴാഴ്ച ജൂലൈ 9 നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ വീണ്ടും വീക്കെൻഡിലേക്ക് നമ്മൾ പോകുന്നു. വീക്കെൻഡിൽ ഒരുപാട് പരിപാടികൾ, പ്രത്യേകിച്ച് നമ്മളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെജസ്റ്റിക് മെന്റലിസം ഷോയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഫോക്ലോർ തിയേറ്ററിൽ വെച്ചാണ് 12-ാം തീയതി നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പോകുന്നത്. അതിന്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ തരാവുന്നതാണ്. ജസ്റ്റ് വെയിറ്റ്, ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ അതിലേക്കൊക്കെ പോകാം കേട്ടോ. നമുക്ക് എന്തായാലും ഒരു സോങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആ ചോദ്യം ചോദിക്കും. ഇന്നും ഗസ്റ്റ് ദ പേഴ്സണാലിറ്റി തന്നെയാണ്. വേഗം ഗസ് ചെയ്യാന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടിക്കറ്റ് കരസ്ഥമാക്കാവുന്നതാണ്. ഓൾറൈറ്റ്, കഴിഞ്ഞ ദിവസം ഞാനൊരു ദുബായിൽ നടന്നേക്കുന്നൊരു വാർത്ത കേൾക്കായിരുന്നു. ദുബായിലല്ല, യു എയിൽ നടന്നേക്കുന്നൊരു വാർത്ത കേൾക്കായിരുന്നു. അബുദാബി കോർട്ട് ഒരു വുമണ് കൊടുത്തേക്കുന്നൊരു ഫൈനായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ യു എയിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ പറയും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന കോമൻസ് ഇതൊക്കെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ വേണം എന്നുള്ളൊരു കാര്യം. ഇപ്പം രണ്ട് സുഹൃത്തുക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, പേഴ്സണൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സുഹൃത്തിനെ, ഒരു എനിക്കൊന്ന് രണ്ടും സ്ത്രീകളാണെന്ന് തോന്നുന്നു കേട്ടോ, അപ്പോൾ ഒരാൾക്ക് വിളിച്ചു. വിളിച്ച സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് കോൾ വന്നു, കോൾ എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിൽ ആ വിളിച്ചാളെന്ന് എടുത്തു, നല്ല അസഭ്യം അങ്ങോട്ട് പറഞ്ഞ് വാട്സാപ്പിൽ അങ്ങോട്ട് അയച്ചു. ഇതായിരുന്നു പ്രശ്നം. അപ്പോൾ ഇത് മേ ബി സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അയച്ചോ, വാട്ട് എവർ. എന്താണെങ്കിലും ഈ വന്ന ആൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് അതിൽ എന്താ പറയണേ, ആൾക്കുണ്ടായിരിക്കുന്ന ഹറാസ്മെൻറ്റും അത് ഇൻസൾട്ടും ഒക്കെ വെച്ചാണ് സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ കോടതിയിൽ പോയി. ഇമ്മീഡിയറ്റ് ആയിരുന്നു എല്ലാം കേട്ടോ, പടപടയെന്നായിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ടായിരുന്നു ആക്ഷൻസ് കാര്യങ്ങളും എല്ലാം. 30,000 ദിർഹംസ് എനിക്ക് മാനനഷ്ടത്തിനെതിരെയാണ് ആ യുവതി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ കോടതി ഫൈൻ ചെയ്തു. താൽക്കാലിക കോമ്പൻസേഷനായിട്ട് 21,000 ദിർഹംസും, ബാക്കി കോടതിയുടെ ഇൻവെസ്റ്റിഗേഷന് ശേഷം അടയ്ക്കണം എന്നുള്ള സംതിങ് അങ്ങനെയാണ് വന്നിരിക്കുക. അപ്പോൾ എന്തായാലും 30,000 ദിർഹമാണ് കലീസ് ടൈംസിൽ തന്നെ തലക്കെട്ട്. അബുദാബി കോർട്ട് ഫൈൻ വുമൻ 30,000 ദിർഹംസ് ഓവർ ഇൻസൾട്ടിങ് വാട്സ്ആപ്പ് വോയിസ് നോട്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. അതിനോടൊപ്പം തന്നെ ഏറ്റവും അവസാനത്തെ ഒരു ലൈൻ കോടതി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ വളരെ വളരെ നിങ്ങൾ കോഷ്യസ് ആയിരിക്കണം. നിങ്ങൾ വാട്സാപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫോണിലായിക്കോട്ടെ, നിങ്ങൾ കോമൻസിലായിക്കോട്ടെ, നമ്മൾ ആശയവിനിമയം ചെയ്യുന്ന നിങ്ങളുടെ ലാംഗ്വേജ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫൈൻസ് നിങ്ങൾക്ക് വന്നേക്കാം. അത് വന്നേക്കാന്നല്ല, കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള, ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ സൈബർ സെല്ലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തെളിവുകളുണ്ടല്ലോ. കോടതി ഈ അതും പറയുന്നുണ്ട് കേട്ടോ, അതായത് ഇദ്ദേഹം ഉപയോഗിച്ച ലാംഗ്വേജ്, ഇദ്ദേഹത്തിൻ്റെ നേരത്തെ പേഴ്സണാലിറ്റീസ്, ഇദ്ദേഹത്തിന് മുൻപ് എന്തെങ്കിലും ഇതുപോലത്തെ ഒക്കെ റെക്കോർഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഈ കോടതി ഇത് വിധിച്ചത്. എന്തായാലും ഇവിടുത്തെ കാര്യം അറിയാമല്ലോ നിങ്ങൾ, നമ്മൾ 10, 5, 15 വർഷമൊന്നും കാത്തിരിക്കേണ്ട, പടപടയെന്ന് ഇമ്മീഡിയറ്റ്ലി ഫൈൻ വരും. പിന്നെ നമ്മൾ പ്രവാസികൾ ആണ് എക്സ്പാറ്റ്സ് ആണെങ്കിൽ ഇവിടെ ചെയ്യും സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഫ്യൂച്ചറിലേക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പം വേണ്ടാത്ത കുരുക്കിലൊന്നും പോകണ്ട. ഒരാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങ് ഉണ്ടായിരിക്കുക, അവരുടെ വഴി പോട്ടെ. നമ്മൾ നമ്മുടെ ഒരു ജോലി ചെയ്യാനാണ് വന്നേക്കുന്നത്. ഒരുപാട് ജോലികളുണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണേലും ബ്യൂട്ടിഫുൾ ഡേ ആയിട്ട് എല്ലാവർക്കും. ഇതൊരു ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് പറയുമ്പോൾ പലർക്കും ഒരു റിമൈൻഡർ ആവാം, അങ്ങനെ റിമൈൻഡർ ആവട്ടെ എന്നും കൂടെ വിചാരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന സിറ്റ്ബാക്ക് എൻജോയ്. ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻറ്റിൽ 11 o'clock. ഈ പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ടിക്കറ്റ്സും തരുന്നതാണ്. അപ്പോൾ എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്. രാജമാണിക്കൻ സിനിമയിലെ പാണ്ടിമേളം എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ എനർജറ്റിക് സോങ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ മോർണിംഗ്.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഗസ് ദ പേഴ്സണാലിറ്റി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാസിൽ ബിഷുവിന്റെ നമ്മുടെ മെന്റലിസം ഷോയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കപ്പിൾ പാസ്സാണ് നിങ്ങൾ കരസ്ഥമാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്, പക്ഷേ എന്നാൽ ഇച്ചിരി ട്രിക്കി ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇച്ചിരി ഈസി ആയിട്ടുള്ളതാണ്, എന്നിട്ട് നിങ്ങൾ തെറ്റിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി ഒന്ന് ട്രിക്കി ആയിട്ട് കൊടുക്കുക, അപ്പം നിങ്ങൾക്ക് ഈസി ആവുമല്ലോ എന്നുള്ളത്. വാട്ട് ഐഡിയോളജി! അപ്പം എന്നാണേലും കേൾക്കുക, കേട്ട് മനസ്സിലാക്കുക. മലയാളത്തിലെ ക്ലൂ തന്നാൽ പെടുവോ? മലയാളത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഇദ്ദേഹത്തെ. നമുക്ക് എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് പോലും നമ്മൾ മിക്കവാറും പറയാറുള്ള ഒരു വ്യക്തിയാണ്. കേട്ടോളൂ, കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആദ്യം കേൾക്ക്, എന്നിട്ട് ഞാൻ പറയാം.
1: രണ്ടുപേരാണ്. അവർ വന്നു കഥ പറഞ്ഞു. അപ്പോൾ കഥ, കഥയ്ക്കൊരു ലോജിക്കില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. ഒരു ആറുമാസം ഭ്രാന്തും ആറുമാസം ഭ്രാന്തില്ലാതെയും ജീവിക്കുന്ന ഒരാൾ, ഒരു മനുഷ്യൻ്റെ കഥയാണ്. ആറുമാസം അയാളെ തടവിലിട്ടിരിക്കുകയാണ്, ചെങ്ങലയിലിട്ടിരിക്കുകയാണ്. ആറുമാസം അയാൾ ജോലി ചെയ്യും. അയാൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എറണാകുളം അന്നത്തെ പഴയ എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ ഈ പുല്ല് ചെത്തി വെക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, ഗോതുരത്ത് എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത്. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളും അയാളുടെ കുടുംബത്തിൻ്റെ കഥയൊക്കെയാണ്. പക്ഷേ ഈ എന്തുകൊണ്ട് ഈ മനുഷ്യൻ ആറുമാസം ഭ്രാന്ത് ഇല്ലാതിരിക്കുകയും ആറുമാസം ഭ്രാന്ത് വരികയും ചെയ്യുന്നു എന്ന് പറയുന്നതിനും ഒരു ലോജിക്ക് തരാൻ അവർക്ക് കഴിഞ്ഞില്ല.
0: ഇത് ഒരു മലയാള സിനിമയിലെ ഒരു പോർഷൻ, ആ ഒരു സിനിമയിലെ ഒരു മെയിൻ ഒരു കഥയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന പലർക്കും, ആരാണ് ഇദ്ദേഹം, ആ സിനിമയുടെ ആരൊക്കെയോ ആണ്. പലർക്കും വരുന്ന അല്ല, പലരുടെ ആൻസേഴ്സ് തെറ്റാണ്. ഒന്നുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് നോക്ക്, ആ ഒരു കഥയൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ആ കഥയിൽ ആരായിരിക്കും ഈ ഒരു വ്യക്തി എന്നുള്ളത്. എന്നാലും ഞാൻ ഒരു ക്ലൂ തരാം, മലയാളത്തിലെ വൺ ഓഫ് ദ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. ഒരുപാട് സിനിമകൾ മമ്മൂക്കയെ വെച്ചും ലാലേട്ടനെ വെച്ചും ഒക്കെ ചെയ്തേക്കുന്ന ഒരുപാട് സിനിമകൾ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണേലും ഗസ് ചെയ്യുക, അതല്ലേ എൻ്റെ ഒരു രസം. കപ്പിൾ പാസ്സാണ്, കാരണം ഈ ഒരു ടിക്കറ്റിനും അത്രമാത്രം പ്രാധാന്യമുണ്ട്, കാരണം ടിക്കറ്റ്സ് ഇല്ല. അതാണ് ഈ ഒരു മെന്റൽസൺ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരവയ്ക്കേണ്ട ഫോമാറ്റ്, ഹോം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയച്ചോളൂ. ഫോമാറ്റ് തെറ്റിക്കരുത്. നിങ്ങൾ എങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഫോമാറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കാനായിട്ട് പോകുന്നില്ല. സോ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ആ രണ്ട് പാസ് നിങ്ങളുടെ കരങ്ങളിലേക്ക് സൂൺ എത്തുന്നതാണ്.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ റോഡുകൾ ശാന്തമാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്. അലിത്തിയ ടോൾ റോഡിൽ അതുപോലെ തന്നെ ട്രാഫിക് നിൽക്കുന്നുണ്ട്. അലിത്തിയ ടോളിന്റെ എന്തെങ്കിലും അവിടെ എനിക്ക് തോന്നുന്നു ഷാർജയിൽ എന്തെങ്കിലും ഒരു ദുബായ് ചെയ്യുന്നത് പോലെ ഇച്ചിരൂടെ സ്പീഡപ്പായിട്ടുള്ള പാലങ്ങളോ ബ്രിഡ്ജുകളോ പുതിയ റോഡുകളോ വന്നാലേ എനിക്ക് തോന്നുള്ളൂ അലിത്തിയ ടോൾ റോഡിന്റെ ഒരു വിഷയം തീരുള്ളൂ. അല്ലെ, അവിടെ ഇന്നും ഈ സ്ലോ മൂവിങ് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മലയാ സ്ട്രീറ്റിലും കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ പോകുന്നുണ്ട്. എന്താണ് നമ്മുടെ ഇവിടുത്തെ വിഷയം? കൾച്ചർ സ്ക്വയർ ആണോ? ഒരു മിനിറ്റ് നോക്കട്ടെ. വാസിസ് സ്ക്വയറിന്റെ അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷാർജയില് ഒരു ചെറിയൊരു കഞ്ചഷൻ അവിടെ ഉണ്ട്. ആ കൾച്ചർ സ്ക്വയറിനും വാസിസ് സ്ക്വയറിനും ഒക്കെ ആ ഒരു ഏരിയയിൽ ചെറിയൊരു കഞ്ചഷൻ അവിടെ ചെറിയ കുഴപ്പമില്ല. എന്നാലും റോഡ് വലുതായതുകൊണ്ട് അവിടെ വിഷയം ഉണ്ടാകത്തില്ല അത്ര. അപ്പം ഇതൊക്കെ തന്നെയാണ് ട്രാഫിക് സിറ്റുവേഷൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നമില്ല, വലിയ ട്രാഫിക് സിറ്റുവേഷനോ കുരുക്കുകളോ കാര്യമൊന്നും തന്നെ അവിടെ കാണുന്നില്ല കേട്ടോ. എന്താണേലും വേറെ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടോ? എനിക്ക് വേറെ അങ്ങനെ ഗുരുതരമായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: You are listening to Sand Dunes with Akshay and Vidya.

അന്നും ഇന്നും ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സൊന്ന് തുള്ളിപ്പോ അല്ലേ. വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഷാർജ ടു ഷാർജ. ഞാന് സ്കൂളിൽ എപ്പോഴോ ഏതോ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ സോങ് കാണുന്നത്. അന്ന് ഞാൻ ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഓ, ഷാർജക്ക് എന്ത് രസമാണ്! അവിടുത്തെ പുൽത്തകിടികളും റോഡുകളും മരുഭൂമിയും അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ പറ്റുമെന്ന് ശരിക്കും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട്. ഷാർജ ആയിക്കോട്ടെ, പിന്നെ ദുബായ് സിനിമ വന്ന സമയത്ത് ദുബായ് ഒരു പാറ്റിൻ കാറ്റിൽ എന്ന് പറയുന്ന ഗാനങ്ങൾ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ എന്നെപ്പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പല ആളുകൾക്കും പല മിഡിൽ ക്ലാസ്സിലെ കുട്ടികൾക്കും ഒക്കെ തന്നെ എന്താ പറയുന്നത്, നമുക്ക് ആഗ്രഹങ്ങളാണല്ലോ പലപ്പോഴും. എല്ലാത്തിനോടും ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് സാധിക്കില്ലെന്നറിയില്ല. പക്ഷെ അങ്ങനെ എത്തിപ്പെട്ട ഒരുപാട് പേരുണ്ടാവും, ഇനി എത്തിപ്പെടാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ചില പാട്ടുകൾ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന അറിയത്തില്ലേ. ഇതുപോലെ തന്നെ ഈ എനിക്ക് നമ്മൾ ചെറുപ്പകാലത്ത് കണ്ടേക്കുന്ന പല സോങ്സിൻ്റെയും സീക്വൻസ് എനിക്ക് ഈ ദുബായിൽ വന്നിട്ട് ഞാൻ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. ഞാൻ വീണ്ടും വീണ്ടും ആ സിനിമ ഇട്ട് കാണും. അതുപോലെയാണ് അയാൾക്കത് എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ 2000 ഇറങ്ങിയ വെൽക്കം 2000 എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം ഉണ്ടായിരുന്നു. ആ ആൽബത്തിനകത്ത് മലയാളത്തിലെ എല്ലാ സിനിമാ നടന്മാരും, നമ്മുടെ മമ്മുക്ക, ലാലേട്ടൻ, വിനീത്, ഇന്നസെൻ്റ് ഏട്ടൻ, കൊച്ചിൻ അലീഫ, അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് അവിടുന്ന് വന്ന്, എനിക്ക് അവർ ഷാർജ എയർപോർട്ടിലാണ് തോന്നുന്നു വന്ന് ഇറങ്ങുന്നത്. എനിക്ക് ഐ എം നോട്ട് ഷുവർ. ഇപ്പോഴും ആ വീഡിയോസ് കിടപ്പുണ്ട്, എത്ര രസമാണെന്നറിയാം. അപ്പോൾ ഞാൻ അതിനകത്ത് മമ്മുക്ക ലാലേട്ടനും കൂടെ വന്നിട്ട് ഈ അബ്രയിൽ പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ അബ്രയിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഹയാത്ത് റീജൻസി ഉണ്ടല്ലോ, ഹയാത്ത് റീജൻസിൻ്റെ മേലത്തെ റെസ്റ്റോറൻറ്റിൻ്റെ റൗണ്ട് അവിടെ എന്നാൽ കാണാം. ഇപ്പോഴും ഞാൻ ഇൻഫിനിറ്റി ഫ്രിഡ്ജിൻ്റെ വീഡിയോ കൂടെ പോകുമ്പോൾ ചില സ്വപ്നങ്ങൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു ൊക്കെ നമ്മൾ മാനിഫെസ്റ്റേഷൻസ് നമുക്ക് സാധിക്കുന്നു പറയത്തില്ലേ. എല്ലാം സാധിക്കും കേട്ടോ. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഗിവ് അപ്പ് ചെയ്യരുത്. എല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. മാനിഫെസ്റ്റ് ചെയ്യുക, നല്ല പോലെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പറയാൻ വന്നൊരു സംഭവം വിട്ടു. എന്തായാലും ഇത് പറയാം. ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാണായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ മാനേജ് ചെയ്യുന്നത്. മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ മെറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, മമ്മൂട്ടി കമ്പനിയുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വൈഫ് പറയായിരുന്നു ഇദ്ദേഹം അത്രയും കടുത്ത മമ്മൂക്ക ആരാധകനായിരുന്നു. അങ്ങനെ മമ്മൂക്കയോടുള്ള ഇഷ്ടവും മമ്മൂക്കയോടുള്ള ആരാധനയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇന്ന് എൻറ്റയർലി മാനേജ് ചെയ്യുന്ന ഈ ഒരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനകത്ത് വലിയ ഒരു പവറുണ്ട്, അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അത് എന്താ പറയണേ, പലർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരിക്കും. ചിലർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അത് മനസ്സിലായിട്ടുള്ളവരാവോ. ചിലപ്പോൾ ഒരു ഷൂ മേടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു വാച്ച്. ചില നമ്മൾ ചെറിയ ആഗ്രഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പാണ് ഓക്കെ നെക്സ്റ്റ് അത് നമുക്ക് കിട്ടും. ആഗ്രഹിക്കുക, ഓരോ കാര്യത്തെ ആഗ്രഹിക്കുക. നല്ല ഷൂ ആഗ്രഹിക്കുക, നല്ല ഡ്രസ്സ് ആഗ്രഹിക്കുക, നല്ല വണ്ടി ആഗ്രഹിക്കുക, നല്ല ജോലി ആഗ്രഹിക്കുക, നല്ല റെമ്യൂണറേഷൻ ആഗ്രഹിക്കുക. ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാമെന്നാണ്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇതാണ് എൻ്റെ തിയോളജി കേട്ടോ. അപ്പോൾ എന്താണേലും ഒരു സോങ് കഴിഞ്ഞ് തിരിച്ചു വരാം. ഞാൻ പറയാൻ വന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾ ഷൂ തിയറീസ് പലതുണ്ട്. ഈ ചീപ്പ് ഷൂ തിയറിയെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ദ ചീപ്പ് ഷൂ തിയറി എന്നു വെച്ച് കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഓടി തിരിച്ചു വരാം.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: ഇറ്റ്സ് എ ഫീലിംഗ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PSC ക്രമക്കേട് പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ US സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് US സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദർബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ, കൊനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും US സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് US സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കുവൈറ്റിലും ബഹ്റിനിലും ഇറാന്റെ ആക്രമണം. ബഹ്റിനിൽ നിരവധി തവണ അപായ സൈറണുകൾ മുഴങ്ങി. US ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ആക്രമണം ഉണ്ടായത്. ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇരുരാജ്യങ്ങളും വ്യക്തമാക്കി. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാമനിയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ട വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും ഒടുവിൽ ഇറാനിലെ വിശുദ്ധ നഗരമായ മഷ്ഹദിൽ സംസ്കാര ചടങ്ങ്. February 28 ഇസ്രായേലും US സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാമനിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIR പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള ആപ്പ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണ ശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. PSC ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകും. PSC ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. PSC നിയമന വിവാദം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായിലേക്ക് നീങ്ങും. PSC നിയമന വിവാദം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു.

0: വയനാട്ടിൽ എത്തിയത്. അതിനിടെ ദുരന്തത്തിൽ മരണം അഞ്ചായി. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷി പാലത്തിനടുത്ത് നിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് ഡി കെ ശിവകുമാറിന്റെ ഉറപ്പ്. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്തിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, കരുണേഷ് പാണ്ഡേ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ്, മധ്യപ്രദേശിലെ ബാഗലമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഉണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഉലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന് ആത്മവിശ്വാസം.
1: Was brought to you by Danya Group of Companies since 1982.
2: Mexico! United States! Canada!
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: FIFA World Cup 2026.
2: Switzerland, Scotland, Turkey.
3: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
7: Time check.
6: Brought to you by Ozone Cargo.
8: Very good morning. Dubai ഇപ്പോ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
7: Time check.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
8: നല്ല അടിപൊളി ടെമ്പറേച്ചറാണ്, 51 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫീൽസ് ലൈക്ക്

0: ഓ ടെമ്പറേച്ചർ നോട്ട് ചെയ്തേക്കുന്ന എക്സസീവ് ഹീറ്റ് വാർണിംഗും ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്.
1: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഞാൻ മുന്നേ പറഞ്ഞു നിർത്തി അവിടുത്തെ തന്നെ തുടങ്ങുകയാണ് കേട്ടോ. ദ ചീപ്പ് ഷൂ തിയറി എന്ന് പറയുന്ന ഒരു തിയറി, ഞാനിത് വളരെ അടുത്താണ് ഞാൻ ഇങ്ങനെ ഒരു തിയറി ഉണ്ടോയെന്ന് അറിയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വലിയൊരു ഷൂ ലവറാണ്. അപ്പോൾ ഞാൻ, എനിക്ക് തോന്നും ഒരു 2020 മേടിച്ച ഷൂ അല്ല, 2020 വന്നിട്ട് 2008 ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് വെക്കേഷൻ പോയ സമയത്ത് മേടിച്ച ആ ഷൂ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വളരെ നല്ലതായിട്ട് ഞാൻ സൂക്ഷിക്കും. ഞാൻ വളരെ നന്നായിട്ട് തന്നെ ഞാൻ ഈ ഷൂ ക്ലീനിങ്ങിനൊക്കെ കൊടുക്കും. ഒരുപാട് സ്ഥലത്ത് നമുക്ക് അഫോർഡബിളായിട്ട് ഷൂ ക്ലീനിങ്ങും അല്ലെങ്കിൽ നമുക്കൊരു ഷൂ ക്ലീനറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നാലും ഞാൻ നല്ലപോലെ ഷൂ സൂക്ഷിക്കും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ചീപ്പ് ഷൂ തിയറി എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നമ്മുടെ ലോകത്തിൽ പലപ്പോഴും പലരുടെയും ഒരു മെൻറ്റാലിറ്റിയാണ്, അതായത് നമ്മൾ അഫോർഡബിലിറ്റി നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു 2000 രൂപ അല്ലെങ്കിൽ 2500 രൂപയുടെ ഷൂ ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 3000 രൂപയുടെ ഷൂ ആണ് ഒരു ഷൂ, നമ്മളിപ്പുറത്തൊരു 500 രൂപയുടെ ഒരു ഷൂ കാണുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഏതാണ്, നമുക്ക് 500 രൂപയിൽ ഈ 2500 രൂപ നമുക്ക് സേവ് ചെയ്യാം, ഈ 500 രൂപയുടെ ഷൂ എടുക്കുന്നു. അപ്പോൾ ഈ 500 രൂപയുടെ ഷൂ എടുക്കുമ്പോൾ ഓക്കെ, ആദ്യമൊക്കെ നല്ലതാണ്, എന്നാൽ മറ്റേതിൻ്റെ അത്രയും വലിയ ക്വാളിറ്റിയിൽ, എന്നാലും നമുക്ക് യൂസബിളാണ് എന്ന് നമുക്ക് തോന്നുകയും ഇത് യൂസ് ചെയ്ത് ഒരു 3rd month തൊട്ട് നമുക്ക് കാലിന് വേദന തുടങ്ങും. ഇത് നമ്മൾ ഒരിക്കലും അറിയത്തില്ല, ഇത്തരത്തിലുള്ള ഷൂകൾ മേടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാലിന് വേദന വരുന്നതെന്ന്. അവിടുന്ന് ഒരു 6rd month ആകുമ്പോഴത്തേക്ക് എന്താ, അല്ലെങ്കിൽ ഒരു 8rd month ആകുമ്പോഴത്തേക്ക് ഈ ഷൂ സോള് പൊട്ടി അവിടെ കീറി അവിടെ ഇവിടെയൊക്കെ പ്രശ്നമായിട്ട് നമ്മളൊരു 6rd month ഇതാ ഈ ഷൂ മാറ്റി വേറൊരു ഷൂ വീണ്ടും മേടിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അപ്പോൾ വീണ്ടും അവിടെ വിട്ടൊരു 500 രൂപയോടെ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ റെക്കറിംഗ് ആയിട്ട് നമ്മൾ ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഒരു പക്ഷെ ആദ്യം കാണുന്ന 2500 രൂപയുടെയോ അല്ലെങ്കിൽ 3000 രൂപയുടെയോ ഷൂവിനെക്കാട്ടിൽ മേലെ പ്രൈസ് ഈ ഒരു ഷൂവിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത്, എന്നാൽ ആ സമയത്ത് ആ ഷൂ നമുക്ക് കാലിനെ കയറി തരും, ഷൂവിൻ്റെ ബ്രാൻഡ് വാല്യൂ നമുക്ക് തരും, അതുപോലെ തന്നെ അത് തരുന്ന ഒരു ഡ്യൂറബിലിറ്റിയും നമുക്കുണ്ട്. ഇതാണ് ദ ചീപ്പ് ഷൂ തിയറി എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകത്ത് മുഴുവൻ പല ആളുകളും ഒരു ഫോളോ ചെയ്യുന്ന, ഇത് ഷൂവിനെ മാത്രമല്ല ഏത് കാര്യത്തിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഞാൻ പറഞ്ഞു വന്നതിന് അതാണ് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞ്, ഞാൻ ആ 2018 മേടിച്ചത് ആ ഷൂ ഞാൻ ഇന്നും ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഒരു പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു 10 ഷൂ മേടിക്കുന്നതിനെക്കാട്ടി നല്ലൊരു ബ്രാൻഡഡ് ഷൂ എനിക്ക് ഉണ്ട് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അത് നമുക്ക് വേറെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ടും നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും വേറെ തന്നെയാണ്. അപ്പോൾ ഈ പല കാര്യങ്ങൾ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത് ഇൻവെസ്റ്റ് അറ്റ് ദ റൈറ്റ് തിങ് അറ്റ് ദ ഫസ്റ്റ് ടൈം ഇറ്റ്സെൽഫ് എന്നാണ് ആ ഒരു തിയറി. ശരിയാണ്, നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇച്ചിരി ഒരു 50 രൂപ കൂടിയാലും അത് നല്ലൊരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം, അതൊരു പക്ഷേ ലോങ് ടേമിൽ നമ്മുടെ പല എന്താ പറയണേ സേവിങ്ങും പല കാര്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, സഹായിക്കുകയും ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് ഒരുപാട് സ്റ്റാഫുള്ളൊരു കമ്പനിയുടെ ഓണറാണ്. അപ്പം ഈ പലപ്പോഴും സ്റ്റാഫിൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളാണെങ്കിൽ, ഞാനാണെങ്കിലും വിചാരിക്കും ഓക്കെ ഒരു സമയം നമുക്കൊരു എന്താ പറയുന്നത് ഒരു വിസിറ്റോടെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതെടുക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷനിലേക്ക് പോയിട്ട് പിന്നീട് എടുക്കാം. ആളങ്ങനൊന്നുമില്ല, ആളപ്പോഴത്തേക്ക് 2 വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഈ 1500 അല്ലെങ്കിൽ ആ വിസ കോസ്റ്റ് എത്രയാണോ ആ വിസ കോസ്റ്റ് പോലും സേവ് ചെയ്തിട്ട് വേണ്ട കമ്പനി വിസ അടിച്ചോ, ആ കോസ്റ്റ് അവിടെ സേവ് ആന്ന് പറഞ്ഞ് അങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ പലപ്പോഴും. അപ്പോൾ ഞാൻ ഷൂ മേടിക്കാൻ വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. എന്നാൽ പോലും നിങ്ങളൊരു നല്ലൊരു ഷൂ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു ഗാഡ്ജറ്റ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സംഭവത്തിലാണെങ്കിലും ആ ഒരു അഫോർഡബിൾ ഓക്കെ പക്ഷെ ചീപ്പിലേക്ക് പോരുത്, ഈ രണ്ട് വാക്കിനും രണ്ട് എക്സ്ട്രീം അർത്ഥങ്ങളാണ്. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് നല്ലത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഷൂ ഷൂവിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം എനിക്ക് കാലിന് ഒരുപാട് പണി തന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇത് നോർമൽ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഷൂ മേടിക്കുമല്ലോ, അതൊരു ബ്രാൻഡ് പോലും ഇല്ല. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഇത്രയോ നല്ല ബ്രാൻഡുകളുണ്ട്, സ്പാർക്സ്, ബാറ്റ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ടല്ലോ. 1000 rupees അക്കാലത്ത് 1000 rupees നല്ല ഷൂ ഇന്നും കിട്ടും അന്നും കിട്ടും, അത് മതി. ഞാൻ ഈ പറയുന്ന ലൂയി വിറ്റണമെന്ന് നിങ്ങൾ യൂസ് ചെയ്യണമെന്നല്ല, ഒരു ബ്രാൻഡ് നമുക്ക് തരുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അതൊരിക്കലും ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തോ ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു നോർമൽ സാധനം, ഇപ്പോഴത്തെ ചൈനയുടെ ഷൂ ഒക്കെ ഗംഭീരമാണ് കേട്ടോ. ആൻറ്റ എന്ന് പറയുന്നൊരു ബ്രാൻഡുണ്ട്, നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയത്തില്ല, ഗംഭീര ബ്രാൻഡാണ്, പ്യുവർ ചൈനീസ് ബ്രാൻഡാണ്. പക്ഷേ അതിൻ്റെ കംഫർട്ടും അതിൻ്റെ അതിൻ്റെ മേക്കിംഗും ഒക്കെ ഗംഭീരമാണ്. അപ്പം എന്താണ് ഇത്രയേ ഉള്ളൂ, ദ ചീപ്പ് ഷൂ തിയറി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതൊരു ലോകം മുഴുവൻ ഒരുപാട് എന്താ വാരൻ ബഫറ്റ് ഒക്കെ പറയുന്നത് പോലെ അദ്ദേഹമൊക്കെ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന കുറേയധികം ആളുകൾ, നമ്മൾ ഓരോ പഴിയും മേലിലേക്ക് പോകണമല്ലോ. അതിപ്പോൾ ഏത് ജോലിയായാലും നിങ്ങൾ പറയും ഞാൻ ഈ ജോലിയാണ്, ഞാൻ ഇന്ന ജോലിയാണ്, അതൊന്നുമല്ല. നിങ്ങൾ നാളെ വേറൊരു ലെവലിലായിരിക്കും. നിങ്ങളുടെ ജോലി ചെയ്ത് എത്രയോ പേര് നാളെ എത്രയോ എത്ര സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടാവും. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ ശ്രമിക്കുക, അത് നമ്മൾ പ്രാബല്യത്തിൽ ആക്കാനും കൂടെ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം എന്തായാലും ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ. ഒരു സോങ്ങിലേക്ക് തന്നെ പോന്നു, ഓടിക്കഴിഞ്ഞു തോ അല്ല സോങ് കേട്ട് കഴിഞ്ഞ് നമുക്ക് ഓടി തിരിച്ചു വരാം.
1: ഇതാ വരുന്നു ഘടോത്കചന്മാരെ വെല്ലുന്ന ഘടാഘടിയന്മാർ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ണ.
1: എടാ മോനെ പോയടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
1: അമ്മാനെ എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: ാണ് നിങ്ങളുടെ ഉള്ളത്. ആൻഡ് നമ്മുടെ ഐഫോണിന്റെ റിവീലും കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഫേക്ക് റൂമേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഐഫോണിന്റെ ഫോൾഡിന്റെ കാര്യം വരുന്നുണ്ട്. ഐഫോണിന്റെ ഫോൾഡിന്റെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ ഫോൾഡാണെന്നുണ്ടെങ്കിൽ ഞാൻ രൂക്ഷമായിട്ടും ഐഫോണിനെ നിങ്ങളെ വിമർശിക്കും. കാരണം വൺ ഓഫ് ദ എന്താ പറയണേ, ഇതുവരെ കാണാത്ത ഇത് ഫോൾഡെന്നല്ല, നമ്മുടെ സാംസങ് ഇറക്കിയിരിക്കുന്ന ഫ്ലിപ്പ് ഫോൾഡ് ആക്കിയതാണ്. നിങ്ങൾ ഫോൾഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് ഫോൺ ഇറക്ക്, അല്ലെ ഫോൾഡ് ഇറക്ക്. നമ്മൾ സാംസങ്ങിൻ്റെ ഒക്കെ നോക്കി, എന്താ ക്ലാസ്സി സാധനമാണ് നമ്മുടെ സെഡ് ഫോൾഡ്. സി അതിന് പലവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കയ്യിലിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അല്ല 10 സ്വർണ്ണം ഇരിക്കുന്നതിൻ്റെ ഒരു ജാടയാണെന്ന് പറയത്തില്ല, അതുപോലെയാണ്. പക്ഷേ ഐഫോണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംതിങ് ബെറ്ററാണ് നമ്മൾ എന്താ പറയുക ചിന്തിക്കുന്നത്, നമ്മൾ ആശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 2011 തൊട്ട് 11 തൊട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരേ സീരീസ് അത്രക്കണ്ണൻ, അതിനെ ഒന്ന് മാറ്റി ഒരു നല്ലൊരു ഡിസൈൻ ഇതാകും. ഞങ്ങൾ 5,000-6,000 ദിറംസ് കൊടുത്തിട്ട് ഒരു ഫോൺ മേടിക്കുമ്പോൾ അതിനുള്ള കുറച്ച് ഞങ്ങൾക്കൊരു ഒരു ഒരു ലക്ഷറി ഫീൽ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫോണുകൾക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതൊന്നും കിട്ടാതെ ഒരു ബോക്സ് തുറക്കുന്ന ഫീലിലാണ് എന്താണേലും ഇപ്പോഴത്തെ ഐഫോണും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വില കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഏകദേശം 8,500 ദിറംസ്, 9,000 ദിറംസ് കാര്യങ്ങളൊക്കെയാണ്. 256 GB ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണേലും ഈ ഫോൺ നിങ്ങൾ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് വലിയ ക്വസ്റ്റ്യൻ. ആൻഡ് ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ഇനി അതിൻ്റെ ചിപ്പ് കിട്ടാനില്ല, ഇത് കിട്ടാനില്ല, അത് ഞങ്ങൾ അറിയേണ്ട കാര്യമല്ല. നിങ്ങൾ പറയുന്ന പൈസ ഞങ്ങൾ തരുന്നുണ്ടല്ലോ, എന്നിട്ട് ഞങ്ങൾ ഫോൺ മേടിക്കുന്നുണ്ടല്ലോ, പിന്നെ ചിപ്പ് കിട്ടാനില്ല ഇതില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടുതൽ പൈസ മേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നോർമൽ ഒരു റേറ്റിൽ നിങ്ങൾ തരാൻ കിട്ട എന്നാൽ ഞങ്ങൾ മേടിക്കാം. അതിൻ്റെ ഇപ്പോൾ ഈ ഐഫോണിൻ്റെ ഇപ്പം അതിൻ്റെ CEO മാറ്റി, ഇതിൻ്റെ ടെക്നിക്കൽ ഹെഡിനെയാണ് പുതിയ CEO വെക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാം. ഇത് സി നമുക്ക് ഫോൺ വേണം, വിളിക്കണം, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ആവശ്യങ്ങൾ. അപ്പോൾ എന്താണേലും ഐഫോൺ എന്താണേലും സെപ്റ്റംബറിൽ ഇറങ്ങും. ഒരു പക്ഷേ തുടങ്ങട്ടെ അറ്റ്ലീസ്റ്റ് 8 വർഷത്തിന് ശേഷമെങ്കിലും അവർ ഫോൺ കൊണ്ടുവരുമല്ലേ, നമുക്ക് കൈയടിച്ച് പാസ്സാക്കാം, കൊണ്ടുവരട്ടെ, നല്ല ഫീച്ചേഴ്സ് കൊണ്ടുവരട്ടെ. എന്താണേലും ആപ്പിളിന് എന്നും നമുക്കൊരു സ്നേഹമാണ്, അത് ഇല്ലാതാക്കരുത്. വില കൂട്ടി മനുഷ്യരെ ഇത്രയും ഡിസ്റ്റേബ് ആക്കിയിട്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നാൽ 18 വൻ പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ലെറ്റ്സ് സീ എന്താണ് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് നോക്കാം. ആൻഡ് മെന്റലിസം ഷോയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ എന്താ പറയുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് തെറ്റിച്ച് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലോഹരിദാസ് എന്ന് പറഞ്ഞ കുറേയധികം ആളുകളുണ്ട്. അതുപോലെ തന്നെ എന്താ ഒരുപാട് തെറ്റായ ഉത്തരങ്ങളാണ് ഇവിടെ കൂടുതലും ഇന്ന് വന്നിരിക്കുന്നത്. ആൻഡ് റൈറ്റ് ഉത്തരം കുറച്ച് പേര് മാത്രമാണ് അയച്ചിട്ടുള്ളത്. ആൻഡ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് നൺ അദർ ദാൻ സിബി മലയിൽ. സോ കൺഗ്രാറ്റുലേഷൻസ് ഭവ്യ. ഭവ്യാണ് ഇവിടെ റൈറ്റായിട്ട് ഉത്തരം അയച്ചിരിക്കുന്നത്. ആൻഡ് ഭവ്യയുടെ നമ്പർ എൻഡിങ് വിത്ത് 6514. ഭവ്യ കൺഗ്രാറ്റുലേഷൻസ്, ഒരു കപ്പിൾ പാസ്സാണ് നേടിയിരിക്കുന്നത്. ഫോക്ക് ലോക്ക് തിയേറ്ററിൽ നമുക്ക് ഒരുമിച്ച് ഞായറാഴ്ച ഇരുന്ന് ആ മെന്റലിസം ഷോ കണ്ട് പേടിച്ച് സന്തോഷിച്ച് ചിരിച്ച് കരിഞ്ഞ് ഒക്കെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ എന്താണേലും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൈസ് ഡിപ്പാർട്ട്മെന്റിന് എത്തുന്നതാണ്. ബാക്കിയുള്ള ഒരു ആരും ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട, എല്ലാ ഷോസിലും നമ്മൾ ടിക്കറ്റ് തരുന്നുണ്ട്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഒരു അടിപൊളി സോങ് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ നിത്യ. ഇപ്പോൾ ഉടനെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യും. നിത്യക്ക് എന്താണ് ഇന്ന് സംതിങ് വെറൈറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്നൊക്കെ കേൾക്കാം. അപ്പോൾ എന്നാലും ഒരു തമിഴ് സോങ് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹൂം 92.2 FM അക്ഷയ ഉണ്ടാവും നിങ്ങളുടെ അൻടിൽ 11 o'clock.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഇയർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ, ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു രാവിലത്തെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷാർജ അജ്മാൻ സൈഡിലേക്ക്, അതായത് അജ്മാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കുറച്ച് ട്രാഫിക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അലിത്തിയ ടോൾ റോഡൊക്കെ നല്ല രീതിയിൽ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. വേറെ പ്രശ്നങ്ങൾ ദുബായിലൊന്നും ഇല്ല, എല്ലാ റോഡും ഫ്രീ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആസ് യൂഷ്വൽ നമ്മുടെ നമ്പർ 0582 9220, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ച് നമ്മളെ അറിയിക്കാന്നാണ്, വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നിത്യ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്.
2: വെരി വെരി ഗുഡ് മോർണിംഗ്.
1: അടി പൊളി, നല്ല ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് എനർജി ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ. ഇവിടെ 6 മണിക്ക് ഇല്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ പാൽ പ്രൊഡക്ട്സ്, കാരണം മിൽക്ക് കോഫി നമുക്കൊക്കെ ഭയങ്കര ഫേവറായി, പക്ഷെ സ്ഥിരം നമ്മള് ഈ പാലൊഴിച്ച ചായ, പാലൊഴിച്ച മിൽക്ക് ഇതൊക്കെ ഭയങ്കര വിഷയമാണ്. സോ അതിലും ബെറ്റർ നമ്മള് ബ്ലാക്ക് ടീ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ നോർമൽ സുലൈമാനി അല്ലെങ്കിൽ കട്ടൻ കാപ്പി അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്.
2: ഞാനിപ്പോ കടകളിൽ പോയിട്ട് ചോദിക്കുന്നത് അറിയാം, ചായ ഉണ്ടോ? ചായ ഉണ്ടെങ്കിൽ വെള്ളം കൂട്ടി പാൽ ഉറച്ച്
1: അങ്ങനെ കുടിക്കും, അങ്ങനെ നല്ലതായിട്ട് കുടിക്കണം, അല്ലാതെ ആപ്പൊരു പഠിക്കുന്നത് പോരുന്നത്
2: ഇഷ്ടമല്ല.
1: ഞാൻ പറഞ്ഞപോലെ നിത്യ ഇന്ന് എന്തെങ്കിലും സംഭവം കൊണ്ട് വരുമെന്ന് പറയുമ്പോൾ നിത്യ എന്റെ അടുത്ത് പറയാണ്, കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബസ് സ്റ്റേഷൻ, അതൊരു ജില്ലക്ക് സ്വന്തമാണ്. എന്താണ് എന്താണ് സംഭവം പറ?
2: അത് നമ്മുടെ സ്വന്തം വയനാടിനാണ് സ്വന്തം.
1: ഓ ശരി.
2: വയനാടിന് സുൽത്താൻ ബത്തേരിയില് നമ്പികൊല്ലി റൂട്ടിലുള്ള പേർപ്പിൾ പാരഡൈസ് എന്നറിയപ്പെടുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബസ് സ്റ്റോപ്പ്.
1: ഓ ശരി. എന്താണ് അതിന്റെ പ്രത്യേകത, എങ്ങനെയാണ് ഇരിക്കുന്നത്?
2: ഈ മൺസൂൺ കാലം, അതായത് നമ്മുടെ മഴക്കാലം ആവുമ്പോഴേ, ഇപ്പൊ കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് ഞാൻ ഇത് കൊണ്ട് വന്നത്. നാട്ടിൽ നല്ല മഴ പെയ്യല്ലേ, സോ ആ സമയത്ത് ഇതിന്റെ മേൽക്കൂരയെല്ലാം ഇങ്ങനെ പേർപ്പിൾ കളറിലുള്ള പൂക്കളും ഉണ്ടെങ്കിൽ
1: നിറയെ
2: വേറൊരു പേരിലുള്ള ഒരു പൂവാണ്.
1: ബൊഗെയ്ൻവില്ല സത്യം പറഞ്ഞാൽ ഈ സീസണിൽ നിക്കില്ലല്ലോ, പൂക്കള് പോലും
2: കടലാസ് ചെടി എന്ന് പറയാം. ബൊഗെയ്ൻവില്ല എനിവേ, ഇതല്ല പേർപ്പിൾ കളറിലുള്ള പൂക്കളും നിറയും. ശരിക്കും ഒരു പച്ച കളറിലെ സാരി കൊടുത്ത് തല നിറയെ പൂക്കള്, പേർപ്പിൾ കളറുള്ള പൂക്കളുമായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്ന പോലെ അത്രമാത്രം സുന്ദരിയായിട്ടാണ് നമ്മുടെ ഈ ഒരു
1: പിന്നെ. എന്റെ പേരെന്താ? നമ്പിവില്ലയോ?
2: നമ്പി റോഡ്, അതായത് സുൽത്താൻ ബത്തേരിയിലുള്ള നമ്പി റോഡ് റൂട്ടിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളത്. നല്ല, അതായത് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ പാട്ടവയൽ റോഡിൽ നമ്പികൊല്ലി റൂട്ടിലുള്ള ബസ് കാത്തിരിപ്പ്. അതിന് 12 വർഷത്തെ ഒരു കഥയുണ്ട്.
1: ഓ ശരി. ഓ കണ്ടു. ഓ ബ്യൂട്ടിഫുൾ.
2: ഇത് ശരിക്കും ഒരു ഇൻസ്റ്റാ ഹിറ്റ് സ്പോട്ട് ആണ് കേട്ടോ.
1: ഓ ശരി.
2: ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ആൾക്കാർ അവിടെ പോകാറുണ്ട്.
1: അയ്യോ, ഒരു കുഞ്ഞൊരു ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പിന് ഒരു നീല കളറാണ് ഞാനിപ്പോ കാണുന്നത്. അതിന്റെ മേലെ ഈ ചെടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്.
2: പച്ച കളർ ആയിരുന്നു ഇടക്കാലത്ത്, പിന്നെ ഇപ്പൊ അത് ബ്ലൂ ആക്കിയെന്ന് തോന്നുന്നു. എന്തായാലും കാണാൻ ഭംഗിയാണ്.
1: യെസ്,
2: 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബസ് സ്റ്റോപ്പ് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ധാരാളം പാമ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രദേശവാസികളായിട്ടുള്ള രണ്ട് ചേട്ടന്മാര് ഈ ഒരു ചെടി അവിടെ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ പേര് വൈൽഡ് ഗാർലിക് വൈൻ.
1: മനസ്സിലായി, വെളുത്തുള്ളി ചെടി. ഞാനത് കണ്ടപ്പോഴും വിചാരിച്ചു വെളുത്തുള്ളി ചെടിയാണോന്ന്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു.
2: ആണല്ലേ, ഞാൻ പക്ഷെ ആദ്യമായിട്ട് കണ്ടു.
1: ഇതിങ്ങനെ പടർത്തിയൊക്കെ കൊടുക്കാം നമുക്ക്, വള്ളി പോലെ ഇങ്ങനെ കേറും. പടർത്തി കൊടുക്കുമ്പോഴത്തേക്ക്, അതായത് ഇതിന്റെ ഇല നമ്മളൊന്ന് ഒന്ന് ചതച്ച് കൈ വെച്ചൊന്ന് ചതച്ച് നോക്കി കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ മണം കിട്ടും.
2: അപ്പൊ ആക്ച്വലി അത് വെളുത്തുള്ളിയുടെ മണം ഉള്ളതുകൊണ്ടാണ് ഈ വെളുത്തുള്ളി ചെടി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്നാലും ഇവർ രണ്ടുപേരും ഇത് വളർത്തുകയും പടർന്ന് പന്തലിക്കുകയും അപ്പൊ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരും പ്രദേശവാസികളും ചേർന്ന് ഇതിനെ പരിപോഷിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇത് പടർന്ന് പന്തലിച്ച് പൂത്ത് നല്ല ഭംഗിയായിട്ട് ഒരു സുന്ദരി പെൺകുട്ടിയെ പോലെ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഒരു ഇൻസ്റ്റഗ്രാം കിഡിലൻ സ്പോട്ടായിട്ട് ചിത്രങ്ങൾ എടുക്കാനായിട്ട്.
1: ഇതിന്റെ എഡിറ്റർ നമുക്ക് ഫോട്ടോ എടുക്കും കേട്ടോ. എന്നാലും ഞാൻ തന്നെ ഇപ്പൊ കാണിക്കുന്നുണ്ട്, ഇതാണ് സംഭവം. അടിപൊളിയായിട്ട് എന്തായാലും വയനാട്ടിലെ നമ്പികൊള്ളിയിലാണ്, സുൽത്താൻ ബത്തേരിയിലാണ് ഈ കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബസ് സ്റ്റേഷൻ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും നമ്മളൊക്കെ ഒന്ന് വിചാരിച്ചാൽ ബസ് സ്റ്റോപ്പുകൾ ഇതുപോലെ മനോഹരമാക്കാൻ പറ്റില്ല.
2: തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി എടുത്തു പറയണം, ഇവരെന്താ ഈ ചെടി നട്ടുപിടിപ്പിക്കാനുള്ള കാരണം എന്ന് അറിയാം, പാമ്പുകൾ ഉള്ളത് കൊണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളിയുടെ ഗന്ധം അടിച്ച് പാമ്പുകൾ വരില്ല എന്നൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഇത് നട്ടുപിടിപ്പിച്ചത്. പിന്നെ ഈ പറഞ്ഞവൾക്ക് അവിടെ സാധാരണ ബസ് സ്റ്റോപ്പുകളെ പോലെ അവിടെ ചെന്ന് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു തണലും കിട്ടും. അങ്ങനെ രണ്ടു കാര്യം.
1: എന്തായാലും ഗ്രേറ്റ്, അടിപൊളി. അപ്പൊ എന്തായാലും സുൽത്താൻ ബത്തേരിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്പികൊള്ളിയിൽ ആരെങ്കിലും ഒക്കെ നമ്മളെ കേൾക്കുന്നോ കാണുന്നോ ഉണ്ടെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങളുടെ പേരിലാണ് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ബസ് സ്റ്റേഷൻ ഇപ്പോൾ ഉള്ളത്.
3: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
4: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
5: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: കവലപ്പെടാതെ സാർ, ഞാൻ പാത്തുക്കറേ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൽ, കാൽപന്തിൽ ക്വാർട്ടർ പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ US സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് US സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ, കൊനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും US സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് US സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കുവൈറ്റിലും ബഹ്റിനിലും ഇറാന്റെ ആക്രമണം. ബഹ്റിനിൽ നിരവധി തവണ അപായ സൈറണുകൾ മുഴങ്ങി. US ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ആക്രമണം ഉണ്ടായത്. ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇരുരാജ്യങ്ങളും വ്യക്തമാക്കി. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ട വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും ഒടുവിൽ ഇറാനിലെ വിശുദ്ധ നഗരമായ മഷ്ഹദിൽ സംസ്കാര ചടങ്ങ്. ഫെബ്രുവരി 28-ന് ഇസ്രായേലും US സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാംനെയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIR പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള IAP സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണ ശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. PSC ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകും. PSC ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. PSC നിയമന വിവാദം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്ത ഭൂമിയിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MV ജയരാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി AP അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പം ദുരന്ത ഭൂമിയിൽ എത്തി. ഇന്നലെ രാത്രിയിലാണ് പിണറായി വിജയൻ വയനാട്ടിൽ എത്തിയത്. അതിനിടെ ദുരന്തത്തിൽ മരണം 5. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷി പാലത്തിനടുത്തുനിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ ചെയ്യൻ വയനാട്ടിൽ എത്തിയത്. അതിനിടെ ദുരന്തത്തിൽ മരണം 5. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷി പാലത്തിനടുത്തുനിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹം

0: സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് ഡി കെ ശിവകുമാറിന്റെ ഉറപ്പ്. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്റിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, കരുണേഷ് പാണ്ഡേ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ്, മധ്യപ്രദേശിലെ ബാഗലമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യു എ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഉണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. എംപോർട്ടൽ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സ്ലാഷ് മിഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഉലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന് ആത്മവിശ്വാസം. അടുത്ത വാർത്ത 12 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
5: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
6: Time check.
5: Brought to you by Ozone Cargo.
7: Good morning. ഇപ്പോൾ സമയം 11:08.
6: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
7: Current temperature in Dubai, 38 degrees Celsius, humidity 59%.
6: Weather update.
5: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. ഒരു നല്ല മിഡ് മോർണിംഗിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം വളരെ വളരെ ഹാപ്പിയായിട്ട് മ്യൂസിക്കിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മളിന്ന് ജൂലൈ 9 എത്തിയിരിക്കുന്നു. ജൂലൈ മാസം ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 2026 January 1 നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ തോന്നുന്നു. അത്രയ്ക്കും സ്പീഡിലാണ് നമ്മുടെ ജൂലൈ ഈ ജനുവരി മുതൽ ഇപ്പം ജൂലൈ ഇന്ന് 9 വ്യാഴാഴ്ച വന്ന് എത്തി നിൽക്കുന്നത്. അത്ര സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും കൂടി നിങ്ങളെ ഒന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. യെസ്, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ആൻഡ് ഇന്ന് സ്പെഷ്യൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും വിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന ആ പാട്ടങ്ങ് പ്ലേ ചെയ്തു പോയി. അതുകൊണ്ടാണ്, കേട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അതായത്, നമ്മുടെ മനസ്സിൽ എന്താ പറയുക, പ്രണയത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഈണങ്ങൾ നിറച്ച തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട ഗായകൻ പി ഉണ്ണികൃഷ്ണൻ്റെ 60th ബർത്ത്ഡേ ആണ് ഇന്ന്. ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് തന്ന ഗായകനല്ലേ, തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും എല്ലാം അല്ലേ. അപ്പോൾ തമിഴിൽ മലയാളത്തിൽ മാത്രമല്ല, തെലുങ്കും സിനിമകളിലും ഒരുപോലെ വിസ്മയം തീർത്ത ഒരു അതായത് ഒരു വണ്ടർഫുൾ സിംഗർക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ പറയാം ഈ ഒരു ടൈമിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് ജേണിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. കാരണം സിനിമയിൽ പാടിയ ആദ്യത്തെ പാട്ടിലൂടെ തന്നെ മികച്ച ഗായകനുള്ള നാഷണൽ അവാർഡ് നേടിയ ഒരു റെയർ റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട് കേട്ടോ. 1994 റിലീസായിട്ടുള്ള ശങ്കർ എ ആർ റഹ്മാൻ കോംബോയുടെ കാതൽ എന്നുള്ള മൂവിയിലെ എന്ത് രസമുള്ള പാട്ടാണല്ലേ, ഞാൻ പാടിക്കൊള്ളാക്കുന്നില്ല. ഈ പാട്ട്, ഈ ഒരു സൂപ്പർ ഹിറ്റ് സോങ് പാടുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു എന്നറിയാമോ? Just 28. ഓക്കെ, ഫസ്റ്റ് സോങ്ങിൽ തന്നെ നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയല്ലേ, തീർച്ചയായിട്ടും അല്ലേ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ 28 എന്ത് ചെയ്തു എന്നുള്ളത് നമ്മളപ്പോൾ ഓർക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളത്. വെറും 12 ഉണ്ണികൃഷ്ണൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ തന്നെ തുടങ്ങിയത്. വി എൽ ശേഷാദ്രി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ടീച്ചർ, ഫസ്റ്റ് ഗുരു. പിന്നെ മ്യൂസിക് കലാനിധി ഡോക്ടർ ആർ രാമനാഥൻ, സാവിത്രി സത്യമൂർത്തി ഇവരുടെയൊക്കെ കീഴിൽ അദ്ദേഹം പാട്ടുകൾ പഠിച്ചു, സംഗീതം അഭ്യസിച്ചു. വളരെ എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. കരിയറിൽ ഇതുവരെ 1500 പാട്ടുകളാണ് പുള്ളി പാടിയിട്ടുള്ളത്. കൂടുതലും തമിഴ് ഇൻഡസ്ട്രിയിലാണ് ഹിറ്റുകളെങ്കിലും മലയാളത്തിൽ നമ്മൾ എന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് മെലഡീസ് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ഇളയരാജ, എ ആർ റഹ്മാൻ, ദേവ, ഹാരിസ് ജയരാജ് തുടങ്ങിയ ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ ഒരുപാട് പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ നമ്മൾ ഇപ്പോഴും മൂളി നടക്കുന്ന എത്രയോ പാട്ടുകൾ അദ്ദേഹം പാടിയിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് ഗവൺമെൻറ് വൺ ഓഫ് ദി ബെസ്റ്റ് അവാർഡായിട്ടുള്ള കലൈമാമണി പുരസ്കാരം, യുവകലാഭാരതി, നാദഭൂഷണം, അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന പാട്ടുകൾ എന്ന് പറയുമ്പോൾ പൂവുക്കുള്ളൊളിന്തിരിക്കും കൂട്ടം അതിശയം, അത് പുള്ളി പാടിയിട്ടുണ്ടോ എൻ്റെ മനസ്സിലിങ്ങനെ വരുവാണേ. അതുപോലെ റോജാ റോജാ റോജാ റോജാ റോജാ റോജാ, അത് ഉണ്ണികൃഷ്ണൻ ആണെന്ന് തോന്നുന്നു പാടിയത്. യോ സന്ധ്യ, എനിക്ക് മനസ്സിലിങ്ങനെ അത് വന്നുകൊണ്ട് മാത്രം പറഞ്ഞുള്ളൂ. ഞാൻ തെറ്റാണ് പറഞ്ഞെങ്കിൽ നിങ്ങളത് പറഞ്ഞു മാറ്റിക്കോ കേട്ടോ. എന്നാലും ഇന്നും നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രത്യേക പോസിറ്റീവ് വൈബ് വരുന്ന പാട്ടുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക്കൽ മോർണിംഗിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ചുള്ള എവർഗ്രീൻ മെലഡി കേട്ടുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മൾ കേൾക്കാൻ പോകുന്നത് ദേവരാഗത്തിലെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. കെ എസ് ചിത്ര പാടിയ പാട്ടാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷനും കൂടെ ഉണ്ട്. ഉണ്ണികൃഷ്ണനും അതുപോലെ ചിത്രയും ചേർന്ന് പാടിയ പാട്ടാണ്. ഇതിൽ ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്ന എം ഡി രാജേന്ദ്രനാണ്. ബ്യൂട്ടിഫുൾ സോങ്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്ന എം എം കീരവാണിയുടെ സംഗീത സംവിധാനത്തിൽ വരികൾ എം ഡി രാജേന്ദ്രൻ്റെതാണ്. 1996 ഇറങ്ങിയ ശ്രീദേവി ഒക്കെ അഭിനയിച്ച ഒരു കിടിലൻ മൂവിയല്ലേ, അതിൽ താരസമ്പന്നമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ പാട്ടിൻ്റെ കാര്യം എടുത്താലും അതിഗംഭീരം, എന്നും നമ്മൾ ഓർക്കത്തക്ക വിധത്തിലുള്ള നല്ല പാട്ടുകളുമായിരുന്നു. അപ്പോൾ ആ പാട്ട് കേട്ടുകൊണ്ട് നമ്മുടെ ട്രെൻഡിങ് സോങ്ങൊക്കെ കഴിഞ്ഞ് വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് വിശേഷങ്ങളും സമ്മാനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.

0: You are listening to Mid Mornings with Nitya.
1: Nitya.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മൾ ജോസഫ് എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടുകൊണ്ട് വന്നത്. 2018 പുറത്തിറങ്ങിയ ജോജുവിൻ്റെ ഒരു കിടിലൻ മൂവി ആയിരുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, ജോജുവിൻ്റെ അഭിനയത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം ഒരു പക്ഷേ ജോജുവിലെ ആയിരിക്കും, സോറി നമ്മുടെ ജോസഫിലെ ആയിരിക്കും എന്നുള്ളത്. എന്നാലും ഈ പാട്ടിൻ്റെ ഭാഗ്യരാജ് ആൻഡ് രഞ്ജിൻ രാജാണ് ഈ പാട്ടിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഇത് പാടിയത് നമ്മുടെ ജോജുവും ബെനഡിക്ട് ചൈനും ഭാഗ്യരാജ് ആൻഡ് രഞ്ജിൻ രാജ് ചേർന്നാണ്, ഹരി നാരായണൻ്റെ വരികളാണ്. എനിവേ, എന്തായാലും സിനിമയെക്കുറിച്ചും ആ പാട്ടിനെ കുറിച്ചൊക്കെ ഓർത്ത് നിന്നപ്പോഴാണ് ശരിക്കും ആ പാട്ട് എനിക്കൊന്ന് പ്ലേ ചെയ്യണം തോന്നുന്നത്. എന്തായാലും ജോജു ജോർജ് പാടിയ പാട്ട് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അദ്ദേഹം അഭിനയിക്കുന്ന പുതിയതായിട്ട് റിലീസാകാൻ പോകുന്ന June 16th റിലീസാകാൻ പോകുന്ന വരവ് എന്ന സിനിമയുടെ വിശേഷം കൂടെ പറഞ്ഞേക്കാം. അപ്പോൾ വരവ് എന്ന സിനിമയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റുകൾ വേണമെന്ന് എനിക്കറിയാം. നമ്മുടെ ഹോം സ്ക്രീനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉടനെ തന്നെ മൂവി കാണാനായിട്ട് പോകുന്നുണ്ട്. ജൂലൈ 16th അത് വേൾഡ് വൈഡ് റിലീസ് ഡേറ്റ് മാത്രമാണ്. നമ്മുടെ സ്ക്രീനിങ് ഡേറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ സിനിമ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കൂ വരവ് മൂവി കാണാനായിട്ട്. HT Home Theatre എന്നതിൻ്റെ HT Space വരവ് നിങ്ങളുടെ പേര് ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ യു എയിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും യു എയിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ടുള്ള യു എയുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷനാണ്. അതായത് ഇത് വരും തലമുറയ്ക്കായിട്ട് UAE ഗവൺമെൻറ് ഒരുക്കുന്നൊരു വലിയ സുരക്ഷാ കാവൽ തന്നെയെന്ന് പറയാം. അതായത് രാജ്യത്തിൻ്റെ ഹെറിറ്റേജ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പൈതൃക സംരക്ഷണം കൂടുതലൊന്ന് കരുത്താക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇപ്പോൾ ഒരു പുതിയ ഫെഡറൽ ലോ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ UAE ചരിത്രവും അല്ലെങ്കിൽ സംസ്കാരവും വരും തലമുറകളിലേക്ക് ഒരു ചേഞ്ചും ഇല്ലാതെ തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പുതിയ പ്രഖ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ UAE-യിലുള്ള ചരിത്ര സ്മാരകങ്ങൾ, പുരാതന പഴയ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, അതുപോലെ പുരാവസ്തുക്കൾ, ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് വരുത്തുകയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുകയോ ചെയ്ത പണിപാളും വളരെ വളരെ വളരെ കടുത്ത ശിക്ഷയായിരിക്കും അവർക്കൊക്കെ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം കെയർഫുൾ ആയിരിക്കുക. നമ്മൾ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ വാർത്ത കേട്ടില്ലെങ്കിലും ശരി, പോകുമ്പോൾ കൃത്യം പ്രത്യേകിച്ച് UAE ആയതുകൊണ്ട് തന്നെ അവർ അത്രയും ഓരോ കാര്യങ്ങളും അത്ര റെസ്പെക്റ്റോടു കൂടിയാണ് അവർ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കൊടുക്കും. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന കാര്യത്തിന് പാരൻസിനായിരിക്കും, കാരണം ചെറിയ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ പറ്റിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് പാരൻസിനായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് വളരെ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കെയർലെസ് മിസ്റ്റേക്ക് മതി ചുരുങ്ങിയത് എത്രയാണെന്നറിയാമോ, 500,000 dirhams മുതൽ മാക്സിമം 1 crore dirham വരെയാണ് പിഴ ഈടാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യെസ്, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മൂല്യവും അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് 1 crore dirham വരെ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഫൈൻ മാത്രമല്ല, അതിൻ്റെ കൂടെ കഠിന തടവും അനുഭവിക്കേണ്ടി വരും എന്നാണ് നിയമത്തിൽ വ്യക്തമാക്കുന്നത്. അപ്പം ഈ നിയമത്തിൽ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ, ഈ പുതിയ നിയമപ്രകാരം UAE-യിലെ പൈതൃക സ്മാരകങ്ങളുടെയും അല്ലെങ്കിൽ പുരാവസ്തുക്കളുടെയൊക്കെ കൃത്യമായിട്ടുള്ളൊരു നാഷണൽ രജിസ്റ്റർ തയ്യാറാക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് ഈ നമ്മുടെ രാജ്യത്ത് ഈ UAE-യിലുള്ള ഇത്തരം സ്മാരകങ്ങളെ കൃത്യമായിട്ട് തരംതിരിച്ച് ഡിജിറ്റലൈസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ എമിറേറ്റിലും ഈ പൈതൃക സംരക്ഷണത്തിനായിട്ട് പ്രത്യേകം പ്രാദേശിക കമ്മിറ്റികൾ ഉണ്ടാവും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതിയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലൈസൻസോ ഒന്നും ഇല്ലാതെ ഇത്തരം പൈതൃക സ്മാരകങ്ങളിൽ യാതൊരുവിധ മാറ്റങ്ങളോ അറ്റകുറ്റപ്പണികളോ ഒന്നും നടത്താനും പാടില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, UAE-യുടെ അനുമതി ഇല്ലാതെ വിദേശത്തേക്ക് പുരാവസ്തുക്കൾ കടത്തുന്നതിനും വിൽപ്പന നടത്തുന്നതിനും ഒക്കെ കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ്, നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ ആരുടെയെങ്കിലും കൈവശം അത്തരത്തിലുള്ള പുരാവസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നിശ്ചിത സമയത്തിനകം അധികൃതരെ അറിയിക്കണമെന്നും പറയുന്നുണ്ട്, ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാവരിലേക്കും, ഇതിപ്പോൾ നമ്മളങ്ങോ അങ്ങോട്ട് പോകണില്ലല്ലോ, നമുക്കൊരു പ്രശ്നമില്ലല്ലോ എന്നല്ല, എപ്പോഴെങ്കിലും അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നാൽ നമ്മളിത് മറന്നു പോകരുത് എന്നുള്ളത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോകുകയാണ്. ഒരു തമിഴ് ഹിറ്റ് കേട്ടതിന് ശേഷം നമുക്ക് തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Home 92.2 FM.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Song of the Hour was brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: യെസ്, നമുക്കൊരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റ് നോക്കാം. അത്യാവശ്യം എല്ലാ ഓൾമോസ്റ്റ് മിക്ക റോഡുകളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ DFC ഏരിയയിലൂടെയൊക്കെ പോകുന്നവർക്ക് നല്ലൊരു ന്യൂസാണ്, കാരണം ഇപ്പോൾ അവിടെ വളരെ ലൈറ്റായിട്ടുള്ള ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ആ റൂട്ടിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. പിന്നെ അൽഗ്രാമ ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, കാരണം അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ അൽ ജഫിലിയ 38B സ്ട്രീറ്റ്, അവിടെയും അതുപോലെ വാഹനങ്ങളുടെ വലിയൊരു നിര കാണാം. അടുത്തിടെ അൽ റിഗ അൽ മക്തൂം ഹോസ്പിറ്റൽ സ്ട്രീറ്റ് വഴി പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ആ ഭാഗങ്ങളിൽ ഇപ്പോൾ കനത്ത ബ്ലോക്കായിട്ടാണ് കാണിക്കുന്നത്. വാഹനങ്ങൾ ഒരടി പോലും നീങ്ങാത്ത അവസ്ഥയിൽ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വഴിയൊക്കെ പോകുന്നവർ മാക്സിമം പേഷ്യൻസ് കീപ്പ് ചെയ്യുക. അതേസമയം അൽറാസ് 12 സ്ട്രീറ്റിൽ ഇപ്പോൾ വലിയ കുഴപ്പം കാണിക്കുന്നില്ല, അവിടെ ഒരു മോഡറേറ്റ് ട്രാഫിക്കേ ഉള്ളൂ. അപ്പോൾ ഡ്രൈവ് സേഫ്ലി, വേ യുവർ സീറ്റ് ബെൽറ്റ്സ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഹെഡ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മിഡ് മോർണിംഗ് നിത്യമായിട്ട് ഞാൻ കൂടെ തന്നെയുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo-യുടെ back to home express services-ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: Stay connected with Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: ഈ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോ ഞാൻ പഴയകാല ഓർമ്മകളിലേക്ക് പോയിട്ടോ, പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ സിനിമ കാണാനായിട്ട് പോയതും പാട്ട്, ആ പാട്ടുകളെല്ലാം ശരിക്കും എന്റെ സ്കൂൾ ലൈഫിന്റെ ആ ഒരു കാലഘട്ടമാണ്. അതൊക്കെ ഓർത്തുപോയി ഞാൻ അറിയാണ്ട്. ചില സിനിമകൾ അങ്ങനെയാണ്, ചില പാട്ടുകളും അങ്ങനെയാണ്. യെസ്, എന്തായാലും വേറെ പാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ മൂഡ് ചേഞ്ച് ആയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് സോങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു വണ്ടർഫുൾ മെമ്മറി ആയിട്ട് കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവിയെക്കുറിച്ചും അതിലെ പാട്ടിലെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ലാലേട്ടനും മീനയൊക്കെ തകർത്ത് അഭിനയിച്ച വർണ്ണപ്പ കിട്ടുന്ന സിനിമയിലെ, സിനിമ റിലീസായിട്ട് വർഷങ്ങൾ ഒരുപാടായെങ്കിലും അതിലെ ആ സണ്ണിയും സാന്ദ്രയും അവരുടെ ആ ഒരു സിംഗപ്പൂർ സയാനങ്ങളും ഒന്നും മലയാളിക്ക് ഒരിക്കലും മറക്കാനേ പറ്റില്ല. ഇനി മറന്നുപോയാലും ആ പാട്ടുകൾ എത്തുമ്പോൾ നമ്മളത് ഓർത്തു പോകും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു ഐക്കണിക്, നമ്മുടെ സോറി ഐക്കണിക് ഡയറക്ടർ ഐ വി ശശിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കളർഫുൾ കൊമേഴ്ഷ്യൽ മൂവി തന്നെയായിരുന്നു വർണ്ണപ്പാട്ട് എന്ന് പറയുന്നത്. തിയേറ്ററിൽ വൻ വിജയം നേടിയ ഒരു സിനിമയായിരുന്നു. ഇന്നും ടി വിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ചാനൽ മാറ്റാതിരുന്ന് കണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു മാസ് ആൻഡ് സ്റ്റൈലിഷ് ലുക്കും സിംഗപ്പൂരിൻ്റെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസൊക്കെ ആ സിനിമയുടെ ഒരു ബിഗ് പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു അല്ലേ. പക്ഷേ ഈ ഒരു സിനിമ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നത് ഒരു പക്ഷേ സിനിമയുടെ കരുത്തല്ലെങ്കിൽ എന്താ പറയുക, വെയിൻസ് എന്നൊക്കെ പറയും പാട്ടുകളെ. പാട്ടുകളിങ്ങനെ സിനിമയെ പിടിച്ചു നിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അല്ലേ. അപ്പോൾ ആ സംഗീതത്തിൽ, ഔസേപ്പച്ചൻ സാറിൻ്റെ മാന്ത്രിക സംഗീതത്തിൽ പിറന്ന ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് മെലഡീസ് ആയിരുന്നു അല്ലേ. അതിൽ പ്രത്യേകിച്ച് നമ്മളിന്ന് ഓർക്കുന്ന പാട്ടെന്ന് പറയുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ബ്യൂട്ടിഫുൾ വരികളിൽ പിറന്ന യേശുദാസും ചിത്രയും പാടി അനശ്വരമാക്കിയ ആ എവർഗ്രീൻ പ്രണയ ഗാനം.

0: മുതലിൽ. എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ്. ആ പാട്ടിന്റെ വിഷ്വൽസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിംഗപ്പൂരിലെ ആ ഒരു ഈവനിങ് ടൈം, അവിടെ പ്രണയത്തിലായിരിക്കുന്ന സണ്ണിയും സാന്ദ്രയും, ശരിക്കും ഇന്നും കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു പ്രത്യേക ഫീല് തരുന്ന വരികൾ ഈണവുമല്ലേ. പ്രണയവും വിരഹവും ഒക്കെ ഒരുപോലെ ഫീൽ ചെയ്യിക്കാൻ ഔസേപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക്കിന് കഴിഞ്ഞിട്ടുണ്ട്. എത്ര പുതിയ പാട്ടുകൾ വന്നാലും ഇതുപോലെയുള്ള വിൻറ്റേജ് പാട്ടുകൾ തരുന്നതാണ് നൊസ്റ്റു അല്ലേ, അത് വേറെ ലെവൽ തന്നെയാണ്. നിങ്ങളിൽ പലർക്കും ഈ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പാട്ടിനെക്കുറിച്ചോ ഒരുപാട് ഓർമ്മകൾ കാണില്ലേ. ഒരുപക്ഷെ കോളേജ് ടൈമിലോ സ്കൂൾ ടൈമിലോ ഒക്കെ നമ്മൾ ഒരുപാട് കേട്ട് ആസ്വദിച്ചൊരു പാട്ടായിരിക്കില്ലേ ഇത്. സോ നിങ്ങളുടെ ആ ബ്യൂട്ടിഫുൾ മെമ്മറീസൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. അധികം ലാഗ് എടുപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ എവർഗ്രീൻ സോങ് ആയിട്ട് നമ്മൾ ആസ്വദിക്കാൻ പോവുകയാണ് വർണ്ണപ്പകട്ടിലെ യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദത്തിൽ പിറന്ന മധുര മനോഹരമായിട്ടുള്ള പ്രണയഗാനം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ് വീണ്ടും സംഘർഷത്തിൽ. പി എസ് സി ക്രമക്കേട്, പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള കുറ്റം സംബന്ധിച്ച് പ്രതികൾ. കാൽപന്തിൽ ക്വാർട്ടർ പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് യുഎസ് സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദർബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ, കൊനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും യുഎസ് സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യുഎസ് സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കുവൈറ്റിലും ബഹ്റിനിലും ഇറാന്റെ ആക്രമണം. ബഹ്റിനിൽ നിരവധി തവണ അപായ സൈറണുകൾ മുഴങ്ങി. യുഎസ് ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ആക്രമണം ഉണ്ടായത്. ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇരുരാജ്യങ്ങളും വ്യക്തമാക്കി. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ട വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും ഒടുവിൽ ഇറാനിലെ വിശുദ്ധ നഗരമായ മഷ്ഹദിൽ സംസ്കാര ചടങ്ങ്. ഫെബ്രുവരി 28-ന് ഇസ്രായേലും യുഎസും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാംനെയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIR പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള ആപ്പ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. PSC ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകും. PSC ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. PSC നിയമന വിവാദം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തഭൂമിയിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MV ജയരാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി AP അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പം ദുരന്തഭൂമിയിൽ എത്തി. ഇന്നലെ രാത്രിയിലാണ് പിണറായി വിജയൻ വയനാട്ടിൽ എത്തിയത്. അതിനിടെ ദുരന്തത്തിൽ മരണം 5. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷി പാലത്തിനടുത്തുനിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ്

0: മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്തിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ്, മധ്യപ്രദേശിലെ ബാഗലമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഉണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമകുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഉലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന് ആത്മവിശ്വാസം.
1: Was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: FIFA World Cup 2026.
2: Switzerland, Scotland, Turkey.
3: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
7: Time check.
8: Time check.
6: Brought to you by Ozone Cargo.
0: ഇപ്പോൾ സമയം 12:09.
7: Time check.
8: Time check.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
8: Weather update.
6: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 degrees Celsius, ഹ്യൂമിഡിറ്റി 58%.
7: Weather update.
8: Weather update.
6: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: അതെ, മിഡ് മോർണിംഗ് നിത്യ തുടരുകയാണ് ഹോം 92.2 FM-ൽ. അങ്ങനെ നമ്മൾ വിജയകരമായി രണ്ടാമത്തെ മണിക്കൂറിലേക്ക് ചാടിക്കടന്നിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറിൽ പാട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കട്ടെ, എങ്ങനെയാണ് നാവിൽ ആ പേര് വന്നതെന്നുള്ളത്. നമുക്കറിയാം, ഓരോ ഇഷ്ടമുള്ള പാട്ടുകൾ പറയുമ്പോഴും പാടുമ്പോഴും നമുക്കറിയാതെ ആരാ പാടിയെന്ന്. ചിലപ്പോൾ നാക്കുളുക്ക് വരുന്നൊരു പ്രശ്നമുണ്ടല്ലോ. എന്തായാലും നാക്കുളിക്കിയപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇത് പറഞ്ഞു തരാനായിട്ട് മെസ്സേജ് അയച്ചു കേട്ടോ. അറ്റ് എ ടൈം അത്രയും മെസ്സേജ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഇത്രയും പേര് ഈ പാട്ട് ഇഷ്ടപ്പെടുന്നവരാണല്ലോ എന്നുള്ളത്. എനിവേ, അതൊക്കെ വിടൂ. പിന്നെ നാക്കുളുക്കിയത് ഈ നാക്കുളുക്കി, അത് നമ്മൾ തിരുത്തിയല്ലോ, കുഴപ്പമില്ല. നമ്മളെ മലയാളികൾക്ക് ഈ ഭക്ഷണത്തോടുള്ള ഇഷ്ടം പ്രത്യേകം പറയേണ്ട ആരുമില്ലല്ലോ. നമ്മളിപ്പോൾ 12 മണി കഴിഞ്ഞ് 14 മിനിറ്റായി, ഇനിയൊരു കറക്റ്റ് ഒരു 3/4 മണിക്കൂടൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളടുത്ത ഇന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ്, അതായത് ഉച്ചഭക്ഷണത്തിലേക്ക് എത്തും. ഓക്കെ, എന്തായാലും നല്ല നാടൻ ഭക്ഷണമാണെങ്കിലും ഇനി വെറൈറ്റി വിഭവങ്ങളാണെങ്കിലും നമ്മളെപ്പോഴും അതിനെ കുറച്ച് ഒരു ഭക്ഷണത്തിന് കുറച്ച് സ്നേഹമൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ കാണാറുള്ളത് അല്ലേ. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വിഭവം ഇത്രയും വലിയ വിലയ്ക്ക് വിൽക്കുന്നുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഒന്നും ഞെട്ടും. ഞാൻ ഇന്ന് രാവിലെ കൂടെ ഉണ്ടാക്കി കഴിച്ചേലേ ഉള്ളൂ, ഇതിനൊക്കെ ഇത്ര വിലയുണ്ടോ എന്നെങ്കിലും ചിന്തിക്കും. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ഈ സ്വന്തം തക്കാളി മുട്ട തോരൻ, അത് ചെയ്യാറില്ലേ നിങ്ങൾ? നമ്മുടെ വീട്ടിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന, ഒരു പാചകം അറിയാത്ത ആളാണെങ്കിലും ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ. എഗ്ഗ് വെച്ചുള്ള വിഭവങ്ങൾ എല്ലാവർക്കും വളരെ ഈസിയാണ്, ഇഷ്ടവുമാണ്. സോ ഈ ഞാൻ പറഞ്ഞ ഈ നമ്മുടെ വീട്ടിൽ നമ്മൾ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കുന്ന ഈ തക്കാളിയും മുട്ടയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തോരന് 7,300 രൂപയാണ് ഇത്ര വില. എവിടെയാ? ചൈനയിലെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലാണ് ഈ വമ്പൻ വിലയുള്ള ടൊമാറ്റോ എഗ് ഫ്രൈ വിൽക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു സർപ്രൈസ് ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. പക്ഷേ ഈ ഒരു ഡിഷ് ഇത്രയും കോസ്റ്റ്ലി ആവാൻ ഒരു റീസൺ ഉണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന തക്കാളി എന്ന് പറഞ്ഞാൽ വെറും സാധാരണ തക്കാളിയല്ല, ഏകദേശം 1,000 മീറ്ററിലധികം ഉയരമുള്ള ഈ മലപ്രദേശങ്ങളിലും മലയോരങ്ങൾ മലനിരകളിൽ പൂർണ്ണമായിട്ടും ഓർഗാനിക്കായിട്ട് വിളയിച്ചെടുത്തൊരു സ്പെഷ്യൽ ടൈപ്പ് ടൊമാറ്റോ ആണിത്. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന വാട്ടർ പോലും വളരെ പ്യുവർ ആയിട്ടുള്ള മൗണ്ടൻ സ്പ്രിംഗ് വാട്ടറാണ്. അപ്പം ഇതിനൊക്കെ പുറമെ ഈ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണയും മറ്റ് മസാലാസും ഒക്കെ വളരെ റെയർ ആയിട്ടുള്ള സാധനങ്ങളുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ഒരു ദിവസം ഒരൊറ്റ പ്ലേറ്റ് മുട്ടത്തോര മാത്രമേ വിൽപ്പന നടത്തുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അത് കഴിക്കണമെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്കിംഗ് ചെയ്യണം. അപ്പോൾ ഒരു പ്ലേറ്റ് മുട്ടത്തോറിന് വേണ്ടി ഇത്രയും തുക ചിലവാക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ് എന്നാണ് അവിടുത്തെ ഷെഫ് പോലും പറയുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു വാർത്ത ഇപ്പോൾ ഫുഡ് ലവേഴ്സിൻ്റെ ഇടയിൽ വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ 7,300 രൂപ കൊടുത്ത് ഈ മുട്ടത്തോറിന് നിങ്ങൾ കഴിക്കുമോ? അതിലും ഏതാ ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ഇതിൻ്റെ മസാല, ഇതിൻ്റെ ഓയിൽ, ഇതിൽ ചേർത്തിരിക്കുന്ന ഓയില്, മുട്ടയും മാത്രം പ്രത്യേകിച്ചൊന്നുമില്ല, കോഴി ഇട്ടാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഈ പറയും പോലെ ഈ ടൊമാറ്റോ അതൊക്കെ ഇത്രയും പ്യുവറായിട്ട് അതിൽ ചേർക്കുന്ന വെള്ളം പോലും ഇങ്ങനത്തെ നല്ല വാട്ടറൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചിന്തിക്കും. ഞാനെന്തായാലും ചിന്തിക്കില്ല, ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കി കഴിച്ചോളാം. നിങ്ങളും അങ്ങനെ തന്നെയാണോ ചിന്തിക്കുന്നത്? ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനത്തിന് മറ്റൊരു നാട്ടിൽ ഇത്രയധികം വില കൂടി അത് വിൽക്കുന്നു, അതിൻ്റെ പ്രാധാന്യം അതൊന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അടുത്ത ട്രെൻഡിങ് സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മറക്കണ്ട, വരവ് സിനിമ July 16 റിലീസ് ചെയ്യുന്നത്. ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇപ്പോൾ തന്നെ HT Space Varav നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. അതോടൊപ്പം തന്നെ ട്രിക്സ് മാനിയ 2.0, അത് July 12 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ഗേറ്റ് ഓപ്പണിംഗ്. മംസാറിലുള്ള നമ്മുടെ ഫോക്ലോർ സൊസൈറ്റി തിയേറ്ററിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. ഫാസിൽ ബഷീർ, നമ്മുടെ പ്രശസ്ത മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറാണ് ഈ ഷോ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഇഷ്ടമുള്ളൊരു മെന്റലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ July 4 സഫാരി മോളിൽ വെച്ച് നടന്ന ഷോ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടാതെ ഒരുപാട് പേര് മടങ്ങി എന്നാണ് കേൾക്കുന്നത്. സോ അങ്ങനെ വിഷമിച്ചു പോയവർക്കൊക്കെ ഈ ഒരു ഷോയുടെ ഭാഗമാകാം. നിങ്ങൾക്ക് ആ ഒരു ദിവസം ഫോക്ലോർ തിയേറ്ററിൽ എല്ലാവരും എത്തണം. വൈകിട്ട് 6 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിൻ്റെതായ വെബ്സൈറ്റിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എവിടെയൊക്കെ കിട്ടും എന്നുള്ളതെല്ലാം. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹോം FM-ൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനും ഷീബ്സയും കൂടെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുക. കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അവിടെ മീറ്റ് ചെയ്യാം. ബൈ, അടുത്ത പാട്ടിലേക്ക് പോകുന്നു. എൻജോയ് ദി സോങ് ആൻഡ് കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: Trending song of the hour.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
0: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
0: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: மிட் மார்னிங் வித் நித்யா.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഈ ഒരു സമയം മറ്റ് വിശേഷങ്ങളിലൊക്കെ മാറി ഞാൻ വേറൊരു കാര്യത്തെക്കുറിച്ച് പറയണം കേട്ടോ. കാലം എത്ര കഴിഞ്ഞാലും ആദ്യ ചിത്രത്തിൽ അതേ മുഖമായിരിക്കും നമ്മൾ ചിലപ്പോൾ ചില മനുഷ്യർക്ക് ചാർത്തി കൊടുക്കുക. അവരുടെ ആ ഒരു മാറ്റങ്ങളെ പിന്നെ നമ്മൾ അതിശയത്തോടു കൂടി കാണും. ഞാനീ പറഞ്ഞു വരുന്നത് മറ്റൊരാളെ കുറിച്ചാണ്, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളെ കുറിച്ചാണ്. നോട്ട്ബുക്ക് എന്ന മലയാള സിനിമയിലൂടെ നമുക്ക് ലഭിച്ച നടനും സംഗീത സംവിധായകനും ഗായകനും ഒക്കെ ആയിട്ടുള്ള മേജോ ജോസഫ്. അദ്ദേഹത്തിന്റെ ഒരു 100 പാട്ടുകളുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ഒരു 100 ഇൻഡിപെൻഡന്റ് സോങ്സ്. അത് ഒരിക്കലും അദ്ദേഹം കടന്നു പോയിട്ടില്ലാത്ത ഭാഷകളിലൂടെ ജോണറിലൂടെ ഒക്കെയാണ് ഇത് സാധ്യമാക്കാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് സോങ് ഇപ്പൊ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോംസിലും ഇപ്പോൾ അതിന്റെ സ്ട്രീമിംഗ് ഉണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. ഇതിന്റെ പേര് ജാനേ ജു എന്നാണ് കേട്ടോ, അങ്ങനെ തന്നെ നോക്കണം, JAANEJU. ജാനേ ജു എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഈ പാട്ട് കാണാം. ബ്യൂട്ടിഫുൾ സോങ്, റൊമാൻറ്റിക് സോങ്, കാരണം ഇതൊരു AI വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നി. ഇനി അത് കേൾക്കാനുള്ള അവസരം കൂടിയാണ്. നല്ല രീതിയിൽ നമുക്കിത് വിജയിപ്പിക്കണം. കാരണം 100 സോങ്സിന്റെ ഒരു ഒരു സ്റ്റാർട്ടിങ് ജേണിയാണ്, അതിന്റെ ഫസ്റ്റ് സോങ് ആണിത്. ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലിറിക്സ് ആൻഡ് ക്രിയേറ്റീവ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തും നമുക്കൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണ് അജീഷ് ഹക്കീമാണ്. അതുപോലെ ഇത് മ്യൂസിക് അത് പാടിയിരിക്കുന്നതും അത് കമ്പോസ് ചെയ്തിരിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ട മെജോ ആണ്, മെജോ ജോസഫ്. അപ്പോൾ മറക്കണ്ട, ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ജാനേ ജു എന്നാണ്. ഇനി ഇതിന് ഒരു മറുപടി പാട്ടുണ്ട് തീർച്ചയായിട്ടും. ഇത് അപ്പോൾ തീർച്ചയായിട്ടും മെയിൽ വേർഷനുള്ള ഒരു പാട്ടാണ്. ഇതിന് ഫീമെയിൽ വേർഷൻ വരാനുണ്ട്, അത് അടുത്ത മാസമാണ് റിലീസാവുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സിത്താരയാണ് ആ പാട്ട് പാടുന്നത്. അത് നമുക്ക് അടുത്ത മാസം കേൾക്കാം. എന്തായാലും ഈ ജാനേ ജു കേട്ടാലോ. ഹോം 92.2 FM നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് മെജോ ജോസഫിന്റെ ഈ 100 സോങ്സിന്റെ ജേണിയിലെ ഫസ്റ്റ് സോങ് കേൾപ്പിച്ചു തരാൻ പോവാണ്. എൻജോയ് ദ സോങ് ഓൺ ഹോം 92.2 FM.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: കവരപ്പെടാതെ സാർ പാത്തുക്കറേ.

You're listening to Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹാവ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൽ. പി എസ് സി ക്രമക്കേട്, പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള കുറ്റം സംബന്ധിച്ച പ്രതികൾ. കാൽപന്തിൽ ക്വാർട്ടർ പോരാട്ടം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ യു എസ് സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് യു എസ് സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദറബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ, കൊനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും യു എസ് സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യു എസ് സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കുവൈറ്റിലും ബഹ്റിനിലും ഇറാന്റെ ആക്രമണം. ബഹ്റിനിൽ നിരവധി തവണ അപായ സൈറണുകൾ മുഴങ്ങി. യു എസ് ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ആക്രമണം ഉണ്ടായത്. ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇരുരാജ്യങ്ങളും വ്യക്തമാക്കി. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ട വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും ഒടുവിൽ ഇറാനിലെ വിശുദ്ധ നഗരമായ മഷ്ഹദിൽ സംസ്കാര ചടങ്ങ്. ഫെബ്രുവരി 28-ന് ഇസ്രായേലും യു എസും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാംനെയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIR പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള ആപ്പ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. PSC ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകും. PSC ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. PSC നിയമന വിവാദം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തഭൂമിയിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MV ജയരാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി AP അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പം ദുരന്തഭൂമിയിൽ എത്തി. ഇന്നലെ രാത്രിയിലാണ് പിണറായി വിജയൻ വയനാട്ടിൽ എത്തിയത്. അതിനിടെ ദുരന്തത്തിൽ മരണം 5. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷി പാലത്തിനടുത്തുനിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് ഡി കെ ശിവകുമാറിന്റെ ഉറപ്പ്. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്തിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്തിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്.

0: ശ്രമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യു എ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. എംപോർട്ടൽ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സ്ലാഷ് മിഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഉലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന് ആത്മവിശ്വാസം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
4: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar Dubai.
7: Time check.
6: Brought to you by Ozone Cargo.
0: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
7: Time check.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 58%.
7: Weather update.
6: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Mid-morning with Nitya.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൽ. പി എസ് സി ക്രമക്കേട്, പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള കുറ്റം സംബന്ധിച്ച് പ്രതികൾ. കാൽപന്തിൽ ക്വാർട്ടർ പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് യുഎസ് സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദറബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ, കുനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും യുഎസ് സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യുഎസ് സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കുവൈറ്റിലും ബഹ്റിനിലും ഇറാന്റെ ആക്രമണം. ബഹ്റിനിൽ നിരവധി തവണ അപായ സൈറണുകൾ മുഴങ്ങി. യുഎസ് ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ആക്രമണം ഉണ്ടായത്. ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇരുരാജ്യങ്ങളും വ്യക്തമാക്കി. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാമനിയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ട വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും ഒടുവിൽ ഇറാനിലെ വിശുദ്ധ നഗരമായ മഷ്ഹദിൽ സംസ്കാര ചടങ്ങ്. ഫെബ്രുവരി 28-ന് ഇസ്രായേലും യുഎസും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാമനിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIR പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള ആപ്പ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണ ശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. PSC ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകും. PSC ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. PSC നിയമന വിവാദം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തഭൂമിയിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MV ജയരാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി AP അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പം ദുരന്തഭൂമിയിൽ എത്തി. ഇന്നലെ രാത്രിയിലാണ് പിണറായി വിജയൻ വയനാട്ടിൽ എത്തിയത്. അതിനിടെ ദുരന്തത്തിൽ മരണം 5. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷി പാലത്തിനടുത്തുനിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് ഡി കെ ശിവകുമാറിന്റെ ഉറപ്പ്. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്തിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ്, മധ്യപ്രദേശിലെ ബാഗലമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന ആരോപണങ്ങളിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം നിലവിൽ നിർത്തിവച്ചു ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനമായി book.passportindiauae.com

0: സേവനങ്ങൾ നൽകുന്നത്. എംപോർട്ടൽ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സ്ലാഷ് മിഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഉലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന് ആത്മവിശ്വാസം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
4: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Rasul Khaimah and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
7: Time check.
6: Brought to you by Ozone Cargo.
0: Good afternoon. ഇപ്പോൾ സമയം 2:09.
7: Time check.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: Current temperature in Dubai, 37 degrees Celsius, humidity 59%.
7: Weather update.
6: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: கேருவாடா மக்களே, கேருவா.
1: കേറി വന്നു മക്കളെ, കേറി വന്നു. അങ്ങനെ മലയാളി ഡാ തുടരുന്നു അല്ല തുടങ്ങാണ്. തുടക്കത്തിലെ നാക്കുളിക്ക് അങ്ങ് വീഴാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെസ്സേജസൊക്കെ ആയിട്ട്, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആയിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാമല്ലോ. ഇനി 2 മണിക്കൂർ നേരം കുറേ പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ മെസ്സേജ് അയക്കണ നമ്പർ ഞാൻ വെറുതെ പറയാം. ഒന്ന്, ഈ സമയത്ത് പാട്ടുകൾ, ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക്, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒക്കെ മെസ്സേജ് അയക്കണ്ടേ 0585829220 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവർ, ഈ വിശേഷം പുതുതായിട്ട് കേൾക്കുകയാണെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ. കാരണം ജൂലൈ 16-ാം തീയതിയാണ് ഷാജി കൈലാസ് നമ്മുടെ ജോജു ജോർജ് ടീമിന്റെ വരവ് സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്നത്. അപ്പോൾ ഈ സിനിമ ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഡേറ്റ് ഞാൻ പറയാം, 16-ാം തീയതി സ്ക്രീനിങ് ഡേറ്റ് മാത്രമാണ്, അല്ല സോറി, റിലീസ് ഡേറ്റ് മാത്രമാണ്. സോ സ്ക്രീനിങ്ങിന്റെ ഡേറ്റ് എന്താണെന്നുള്ളത് നിങ്ങളെ ഞാൻ ഉടനെ തന്നെ അറിയിക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. വിന്നേഴ്സിന് വരവ് കാണാനുള്ള കപ്പൽ എൻട്രി പാസ്സാണ് സമ്മാനമായി ലഭിക്കുന്നത്. ഈ മണിക്കൂറിലും 2 കപ്പൽ എൻട്രി പാസ്സാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ HT, അതായത് ഹോം തിയേറ്റർ എന്നതിൻ്റെ HT, പിന്നെ വരവ് എന്ന സിനിമയുടെ പേര്, നിങ്ങളുടെ പേര് ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. ഹായ് ഷീബ, വിളിക്കുമെന്നോ? ഷീബയെ വിളിക്കുമെന്നോ? നാട്ടിലേക്കോ? തിരക്കിന്ന് പറയണം. ഓക്കേ, ഷുവർ ഷുവർ. അതുപോലെ മെസ്സേജ് അയക്കുന്ന എല്ലാവരും നിങ്ങളുടെ പേര് കൂടി ചേർത്ത് മെസ്സേജ് അയക്കൂ. കാരണം എനിക്ക് നിങ്ങൾ ആരാന്ന് അറിയില്ലല്ലോ. ഷീബ്സ് ആണെങ്കിൽ പുള്ളിക്കാരിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നതുകൊണ്ട് അറിയാമല്ലോ. ഓക്കെ, നമ്മുടെ നിർമ്മൽ, ഹലോ നിത്യ, മലയാളിടാ. യെസ്, മലയാളിടാ. ഓക്കെ, അതുപോലെ മെഹബൂബ ഡാണ് ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു മെഹബൂബ. അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകളും ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യല്ലേ? ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത ഓൺ എയർ ഞാൻ എങ്ങനെ കേൾക്കാനാ? അതുകൊണ്ട് ടൈപ്പ് ചെയ്യാം മാക്സിമം, കേട്ടോ. ഇനി ഡ്രൈവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും വാഹനം ഒന്ന് ക്ലോസ്, മീൻസ് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോൾ ലത്തിക്ക ഫ്രം അബുദാബി, പുള്ളിക്കാരി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതാണ് നമ്മുടെ മക്കസായി മക്കസായി റം പമ്പോ, ഏതിലെയാണ്, വെട്ടം സിനിമയിലെ പാട്ടാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം ആ പാട്ടിലേക്ക് എത്തിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്ത് വേണം, യെസ്, ട്രെൻഡിങ് സോങ്ങിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്. ആ പാട്ട് കഴിഞ്ഞിട്ട് ലതിക അബുദാബിയിൽ നിന്നും ആവശ്യപ്പെട്ട, ലതികയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, മലയാളികളായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ്. ഈ ഒരു ഉച്ച വൈബ്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് തൂങ്ങിയിരിക്കുകയല്ലേ, അതൊക്കെ ഒന്ന് മാറട്ടെ. അപ്പം നമുക്ക് ഈ പാട്ടൊക്കെ കേട്ട്, ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മലയാളി ഡാ. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
4: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ, ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
5: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: കവരപ്പെടാതെ സാർ പാത്തുക്കറേ.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
11: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
12: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
13: Affordable and immediate. That's the power of radio advertising.
14: For our special packages, call now or WhatsApp to 055-666-5859.
15: That's 055-666-5859.
16: Home 92.2 FM. Home is a feeling.
17: എന്റെ വണ്ടിയുടെ കാര്യം.
18: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
19: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: கேருவாடா மக்களே, கேருவா.
1: അപ്പൊ കേട്ട പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട മക്കസായി മക്കസായി റംപംപോ എന്നുള്ള പാട്ടൊക്കെ കേട്ടപ്പോ എന്താ തോന്നിയത്? സന്തോഷമായില്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ മെസ്സേജസ് ഒക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അനു ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. നിത്യ ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ പാട്ട് ഞാൻ തപ്പി നോക്കിട്ടോ, വെള്ളിത്തരയിലെ ആ പാട്ട് കാണുന്നില്ല. ഹൃദയ സഖി പ്രേമമയി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പി ജയചന്ദ്രൻ പാടിയ പാട്ടാണ്, നല്ല പാട്ടാണ്. നോക്കട്ടെ, തപ്പി എടുക്കാം കേട്ടോ. പിന്നെ അനുവിന്റെ മെസ്സേജ് കഴിഞ്ഞാല് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, പേര് മാത്രം വെച്ചിട്ട് അയച്ചിട്ടുണ്ട്. നിത്യ ശീബജിച്ചിയുടെ അന്വേഷണം പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സന്തോഷ് പച്ചാട്ടാണ്. സന്തോഷേ ഹായ്. നമ്മുടെ ഷീബ്സ് എങ്ങനെയാണോ എന്ത് ഇത് കോടിച്ചിട്ട് വായിക്കുന്നത്, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ശീബജിച്ചിയുടെ അന്വേഷണം പറഞ്ഞേക്കണേന്ന് പറഞ്ഞതിന് മെഹബൂബ. ഹായ് സുഖല്ലേ, ഞാലി എലിക്കത്തിട്ട് ഈ പാട്ട് കേൾപ്പിക്കാമോ, ഹബീബാണ്. ഞാൻ പാടിയാൽ മതിയോ, ഉറങ്ങത്തില്ലെങ്കിൽ പാടായിരുന്നു. അതുപോലെ നമ്മുടെ എന്താണ് ഗണേഷ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അഖിലേഷ് സി ത്രീ അല്ല. ഓക്കെ, ഇപ്പോൾ ഇത്രയും മെസ്സേജൊക്കെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ദിവസം ഷീപ്സിനോട് പറഞ്ഞ് ഈ പാട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് മറന്നുപോയി. ഞാലി അലിക്കത്തിട്ട് ഞാലി അലിക്കത്തിട്ട് ഞാലി അലിക്കത്തിട്ട് കസവിൻ്റെ തട്ടവുമിട്ട്

0: ഈ പാട്ട് പാടിയത് മധുബാലകൃഷ്ണൻ. യെസ്, മമ്മൂട്ടിയുടെ സിനിമയിലെ പാട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. മമ്മൂട്ടിയും കാവ്യമാധവനും ഒക്കെ അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടാണെന്ന് തോന്നുമായിരുന്നു. എനിവേ, എന്തായാലും ഈ പാട്ട് ഞാൻ തപ്പിയെടുത്തിടാം. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ നമുക്ക് നെഞ്ചിൽ കഞ്ചബാണം, ആ പാട്ട് പിന്നീടായിരിക്കും വരുന്നത്. നമ്മുടെ തമിഴ് ഹിറ്റൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് ആ പാട്ടിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 90.2 FM-ൽ മലയാളിയുടെയാണ് വിശേഷങ്ങളും. പാട്ടുകളൊക്കെ തപ്പിയെടുക്കാൻ നമ്മുടെ ഷീപ്സിനെ പോലെ എന്നെക്കൊണ്ട് അങ്ങോട്ട് പറ്റുന്നില്ല ഗായ്സ്. ഷീപ്സ് തന്നെ പാട്ടിടുന്നതുകൊണ്ട് എവിടെ എടുത്തെന്നൊക്കെ ഷീപ്സിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ തപ്പി തപ്പി എൻ്റെ കൈ ഒടിഞ്ഞോ. ഉള്ള പാട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഓണം പോലെ ആഘോഷിക്കാം. ഓക്കെ, പാട്ടുകൾ ഇത് ഇഷ്ടമല്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ എല്ലാ പാട്ടുകളും അതുപോലെ തന്നെ സ്വീകരിക്കുന്നവരാണെന്ന് അറിയാതുകൊണ്ട് ഞാൻ വെറുതെ വാശി പിടിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് കേൾക്കുന്ന പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചോദിച്ച പാട്ടുകൾ കേൾപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകൾ ശരിക്കും ഞാലോ. നെഞ്ചിൽ കഞ്ചബാണം, എനിക്ക് തോന്നുന്നു എന്താണ് അവരുടെ പേര്, ജസിൻ. ജസിനാണ് ഷാർജയിൽ നിന്ന് ഇപ്പോൾ ഓൺ ദ വേ ടു അബുദാബിയാണ്. ഫോണിലിരുന്ന് വിളിച്ച് ഓഫറിൽ വിളിച്ചിട്ട് ആവശ്യപ്പെട്ട പാട്ടാണ് ജസിൻ. ജോമോൻ, പിന്നെ ആരായിരുന്നു, ജെയിംസോ അല്ല ചാക്കോ, ഇവർ മൂന്ന് പേരും ഇപ്പോൾ അബുദാബിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ആദ്യം ഇപ്പം ഞാൻ നേരത്തെ പാട്ടും കൂടി പ്ലേ ചെയ്ത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഓഫെയറിൽ വിളിച്ചിരുന്നു. അവർക്ക് വേണ്ടിയാണ് നെഞ്ചിൽ കഞ്ചബാണം എന്നുള്ള പാട്ട് കേൾക്കാൻ പോകുന്നത്. ഗാന്ധർവം എന്ന മോഹൻലാൽ ചിത്രത്തിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കേട്ടാലോ? യെസ്, അതൊക്കെ കേൾക്കാം. ആദ്യം നമ്മൾ തമിഴ് ഹിറ്റിലേക്കാണ് പോകുന്നത്. എൻജോയ് ദ സോങ് ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 90.2 FM.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: യെസ്, നമുക്ക് ട്രാഫിക് അപ്ഡേറ്റ് എന്ന് ക്യൂക്ക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൺ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഇൻ ഡൗൺ ടൗൺ ദുബായ് നോക്കാം. ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആയിട്ട് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ D86 അൽ മുഷ്തഖ്ബാൽ സ്ട്രീറ്റ്, ഇവിടെയും ഹെവി ട്രാഫിക്കാണ്. അതുപോലെ പിന്നെ നോക്കുമ്പോൾ D94 ജുമേറ സ്ട്രീറ്റ് ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ DIFC അവിടെ മോഡറേറ്റ് ട്രാഫിക് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മോഡറേറ്റ് ട്രാഫിക് കാണിക്കുന്ന വേറെ സ്ഥലം ട്രേഡ് സെൻറ്റർ ആ ഒരു ഏരിയ ഒക്കെ അത്യാവശ്യം മോഡറേറ്റ് ട്രാഫിക്കാണ്, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ദെൻ ട്രേഡ് സെൻറ്റർ സെക്കൻഡ് ഹെവി ട്രാഫിക്കാണ്. അപ്പോൾ അതുവഴിയൊക്കെ പോകുന്ന ഡ്രൈവ് ചെയ്ത് പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചോളൂ. അതുപോലെ തപ്പട്ടെ, യെസ്, അൽ ജഫ്ലിയ നോക്കുമ്പോൾ ഹെവി ട്രാഫിക്കാണ്, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ്. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ഹെവി ട്രാഫിക്, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ക്ലിയർ ആയിട്ടുള്ള റോഡുകളുണ്ടെങ്കിലും ഒന്ന് അറിയിക്കും. ഈ സമയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഓഫീസൊക്കെ ഇനി അങ്ങോട്ട് മീൻസ് ഒരു 2:30 കഴിഞ്ഞ സമയം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ആയിരിക്കും. ഇനിയിപ്പോൾ ഓഫീസ് കഴിഞ്ഞ് പോകാനുള്ള ടൈമിലേക്ക് പോകാനുള്ള വെപ്രാളൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴേ വണ്ടിയെടുത്ത് പുറത്തിറങ്ങുന്നവരുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും എവിടെയെങ്കിലും ആക്സിഡൻസ് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് അറിയിക്കും കേട്ടോ. 0585829220 എന്ന നമ്പറിലേക്ക്.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൽ. പി എസ് സി ക്രമക്കേട്, പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള കുറ്റം സംബന്ധിച്ച പ്രതികൾ. കാൽപന്തിൽ ക്വാർട്ടർ പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ യു എസ് സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് യു എസ് സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ, കൊനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും യു എസ് സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യു എസ് സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കുവൈറ്റിലും ബഹ്റിനിലും ഇറാന്റെ ആക്രമണം. ബഹ്റിനിൽ നിരവധി തവണ അപായ സൈറണുകൾ മുഴങ്ങി. യു എസ് ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ആക്രമണം ഉണ്ടായത്. ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ട വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും ഒടുവിൽ ഇറാനിലെ വിശുദ്ധ നഗരമായ മഷ്ഹദിൽ സംസ്കാര ചടങ്ങ്. ഫെബ്രുവരി 28-ന് ഇസ്രായേലും യു എസും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാംനെയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIR പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള ആപ്പ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. പി എസ് സി ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് പി എസ് സിക്ക് കത്ത് നൽകും. പി എസ് സി ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. പി എസ് സി നിയമന വിവാദം. പി എസ് സി ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പി എസ് സി ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തഭൂമിയിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MV ജയരാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി AP അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പം ദുരന്തഭൂമിയിൽ എത്തി. ഇന്നലെ രാത്രിയിലാണ് പിണറായി വിജയൻ വയനാട്ടിൽ എത്തിയത്. അതിനിടെ ദുരന്തത്തിൽ മരണം 5. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷി പാടത്തിനടുത്തുനിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് ഡി കെ ശിവകുമാറിന്റെ ഉറപ്പ്. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്തിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊലയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, കരുണേഷ് പാണ്ഡേ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്രായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ്, മധ്യപ്രദേശിലെ ബാഗലമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യു എ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഉണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമകുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. എംപോർട്ടൽ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സ്ലാഷ് മിഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് എംപോർട്ടൽ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സ്ലാഷ് മിഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico! United States! Canada!
2: Logam Muruvan, Oru Pandinu Pinnale Payunu. ലോക ഫുട്ബോളിന്റെ മഹാമേളം
1: ആഫ്രിക്ക ബോസ്നിയ ആൻഡ് ഹെർസഗോവീന മൊറോക്കോ അൾജീരിയ
3: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക കിരീടം
1: റിപ്പബ്ലിക് ഓഫ് ദി കോംഗോ ക്രൊയേഷ്യ ഓസ്ട്രേലിയ ഐവറി കോസ്റ്റ് സ്വീഡൻ
2: ഫിഫ വേൾഡ് കപ്പ് 2026
1: സ്കോട്ട്ലൻഡ് ടർക്കി
2: ഗോൾ ആവേശം അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building First Floor, Mankhul Road, Bardubai.

0: Welcome FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹാവ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിഴിഞ്ഞം വിവാദത്തിൽ സിപിഎമ്മിൽ ഭിന്നസ്വരം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു, സമാധാന ശ്രമവുമായി ഖത്തർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ സമാധാന ശ്രമവുമായി ഖത്തർ. രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം അവസാനിപ്പിച്ച സമാധാന ദൌത്യം കൊണ്ടുവരാനുള്ള ശ്രമം തുടരുമെന്ന് ഖത്തർ. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പിന്തുണ നൽകും. ഈ നിലപാട് ഇറാനെ അറിയിച്ചിട്ടുണ്ട്. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഖത്തർ പ്രതിഷേധം അറിയിച്ചു. സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന പ്രവൃത്തി പാടില്ലെന്ന് ഇറാനോട് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് യുഎസ് സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദർബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ, കൊനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും യുഎസ് സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യുഎസ് സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIRൽ പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള ആപ്പ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. PSC ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകും. PSC ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. PSC നിയമന വിവാദം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തഭൂമിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MV ജയരാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി AP അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പം ദുരന്തഭൂമിയിൽ എത്തി. ഇന്നലെ രാത്രിയിലാണ് പിണറായി വിജയൻ വയനാട്ടിൽ എത്തിയത്. അതിനിടെ ദുരന്തത്തിൽ മരണം 5. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷി പാലത്തിനടുത്തുനിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ CPMൽ ഭിന്നത. കരാർ കൈമാറ്റത്തിൽ അഴിമതി ഉന്നയിച്ച പാർട്ടി നിലപാട് ഏറ്റെടുക്കാതെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ പ്രതികരണം. പദ്ധതിയിൽ വിവാദം അനാവശ്യം. അഴിമതി ആരോപണം ഉന്നയിക്കാൻ താനില്ലെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെയെന്നും EP. മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. അതിനിടയിലാണ് വേറിട്ട അഭിപ്രായവുമായി EP വന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് ഡി കെ ശിവകുമാറിന്റെ ഉറപ്പ്. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്തിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ്, മധ്യപ്രദേശിലെ ബാഗലമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യു എ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഉണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമകുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. എംപോർട്ടൽ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സ്ലാഷ് മിഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഒലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന് ആത്മവിശ്വാസം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം എഫ്എം ആത്മവിശ്വാസം. Keep listening to Home 92.2 FM.

0: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
2: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
3: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: ഐ എം നോട്ട് എ പെർഫെക്ട് പേഴ്സൺ. പക്ഷെ ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ഈ ലോകത്ത് എനിക്ക് ഇതൊക്കെ കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ്, അറ്റ് മൈ ഹോം. കാരണം അവിടെയുള്ളവർ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ദേഷ്യപ്പെടില്ല, പരിഹസിക്കില്ല, ചീത്ത വിളിക്കില്ല, പകരം ആ തെറ്റ് തിരിച്ചു തരും. ഐ എം ഓൾവേസ് ഇൻ പെർഫെക്റ്റ് അറ്റ് മൈ ഹോം.
1: Home 92.2 FM. Home is a feeling.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
1: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
1: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നലെ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചതേ, ശബ്ദത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, വളരെ മോശമാണ് ശബ്ദം. എന്നാലും ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ, ലോകകപ്പിൻ്റെ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ, ആഫ്രിക്കൻ പ്രതീക്ഷയുമായിട്ട് മൊറോക്കോ ഇറങ്ങുമ്പോൾ, അടുത്ത ചാമ്പ്യന്മാരാകുമെന്ന പ്രതീക്ഷയിൽ ഫ്രാൻസ് ആ ഫ്രഞ്ച് കടമ്പ കടക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും എത്തുമ്പോൾ, ലോകകപ്പ് ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കമാകുമ്പോൾ ആരാണ് ആദ്യം സെമിയിലെത്തുന്നത് എന്ന ചോദ്യത്തിന് അങ്ങനെ വലിയ ഒരു ഉത്തരം വരാൻ വേണ്ടി പോവുകയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം നടന്ന അർജന്റീന മത്സരത്തെക്കുറിച്ച്, ഈജിപ്റ്റ് മത്സരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അർജന്റീനയ്ക്കെതിരായിട്ട് ഫീഫ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ടും ഈജിപ്തിനെതിരമായിട്ടും ഫീഫ പ്രവർത്തിച്ചു, നിയമങ്ങൾ കാറ്റിൽ പറത്തി എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ കളിയിലെ നിയമങ്ങൾ തന്നെയല്ലേ റഫറിമാർ പുറത്തെടുത്തത്? കളി നിയമങ്ങൾക്ക് എതിരായിട്ടൊക്കെ അവർ വലിയ രീതിയിൽ മുന്നോട്ട് പോയോ? അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ, നമുക്ക് ഈജിപ്തിനോടുള്ള വലിയ സ്നേഹം കൊണ്ടോ, മുഹമ്മദ് സലാഹ് എന്ന പ്ലെയറോടുള്ള ഒരു വലിയ സ്നേഹം കൊണ്ടോ, ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ, നമ്മുടെയൊക്കെ ഒരു അഭിപ്രായത്തെ പലതും സ്വാധീനിച്ചിട്ടുണ്ടാകാം. എങ്കിലും കളിയെ കളിയായിട്ട് വിലയിരുത്തുമ്പോൾ, മാറിയ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് പോകുമ്പോൾ, റഫറിമാർ ചെയ്തതിൽ തെറ്റുണ്ടോ ഇല്ലയോ, അതൊക്കെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താലോ. വിളിക്കാം 800-9220. നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ക്വാർട്ടർ പോരാട്ടത്തിൽ ഫ്രാൻസ് വളരെ എളുപ്പത്തിൽ മൊറോക്കോയെ തോൽപ്പിക്കുമോ, അതോ മൊറോക്കൻ പ്രതിരോധം, അവരുടെ ഗോളി ഹക്കിമിയുണ്ട് അവിടെ വലിയ ഒരു പ്രതിരോധ കോട്ട തീർത്തിട്ട്, ആ ഒരു പ്രതിരോധ കോട്ട തകർത്തുകൊണ്ട് എങ്ങനെയാണ് ഫ്രാൻസ് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഡെംബലെ, ലീസെ, അവരുടെ ഒരു നിര നോക്കുകയാണെങ്കിൽ വളരെ ശക്തമാണ്. ഒപ്പം എംബാപ്പെ നയിക്കുന്ന ആ ടീം എത്രത്തോളം വലിയ പ്രതീക്ഷയുമായിട്ട് കപ്പെടുത്തിട്ട് പോകുമോ ഫ്രാൻസ്? മൊറോക്കോയ്ക്ക് മുന്നിൽ വലിയൊരു പ്രതിരോധം തീർക്കുമോ? ഗോൾ മഴ പെയ്യുമോ? എന്തായിരിക്കും? ഈ ലോകകപ്പ് കാത്തിരിക്കുന്ന ഏറ്റവും ആവേശം നിറഞ്ഞൊരു പോരാട്ടത്തിനാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒപ്പം അതിൻ്റെ കൂടെ അർജന്റീനയും പരാമർശിച്ച് പോകാം അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-9220. ആരാണിത്? വെരി ഗുഡ് ഈവനിങ്. നിതിന് ആദ്യം തന്നെ കിട്ടണമായിരുന്നു. പറയൂ, കളി ആ രീതിയിൽ തന്നെ വിലയിരുത്തുന്ന ഒരാളാണ്, കഴിഞ്ഞ കളിയിൽ അർജന്റീന ഈജിപ്റ്റ് അങ്ങനെ റഫറി വലിയ രീതിയിൽ പെരുമാറിയോ?
1: ഞാനൊരു ഫുട്ബോൾ ഫാൻ മാത്രമാണ്, ഞാനൊരു ടീമിന്റെയും അന്ധമായ ഒരു ആരാധകനൊന്നുമല്ല.
0: ശരിക്കും അതാണ് എപ്പോഴും നല്ലത്.
1: ഫസ്റ്റ് ഓഫ് ഓൾ, ഈ 4 വർഷം കൂടുമ്പം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ ഫ്ലക്സ് അടിക്കുന്ന ടീമുകളെ പോലെ നമ്മളൊരു ആരാധകനാവില്ല. ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ജനത, ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു മതമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ജനത അനുകരിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, നമ്മൾ അതിന്റെ അടുത്ത് എത്തില്ല.
0: കറക്റ്റ്.
1: പിന്നെ അന്നത്തെ കളിയുടെ കാര്യം, നിങ്ങള് അർജന്റീന ഫാൻസുകാര് ഇതാണ് അർജന്റീനയുടെ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ്, 80-78 വരെ ഗോളടിക്കാതെ ഈജിപ്തിന് മുമ്പിൽ മുട്ടുകുത്തിയ പെർഫോമൻസ്, അതിലാണ് നിങ്ങൾ സന്തോഷിക്കുന്നതെങ്കിൽ നമുക്കൊന്നും പറയില്ല. നിങ്ങൾ ഈജിപ്ത് പോലും ടീമിന്റെ അടുത്ത് അവസാനം 3 ഗോള് അടിച്ച് ജയിച്ചു എന്നുള്ള നിങ്ങളുടെ സ്വയം സംതൃപ്തി, അതുകൊണ്ട് ആനന്ദം ആടുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അതും റഫറിയുടെ കള്ളക്കളി കൊണ്ട് മാത്രം.
0: അങ്ങനെ റഫറിയുടെ കള്ളക്കളി ഇത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമോ നിതിനെ? അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? മാറിയ നിയമങ്ങൾക്കനുസരിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ
1: ആ ഒരു പെനാൽറ്റി ഈജിപ്തിന് കൊടുക്കണമായിരുന്നെങ്കിൽ കൊടുക്കാം, പക്ഷെ ആ ഗോള് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം.
0: ഡിസലോ ചെയ്തത് എന്തായിരുന്നു? രണ്ടാമത്തെ ഗോൾ പ്രത്യേകിച്ച് അല്ലേ?
1: അതെ, അതാ ആ ഗോൾ എന്താ, ആ ഗോൾ ഗോൾ ഓഫ് ദ ടൂർണമെന്റ് ആണത്. നമ്മൾ ലൈവ് മാച്ച് കണ്ടോണ്ടിരിക്കുക, ഹൈലൈറ്റ്സ് ഒന്നുമല്ല. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ആ മാച്ച് കണ്ടാളാ.
0: എനിക്ക്
1: സങ്കടം വരില്ല, ഞാനൊരു ടീമിന്റെ ആരാധകനല്ല. അപ്പൊ ഞാൻ ഫുട്ബോൾ എൻജോയ് ചെയ്യുന്നുണ്ട് മാത്രമാണ്, ഞാൻ 4 വർഷം കൂടുമ്പോ മാത്രം കളി കാണുന്ന ആളാണ്
0: ഞാൻ.
1: ഇല്ല, ഇതിനകത്തൊരു നമുക്കൊരു സ്പിരിറ്റ് തോന്നും. ആ ഫുട്ബോൾ എന്ന് പറയുന്ന കളിയുടെ ഒരു ഭംഗിയാണത്.
0: അതെ,
1: നമ്മൾ ഇപ്പൊ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഇപ്പൊ ഓസ്ട്രേലിയയിൽ ബിഗ് ബാഷും പാകിസ്ഥാനിൽ PSL ഒക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ക്രിക്കറ്റിനെ, ഇന്ത്യൻ ടീമിനെയും അല്ലെങ്കിൽ വേൾഡ് ക്രിക്കറ്റ് കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അത് പോയി കാണാറില്ല. പക്ഷെ ഇത് ഈ ഫിഫ എന്ന് പറയുന്നത് അത്രയും കോമ്പറ്റീഷൻ നടക്കുന്നത് നമ്മൾ കാണുന്ന ഒരു കളിയാ. അപ്പൊ അതുകൊണ്ട് വല്ലാത്തൊരു നിരാശയായി പോയി.
0: പക്ഷെ ഇതിലും പറയുന്നത് ഈജിപ്തിന്റെ മർവൻ, അത് വളരെ കൃത്യമായിട്ട് ആ ടീഷർട്ട് പുള്ളെയ്യുന്നത് വളരെ കൃത്യമായിട്ട് വാറിൽ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്.
1: ഇത്ര പൗളുകൾ ആ ഗോളിയെ തള്ളിയിട്ടത്, ഗോളിനെ ഒരു പ്ലെയർ പോയി വെറുതെ ഒരു കാര്യമില്ലാണ്ട് തള്ളിയിട്ടു.
0: അതായത് അർജന്റീന കാണിക്കുന്ന വലിയ ഫൗളുകൾക്ക് കണ്ണടക്കുന്ന റഫറി ഈജിപ്തി.
1: മാത്രമല്ല, ഇന്നിപ്പോ ന്യൂസ് വന്നിട്ടുണ്ട് അർജന്റീന ടീമിന്റെ ഫണ്ട് FBI ചെക്ക് ചെയ്യാണ്.
0: അതെ,
1: കള്ളപ്പണമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസും വന്നിട്ടുണ്ട്.
0: എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ എവിടെയോ എന്തോ പ്രശ്നമുണ്ട് അല്ലേ?
1: എവിടെയല്ല, നല്ല പ്രശ്നം. ആ കളി കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് ഈജിപ്തിന്റെ കയ്യിലിരിക്കേണ്ട കളിയായിരുന്നു. ഈജിപ്ത് അതേപോലെ കളിക്കുകയും ചെയ്തു. പോർച്ചുഗലും ബ്രസീലും അവസാനം ഗോൾ എതിർത്തിയും ഗോൾ അടിച്ചപ്പോ പതറി പോലെ അർജന്റീന പതറിയില്ല. അവര് 15 അവസാനത്തെ 15 മിനിറ്റ് സൂപ്പർ ആയിട്ട്
0: കളിച്ചു. തീർച്ചയായിട്ടും. പക്ഷെ ആ അവസാനത്തെ 15 മിനിറ്റിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. ഈ അർജന്റീനയാണോ നിങ്ങൾ പുകഴ്ത്തുന്നതെന്നാണ് നിതിന്റെ ചോദ്യം അല്ലേ?
1: അതെ അതെ, അതും അർജന്റീനക്ക് ഒരു കോൺഫിഡൻസും വന്നു. കാരണം റെഫറി ഫുൾ ഇവരുടെ കൂടെയാണ് മനസ്സിലായി. ഇനി 15 മിനിറ്റ് അല്ല, കാരണം ഈജിപ്തുകാർ അത്രയും തളർന്നു, അവര് ചത്താ കളിച്ചേ. ഈ റെഫറികളുടെ പെരുമാറ്റം കാരണം അവര് മാനസികമായിട്ടും തകർന്നു. അപ്പൊ അർജന്റീനക്ക് മനസ്സിലായി ഇനി നമുക്ക് മുതലെടുക്കാം, അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോള് വീഴും.
0: എന്തായാലും ഒരു ടീമിന്റെ കൂടി അന്തമായിട്ട് നിൽക്കാത്ത നിതിനാണ് ഈ അഭിപ്രായം പറഞ്ഞത്. നിതിൻ, ഒപ്പം ഫ്രാൻസ് മൊറോക്കോ ഇന്ന് നടക്കുമ്പോൾ എന്തായിരിക്കും?
1: ഞാൻ ആഗ്രഹിച്ച ഒരു കളിയല്ല അത്, കാരണം രണ്ട് ടീമുകളും മുമ്പോട്ട് വരണം ആഗ്രഹിച്ചു.
0: ശരിക്കും രണ്ടും ഇഷ്ട ടീമുകളാണ്, ശക്തരാണ് അല്ലേ?
1: പ്രത്യേകിച്ച് ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറയുന്നത് ഇത്തവണ എനിക്ക് ഇത് ഈ ടീമുകളിൽ കേപ്പ് വേർഡിന്റെ കാട്ടിലും മുകളിലാണ് എനിക്ക്
0: മൊറോക്കോ.
1: അത് അത്രയും ഒരു അപ്കമിംഗ് ടീമാണ്
0: ശരിക്കും. ഫ്രാൻസിന് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട കിരീടം വേണമെന്നുണ്ട് അല്ലേ?
1: അതേപോലെ തന്നെ ഇംഗ്ലണ്ടും നോർവേ. അർജന്റീനക്കൊക്കെ അടുത്ത ഈ ക്വാർട്ടർ ഫൈനലിൽ ഭയങ്കര എളുപ്പമാണ്.
0: സ്വിറ്റ്സർലൻഡുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ അങ്ങ് കടന്നു പോവാ അല്ലേ?
1: അതെ. പിന്നെ മാത്രമല്ല, അന്ന് ഒരു ഫ്രാൻസ് റഫറിയാണ് അർജന്റീനക്ക് ഇത്രയും സപ്പോർട്ട് കൊടുത്തത്. ഇന്ന് വരാൻ പോകുന്നത് അർജന്റീനിയൻ റഫറിമാരാണ്.
0: അങ്ങനെ റഫറിമാരൊക്കെ അങ്ങനെ അന്ധമായിട്ട് ആ രീതിയിലേക്ക് പോവോ? നമുക്ക് അങ്ങനെയൊക്കെ സംശയിക്കാൻ പറ്റുമോ? നോക്കാം എന്തായാലും അല്ലേ.
1: അത് നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ. ഇതിപ്പം ക്രിക്കറ്റിനകത്ത് BCCI കളിക്കുന്നതുകൊണ്ട് ഇന്ത്യ ജയിച്ചാന്ന് അന്ധമായിട്ട് പറയുന്നവരല്ല, ഇത് നമ്മൾ ഗ്രൗണ്ടിൽ കണ്ട കാര്യമാണ്.
0: നിതിനോട് ആർക്കും വലിയ ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല. കാരണം നിതിൻ ഒരു ടീമിനെയും അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെയും അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ ഒരു വിശകലനം എന്ന രീതിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് വിയോജിക്കാം യോജിക്കുക എല്ലാം ചെയ്യാം, പക്ഷെ നല്ല രീതിയിൽ നമുക്ക് ചർച്ച മുന്നോട്ട് പോകട്ടെ. വിളിക്കാം 800-9220 ആരാണിത്? നമസ്കാരം. നമസ്കാരം സുഹൃത്തെ, ആരാണ്? കേൾക്കാന്നുണ്ടല്ലോ, ആരാണ്? ആരാണ്? ആ നിസാം, എന്താണ് വിശേഷങ്ങള് പറയൂ.
2: ജപ്പാനും ബ്രസീലുമായിട്ട് കളിക്കുന്ന സമയത്ത് ഞാൻ ജപ്പാനെ സപ്പോർട്ട് ചെയ്തായിരുന്നു. അന്ന് എനിക്ക് അറിയില്ല ബ്രസീൽ പുറത്തു പോകുന്ന നിങ്ങൾ ഉറപ്പുണ്ടായിരുന്നു.
0: ഇപ്പോഴത്തെ കളിയില് എന്താണ് പറഞ്ഞത്?
2: ഫ്രാൻസും മൊറോക്കോയും കളിക്കുന്ന കളിയില് ഫ്രാൻസിനാണ് ചാൻസ് കൂടുതല്.
0: ഫ്രാൻസിനാണ് കൂടുതൽ സാധ്യത അല്ലേ?
2: അതെ അതെ. പിന്നെ അർജന്റീന കളിയില് അർജന്റീന കളി നമുക്ക് ആർക്കും അത്ര അവര് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവര് ഫിഫയുടെ ഇപ്പോഴത്തെ ഈ മത്സരം സുഖമായിട്ട് തോന്നില്ല. അർജന്റീന ഈ കപ്പെടുത്താൽ പോലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈജിപ്തിന്റെ കളി നല്ല സൂപ്പർ കളിയായിരുന്നു. അവരെ കളി അവരെ നിരാശപ്പെടുത്തി കളഞ്ഞു. വളരെ തീരുമാനങ്ങളൊന്നും അത്ര ശരിയായ ഒരു തീരുമാനമല്ലായിരുന്നു. അത് ഗോൾ അടിക്കുമ്പോൾ ഫൗൾ കളിക്കായിരുന്നു. പിന്നെ ലാസ്റ്റ് സമയത്ത് പല ഫൗൾ പിന്നെ ഇടക്കിടക്കൊക്കെ പിന്നെ ഈജിപ്ഷ്യൻ കളിക്കാരെ ഒരുപാട് ഫൗൾ ചെയ്യുന്നു. പേര് കാണാത്ത മട്ടിൽ തോന്നുന്നു. ശരിയല്ല കളിയുടെ ഒരു
0: കളിയുടെ ഒരു സുഖം കൊന്ന ഒരു മത്സരമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചത്. നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വന്നാലോ. വിളിക്കാം എസ്. എന്തായാലും ഒരു ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്, അതും കൂടി ഒന്ന് എടുക്കട്ടെ. അർജന്റീനയെ കുറിച്ച് ആളുകൾക്ക് പറയണമെന്നുണ്ട്, അതേപോലെ ഇന്നത്തെ ഫ്രാൻസ് മൊറോക്കോ മത്സരത്തെ കുറിച്ചും വിളിക്കാം 800-9220. ഗുഡ് ഈവനിങ്. ആരാണ്?
3: ഹലോ ഹലോ,
0: കേൾക്കുന്നുണ്ട് സുഹൃത്തെ.
3: എന്റെ പേര് നഷീദ് എന്നാണ്.
0: എന്താണ് പേര്? നഷീദ്. പറയൂ, ഏത് മത്സരത്തെ കുറിച്ചാണ് താങ്കൾ ഇന്ന് പറയുന്നത്?
3: ഞാൻ പറയുന്നത് കുറച്ചും ഞാൻ കേട്ടോണ്ടിരിക്കാണ്. അപ്പോ അർജന്റീന ഈജിപ്ത് മത്സരത്തെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞ ആള് പറഞ്ഞു കേട്ടു. അപ്പോ അതിനെ കുറിച്ച് കുറച്ച് ക്ലാരിഫിക്കേഷൻ ഉണ്ട്.
0: അതെ, പറഞ്ഞോളൂ.
3: പറയാൻ വെച്ചാണ്, കാരണം അർജന്റീനയുടെ ഭാഗത്ത് മാത്രം റെഫറി വൺ സൈഡ് ആയിട്ട് നിന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള എല്ലാവരും അർജന്റീനക്ക് എതിരല്ലാത്ത എല്ലാവരും അർജന്റീന ഹേറ്റേഴ്സ് അല്ലാത്ത എല്ലാവരും റഫറി ഇങ്ങനെ ഒരു നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞത്. ഈവൻ ഈജിപ്തിന്റെ മുൻ റഫറി വരെ റഫറിങ് ഓക്കെ ആയിരുന്നു, രണ്ടു ഭാഗത്തും ഒരുപോലെ നിഷ്പക്ഷമായിട്ട് നിന്ന ഒരാളാന്ന് പറഞ്ഞതാണ്. കളി ഫുള്ള് കണ്ട ഒരാളാണെങ്കിൽ മൊത്തത്തില് ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് വന്ന ഫൗൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് റഫറി അർജന്റീന വേണ്ടിട്ട് വിളിക്കാതിരുന്ന കാര്യങ്ങളും ഉണ്ട്. സോ അതിൽ ഒരു എന്താ പറയാ, ഒരു ഇവർ പറയുന്ന പോലെ ഫിഫ പോയി മെസ്സിയാണ് അങ്ങനത്തെ ഇല്ല. മൊത്തത്തിൽ ഫിഫ നല്ല രീതിയിൽ നോർമലായിട്ട് തന്നെ പോകുന്നത്. ബാക്കി ഹേറ്റേഴ്സ് പറയും പോലെ റിഗ്ഡ് ഒന്നല്ല മാച്ച്.
0: അപ്പൊ എന്തായാലും ഈ അതൊക്കെ വെറും ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമാണ് അല്ലേ?
3: 100%.
0: യെസ്. എന്തായാലും താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ. അടുത്തൊരു കോൾ എടുത്താലോ, വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഗുഡ് ഈവനിങ്.
0: ആരാണിത്? സുഖമായിരിക്കുന്നോ? ഓക്കെ. ഏത് മത്സരത്തെ കുറിച്ചാ പറയുന്നത്? അർജന്റീന ഈജിപ്ത് അങ്ങനെ ഒരു റഫറി കളിച്ചു എന്നൊക്കെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മത്സരം കൃത്യമായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ ആ രീതിക്ക് പോയോ?
3: മത്സരം സ്റ്റാർട്ടിംഗ് മുതൽ കണ്ട രീതി.
0: സുഹൃത്ത് എനിക്ക് കേൾക്കുന്നില്ലല്ലോ, കുറച്ച് നന്നായിട്ട് സംസാരിക്കാമോ?
4: ഹലോ ഹലോ.
0: ആ പറഞ്ഞോളൂ.
3: മത്സരം
0: മത്സരം നന്നാക്കി നന്നായി കണ്ട ഒരു ആളെന്ന രീതിയിൽ റഫറിങ് മോശമല്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ?
3: 100%.
0: യെസ്. ഇനി ഇന്ന് വരുന്ന ഫ്രാൻസ് മൊറോക്കോ മത്സരം എങ്ങനെയായിരിക്കും? ഒരു ഒരു കനത്ത തീപ്പാർന്ന ഒരു പോരാട്ടം ആയിരിക്കില്ലേ?
3: ഇന്ന് തീപ്പാർന്ന ഒരു പോരാട്ടം. മൊറോക്കോ ജയിക്കണം,
0: മൊറോക്കോ ജയിക്കണം എന്നാണ് ആഗ്രഹം. യെസ്, അങ്ങനെ ആവട്ടെ. എന്തായാലും ഫ്രാൻസിന്റെ ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ, അവരുടെ നെഞ്ചിൽ താങ്കൾ തീകോരി ഇടുകയാണ് മൊറോക്കോ ജയിക്കണം എന്ന് പറയുമ്പോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നോ?
4: സുഖം.
0: കഴിഞ്ഞ കളി അതെ അതെ. താങ്കൾ ഒരു അർജന്റീനിയൻ ആരാധകനല്ലേ? ബ്രസീലിയൻ ആരാധകൻ. കമോൺ. അതെ അതെ, മിനി പത്മയാണ്. പറയൂ. നല്ല വ്യത്യാസമുണ്ട്, തൊണ്ടക്കാരെ പിടിച്ചത് മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പൊ വേറെ ഒരു ശബ്ദം പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഇന്ന് ആളുകളെ വിളിച്ച് പറ്റിക്കാൻ വേണമെങ്കിൽ അല്ലേ? യെസ്. പറയൂ, എന്താണ് അർജന്റീന മത്സരം അങ്ങനെ ഒരു റഫറി കളിച്ചു എന്നൊക്കെ പറഞ്ഞാ ശരിയാണോ?
4: 50-50 ഉണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ആ വാർ ഡിസിഷന് ഒരു ടൈമിംഗ് ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. അതായത് നമ്മളെ ക്രിക്കറ്റില് മറ്റേ DRS എടുക്കുന്നതിനൊരു ടൈം കൗണ്ടിങ് ഉണ്ട്, 12 seconds.
0: യെസ്.
4: അതുപോലെ ഒരു ടൈം കൗണ്ടിങ് ഇല്ലാത്തത് കൊണ്ടാണ് അത് ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് വാർ ചെയ്തത്. അതുകൊണ്ടാണ് പ്രശ്നം.
0: യെസ്, അതാണ് പ്രശ്നം. കൃത്യമായിട്ടുള്ള റഫറിങ് അവിടെ നടന്നില്ല എന്ന് തോന്നുന്നു അല്ലേ താങ്കൾക്ക്?
4: അത് ഒരു വൺ സൈഡ് ആയി പോയി, കാരണം സലന്റെ അത് വാറിന് റിക്വസ്റ്റ് കൊടുത്തിട്ട്.
0: പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, കളിയുടെ അവസാന മിനിറ്റുകൾ വരെ പിന്നിൽ നിന്നിട്ട് പിന്നെ 3 ഗോൾ അടിച്ചിട്ട് അത് ഏറ്റവും ശക്തരായിട്ടുള്ള അർജന്റീനയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ലേ?
4: അങ്ങനെയൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. അത് ഇപ്പൊ അവരെ സമ്മർദ്ദത്തിലെ ഒരു ഗോൾ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അവരെ ഇതായില്ലേ. കളി ഏത് സമയം അത് പ്രവചനീയമായ നീതിയാണല്ലോ.
0: അല്ല, അതുകൊണ്ടാണല്ലോ പറയുന്നത്, കളിയുടെ അതായത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഗെയിമില് ഏറ്റവും പിന്നിൽ നിൽക്കുന്നു എന്നിട്ട് 3 ഗോൾ അടിച്ച് തിരിച്ചു വന്ന് ചാമ്പ്യന്മാരാകുന്നു എന്ന് പറയുമ്പോ അർജന്റീന എന്തുകൊണ്ട് ലോക നമ്പർ
4: 1 ലെവൽ എവിടെ കിടക്കുന്നു, ഈജിപ്ത് എവിടെ കിടക്കുന്നു, അത് ആ സ്കെയിൽ വേറെ അല്ലേ.
0: യെസ്. എന്തായാലും താങ്ക് യു സോ മച്ച്.
4: പക്ഷേ റഫറീന്റെ ഒരു ടൈമിംഗ് ശരിയായിട്ടില്ലെന്നാണ് എന്റെ
0: അഭിപ്രായം. യെസ് യെസ്. എന്തായാലും സന്തോഷം കേട്ടോ വിളിച്ചത്. റഫറിയുടെ ടൈമിംഗ് ശരിയായില്ല. നമസ്കാരം. നമസ്കാരം സുഹൃത്തെ. നമസ്കാരം. ആരാണ്? കേൾക്കുന്നുണ്ടോ സുഹൃത്തെ? കേൾക്കുന്നുണ്ടോ?
5: എന്റെ പേര് അനീസ്.
0: അനീസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അനീഷ്, എന്താ വിശേഷം?
5: സുഖമായി
0: പോകുന്നു. നല്ല വിശേഷം. അനീസ് എവിടെയാണ് നാട്ടില്?
5: ഞാൻ നാട്ടില് പാലക്കാട് പട്ടാമ്പി.
0: പാലക്കാട് പട്ടാമ്പിക്കാരൻ പറയും. ആരുടെ ഫാനാണ് താങ്കൾ?
5: ഞാൻ
0: അർജന്റീന. കമോണ്ടറ, എന്തൊരു ഗെയിം ആയിരുന്നു അല്ലേ?
5: ഞാൻ മുന്നേ വിളിച്ചിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് ഇപ്പൊ നല്ല സങ്കടം ഉണ്ടാവും എന്നറിയാ. അവരോടൊക്കെ പറയാനുള്ളത് കഴിഞ്ഞ ഒരു മാച്ചിൽ മാത്രല്ല ഈ ഫിഫയും റഫറിയുടെ കേസുകളൊക്കെ വന്നിട്ടുള്ളത്. ഇതിന്റെ മുന്നേ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അത് ഓഫ് സൈഡ് ആയിക്കോട്ടെ, ഫൗളായിക്കോട്ടെ, പെനാൽറ്റി കേസുകളായിക്കോട്ടെ, വാറിന്റെ ഒരുപാട് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഈ മാച്ചിന്റെ ഒരു 79 മിനിറ്റിന് ശേഷം അല്ല ഈ ഫിഫ റിഗ്ഗഡ് എന്നുള്ളതും റഫറിയുടെ ബാഡ് ഡിസിഷൻ എന്നുള്ള ഒരു
0: പക്ഷെ വിളിച്ചവരില്ലേ അർജന്റീനയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോടും പ്രത്യേകിച്ച് മമത ഇല്ലാത്ത കളിയെ കളിയായിട്ട് കാണുന്നവർ പറയുന്നത് ഈ വാർ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതുപോലെ രണ്ടാമത്തെ ഗോൾ എന്തിനാണ് ഡിസലൗ ചെയ്തത്, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോ ന്യായം എന്ന് തോന്നില്ലേ എവിടെയൊക്കെയാ?
5: നമ്മള് ഈ ഒരു മാച്ച് ഒരു ഒരു സീസണൽ ഫാനായിട്ട് കാണുന്നോണ്ട് നമ്മളിപ്പോ ലാലിഗ പ്രീമിയർ
0: അതാണ് നമ്മളിൽ പലരും എന്താണ്
5: കാണുന്നത് നടക്കുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ആരും അവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ. പിന്നെ ഇത് ഒബ്വിയസ്ലി വാറിന്റെ ഒരു ഇഷ്യൂ ആണ്, അല്ലാതെ അർജന്റീന ഈജിപ്തിന്റെ മാച്ചിനുള്ള ഇഷ്യൂ അല്ല. വാറിന്റെ റൂൾസ് പ്രകാരം ആ മാച്ചിന് അവിടെ ആ ഒരു ഫ്ലോ അവിടെ മാച്ച് അങ്ങനെ കണ്ടിന്യൂ ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
0: അത്
5: ഗോൾ ഡെഡ് ബോൾ ആവുന്ന അല്ലെങ്കിൽ ഗോൾ ആവുന്ന ഇൻസിഡന്റ് വരെ ആ
0: വാറിന് അറിയാതെയാണ് പ്രതികരണം
5: എന്ന് വെച്ചാൽ റഫറി അവിടെ ഓൺ ഫീൽഡ് കോൾ അവിടെ ഫൗൾ അല്ല വെച്ചിട്ടുള്ളത്, റഫറി പ്ലേ കണ്ടിന്യൂ ആണ് ചെയ്തത്. മറിച്ച് വാറിലിരിക്കുന്ന റഫറീസിനാണ് വേറെ അഭിപ്രായം ഉണ്ടായത് അത് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഗോൾ ഡിസലോ ചെയ്തിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഇവര് റഫറിയെ കുറ്റം പറയുമ്പോ വാറിന്റെ റഫറിയെങ്കിലും
0: അല്ല. താങ്കളുടെ താങ്കളിപ്പോ ഒരു അർജന്റീനിയൻ ഫാൻ അല്ലെങ്കിൽ വേറെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ ഡിസലവ് ചെയ്ത ആ ഗോളായിട്ട് തുടരണമെന്ന് താങ്കളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു?
5: ഒരിക്കലും പറയുന്നില്ല അർജന്റീനക്ക്, അർജന്റീന ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറയില്ല, പക്ഷെ ഒരു 50-50 ചാൻസുകൾ അർജന്റീനക്ക് വന്നു നമുക്ക് മാക്സിമം പറയാൻ പറ്റും.
0: മാത്രമല്ല അർജന്റീനയോട് നമുക്ക് ഏറ്റവും അധികം കൈയടിക്കേണ്ടത് അവർ കളിയുടെ അവസാന മിനിറ്റ് വരെ പിന്നിൽ നിന്നിട്ട് അതായത് തോറ്റു തിരിച്ചു വരാൻ
5: ഒരിക്കലും അങ്ങനെ കംബാക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല.
0: അതെ,
5: അവരെ വളരെയധികം മാനസിക തളർത്തി. ഈ ഫൗൾ പറയുന്ന സ്ഥലം പോലും അതിനൊരു അപ്പീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള റീപ്ലൈ നോക്കിയാൽ മനസ്സിലാവും.
0: ശരിക്കും ശരിക്കും
5: ഫൗൾ കമ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞ സ്ഥല എന്തായാലും സാറില്ല, അവരുടെ സൈഡിൽ നിന്നുള്ള അവരുടെ എക്സ്പ്രസ്
0: ചെയ്തോ. ശരി, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ഇതാണ്, ഇന്നത്തെ ഫ്രാൻസ് മൊറോക്കോ ആരാണ് നിങ്ങൾക്ക് എതിരാളായിട്ട് വരാൻ പോകുന്നത്?
5: വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും.
0: യെസ് ഒരു ഷൂട്ടൌട്ടിലേക്കൊക്കെ കടന്ന് വിജയിയെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് അല്ലേ?
5: കാരണം മൊറോക്കോ ഇപ്രാവശ്യത്തെ ആഫ്രിക്കൻ കൺട്രീസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ശക്തരാണ്.
0: അതെ, എന്നാലും ഫ്രാൻസിനൊരു വിജയം ഒരു
5: മുൻതൂക്കം.
0: ശരിക്കും അങ്ങനെ ഒരു വാശിയേറിയ പോരാട്ടം അല്ലെ, ഒരു അർജന്റീന ഈജിപ്റ്റ് പോരാട്ടത്തിന്റെ മേലെ നിൽക്കുന്ന ഒരു പോരാട്ടത്തിനായിരിക്കും നമ്മൾ ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് വിളിച്ചേ കേട്ടോ, ഒരുപാട് സന്തോഷം. അർജന്റീനൻ ഫാനായിട്ടിരിക്കുമ്പോൾ താങ്കളെ കളി വളരെ നല്ല രീതിയിൽ തന്നെയാണ് വിലയിരുത്തിയത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ് സുഹൃത്ത്? എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്?
6: ഹലോ, മിണ്ടാൻ ചോദ്യം വന്നതല്ലേ ഉള്ളൂ.
0: രാഷ്ട്രീയം മാത്രമല്ല, ഇതാ ഫുട്ബോളും സംസാരിക്കാൻ വേണ്ടിട്ട് ആരാണ് വന്നിരിക്കുന്നത്? അബ്ദുറഹ്മാൻ. സന്തോഷായിരിക്കുന്നു, സുഖായിരിക്കുന്നു അല്ലേ? എന്തൊക്കെയാ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലല്ല കൊച്ചു ദുബായിൽ നടക്കുന്നത്?
6: വന്നല്ലോ നാവില് സത്യം, കൊച്ചു കേരളം എന്നൊരു നാടിണ്ട് കേട്ടാ. 10 വർഷം സുഖ സന്തോഷത്തോടു കൂടി ജീവിച്ച വെളിച്ചമായി മാറിയ ഒരു കേരളം ഇപ്പം ഇരുട്ടിലുണ്ട്. പക്ഷെ നിങ്ങൾ പന്ത് കളിച്ച് നടക്കുകയാണ്, സാരമില്ല. ഏതായാലും ഇന്ന് ചർച്ച ചെയ്യണല്ലോ.
0: നിങ്ങൾക്ക് പന്ത് കളിക്കാൻ വേണ്ടി കുറച്ച് ദിവസം കൂടി ഇല്ല, അതും കൂടി വിട്ടുതരും.
6: ഇത് ഈജിപ്തിന്റെ ആ കവറിക്ക് വന്ന പാളിച്ച എന്റെ ഇതിൽ എന്താണെന്ന് അറിയാം? തുടക്കത്തിൽ തന്നെ 2 ഗോളടിച്ചപ്പോൾ ഇനി ഞങ്ങൾ ജയിച്ചു, ഇനി കൂടുതൽ കളിക്കണം.
0: പ്രതിരോധത്തിലേക്ക് വല്ലാണ്ട് ഇറങ്ങിപ്പോയി അവര്.
6: കാരണം അല്ല, പിന്നെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മതി, ഇനി ഞങ്ങൾ ജയിച്ചു എന്നുള്ള ഒരു ചിന്ത
0: അവർക്ക്. അവരുടെ മനസ്സിൽ വേണ്ടേ അവരുടെ എതിരിൽ നിൽക്കുന്നത് മെസ്സിയുള്ള അർജന്റീനയാണെന്നുള്ള ബോധം ഇല്ലാണ്ട് പോയി.
6: ആ ബോധം ഇല്ലാണ്ടായി പോയി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതിപ്പോ ഇതിൽ പറയുന്ന തെറ്റാണെന്ന് എനിക്കറിയില്ല. അവരില് ജോലി ചെയ്യുന്നതിലായാലും തുടക്കത്തിൽ അവർ ഭയങ്കര സ്പീഡിൽ കുറച്ചു നേരം ജോലി ചെയ്യും, പിന്നെ ജോലിക്ക് സ്പീഡ് കുറവാണ് എന്നത് അതേ ഇത് തന്നെ ഈ ഫുട്ബോളിൽ അവർ കാണിച്ചു. അതുകൊണ്ട് പറ്റിയതാണ്. അല്ലാണ്ട് ലെഫറി, ഹലോ,
0: കേൾക്കുന്നുണ്ട് റഫറി? അത് അങ്ങനെ ഒരു ഫൗൾ പ്ലേ നടന്നില്ല അല്ലേ?
6: കാരണം പറഞ്ഞാൽ ഇത്രയും ക്യാമറയും കാര്യങ്ങളും ഈ ലോകം ഇങ്ങനെ കാണുന്ന സമയത്ത് ലെഫറി ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് ചിലപ്പോ കാണാതെ എന്തായാലും സംഭവിക്കാം. പക്ഷെ കൂടുതലും ഇവരുടെ പരാജയ കാരണം മറ്റു ആ മുൻപിലുള്ളത് ആരാണെന്നുള്ള ആ തുടക്കത്തിൽ കിട്ടിയ 2 ഗോളിൽ ഇവർ മൊത്തം മതി മറന്നു ഞങ്ങൾ ജയിച്ചു എന്നുള്ള രീതിയിൽ, അതുകൊണ്ട്
0: സംഭവിച്ചു. 19-ാം തീയതി എന്ന് പറഞ്ഞൊരു തീയതി കഴിഞ്ഞ തൊട്ടപ്പുറത്തെ ദിവസം മുതൽ നമ്മൾ മറ്റേ നാട്ടിലുള്ള പിള്ളേര് പറഞ്ഞ പോലെ കേരളം കത്തിക്കും നമ്മള്. ശരി, താങ്ക് യു സോ മച്ച്, സുഖമായിട്ട് ഇരിക്കൂ. അപ്പൊ ഫൈനലൊക്കെ നല്ല സന്തോഷത്തോടെ കാണൂ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
7: ഹലോ,
0: ആരാണിത്?
7: ഷാനിദ്.
0: ഷാനിദ്, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
7: നല്ല വിശേഷം.
0: അർജന്റീനിയൻ ഫാനല്ലേ ഷാനിദ്? അതാണ് ആ വിളിയുടെ ആ ശൗര്യം, ആ ഒരു ഇത് കാണുമ്പോ നമുക്ക് മനസ്സിലാവും അല്ലെ. നോക്കൂ, അർജന്റീനിയൻ അല്ലെങ്കിൽ അർജന്റീനിയൻ ഫാൻസിനോടൊക്കെ നമുക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ടീം അങ്ങേയറ്റത്തെ തോൽവിയിലേക്ക് പോവുകയാണെന്ന് നമുക്ക് തോന്നുമ്പോഴും ഇല്ല തിരിച്ചു വരും, കാരണം ആ ടീമിൽ ഒരു മെസ്സി ഉണ്ട്, ലോകത്തിന് മുഴുവനും സന്തോഷം പകരാൻ ലാസ്റ്റ് ഡാൻസുമായിട്ട് വരുന്ന മെസ്സി ഉണ്ടെന്ന് പറയുന്നത് അർജന്റീനിയൻ ആരാധകർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു സംഭവമാണ്.
1: അതൊരു മെന്റാലിറ്റിയാണ്, ചാമ്പ്യൻസ് മെന്റാലിറ്റിയാണ്. കാണിക്കും അവർ നിൽക്കുക, നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല 90 മിനിറ്റിലായാലും.
0: യെസ്, അതാണ് ഈ ഫുട്ബോളിന്റെ ഒരു അപ്രവചനീയത, അല്ലെങ്കിൽ ഈ ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ആ അവസാന മിനിറ്റുകൾ കൈവിട്ടു പോയ കളി ഈജിപ്തിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ആഘോഷ പ്രകടനങ്ങൾ തുടങ്ങുമ്പോഴും അർജന്റീന ആ മെസ്സി വീണ് കിടക്കുന്ന ഒരു കിടപ്പുണ്ട്, അവിടെ നിന്ന് മിശിഹായുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അത് എത്ര പറഞ്ഞാലും നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഒരു കവിത പോലെ കാവ്യം പോലെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ.
1: അതാണ് ഈ വേൾഡ് കപ്പിൽ ഇപ്പോ 1-2 കളിയായി, ഇപ്പോ കോങ്കോ ആണെങ്കിലും അവസാനം അവർ ജയിച്ചു ജയിച്ചു, സെനഗൽ ആണെങ്കിലും ലാസ്റ്റ് മാറിയില്ലേ, കളി മാറിയല്ലോ
0: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കണ്ടാ മതിയല്ലേ, ഈ റഫറിങ്ങിനൊക്കെ നമ്മൾ ഇത്രയും വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. ശരിക്കും അത് മാത്രമല്ല, മെസ്സിക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമ്പോഴും മെസ്സിക്ക് ഒരു കപ്പ് അദ്ദേഹത്തിന്റെ അഭിമാനത്തിൽ അദ്ദേഹത്തിന്റെ പൊന്തൂവലായിട്ടുണ്ടല്ലോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ. അപ്പൊ ഇപ്രാവശ്യം ഇല്ലെങ്കിൽ പോലും അതൊരു സങ്കടമല്ല, കാരണം അർജന്റീനയ്ക്ക് ഒരു കപ്പ് റീസെന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും നമുക്ക് മുഹമ്മദ് സലാ എന്ന് പറഞ്ഞ ഈജിപ്തിന്റെ നായകൻ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് പോകുന്നത്, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കയറി ഒരു ടീമിനെ കൊണ്ടുപോയത് അല്ലേ. അർജന്റീനൻ ആരാധകൻ എന്ന നിലയിലും മുഹമ്മദ് സലയ്ക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കാനല്ലേ തോന്നുന്നത്. എക്സാക്ട്ലി, അതാണ് ആ വാക്ക് തന്നെ താങ്കൾ ഉപയോഗിച്ചത്, എന്തൊരു ഗ്രേസ്ഫുൾ ആയിട്ടാണ് സലാ മത്സരത്തെ കണ്ടത്.
1: പിന്നെ തോക്കുമ്പോ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും,
0: പിന്നെ ഇതെന്താ ഇതൊരു ഒരു മത്സരമാണ്, ആരെങ്കിലും ഒരാൾ ജയിച്ചല്ലേ ഒക്കൂ.
1: ഇതിപ്പോ റിഗ്ഡ് ആണെങ്കിൽ മെസ്സി വരും, പണ്ട് റിഗ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കോപ്പ അമേരിക്ക,
0: ഉറപ്പായിട്ടും പറഞ്ഞതാണ്.
1: അതെ, അപ്പൊ ആഫ്ഗാനിലെയും ഈജിപ്തും പറഞ്ഞിട്ടുണ്ട് റിഗ്ഡ് ആണ്, തോക്കുമ്പോ എല്ലാരും പറയും
0: ഒരു കള്ളത്തരം ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ശാന്തി, ഇന്ന് ഫ്രാൻസ് മൊറോക്കോ നടക്കാൻ വേണ്ടി പോവാണ്, എങ്ങനെയാണ് താങ്കൾ എന്നെ കാണുന്നത്?
1: ഓ, ടൈറ്റ് മാച്ച് ആയിരിക്കും, പക്ഷെ ഫ്രാൻസ് ജയിക്കും.
0: ഫ്രാൻസ് നിങ്ങൾക്ക് ഫൈനലിൽ കിട്ടുമോ?
1: ഫ്രാൻസിന് കിട്ടാൻ ചാൻസ് ഉണ്ട്.
0: അങ്ങനെയാണെങ്കിൽ
1: അർജന്റീന ഇംഗ്ലണ്ടായിട്ട് ജയിക്കാനുള്ള ചാൻസ് എത്ര? ഒരു 50-50 ഉള്ളൂ.
0: ആണല്ലേ, കാരണം ഇംഗ്ലണ്ട് അവരുടെ സമീപകാലത്ത് ഏറ്റവും നല്ല ഫോമിൽ, പിന്നെ പോയടുത്തുനിന്ന് തിരിച്ചു വരുന്ന ഹാരി കെയ്ൻ ഫുൾ ഫോമിലുണ്ട് അല്ലേ, ഇംഗ്ലണ്ട് അങ്ങനെ നല്ലൊരു ഇതിലാണ്.
1: ഗോർഡൻ ഉണ്ട്,
0: എല്ലാരും ഉണ്ട്. യെസ്, പക്ഷെ ഇന്നത്തെ ഫ്രാൻസിന്റെ നിര ഞാൻ നോക്കാണ്, എല്ലാവരും പ്രതിഭാധനരാണ് അല്ലേ. എംബാപ്പെ എംബാപ്പെ എന്ന് മാത്രം നമ്മൾ വിളിച്ചലറുമ്പോഴും ഒലീസയെ കുറിച്ചും ഡെംബലെ കുറിച്ചും ഒക്കെ നമ്മൾ പറയേണ്ടത് തന്നെയാണ്. മൊറോക്കോയുടെ ഗോളിയെ നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല അല്ലേ. യെസ്, എന്തായാലും നല്ല മികച്ച വിജയവുമായിട്ട് നല്ല കരുത്തർ തന്നെ വിജയിച്ചിട്ട് വരട്ടെ സെമിയിലേക്ക്. ഷാനിദെ, താങ്ക് യു സോ മച്ച് വിളിച്ചതില്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് കഴിഞ്ഞ കളി കണ്ടപ്പോ എന്താ തോന്നി? ഇന്നത്തെ ഫ്രാൻസ് മൊറോക്കോയിൽ ആരായിരിക്കും വിജയ്? എങ്ങനെയായിരിക്കും ഇതുവരെയുള്ള ലോകകപ്പിനെ താങ്കൾ വിലയിരുത്തുന്നത്?
8: ലോകകപ്പ് ഇതുവരെ നമ്മള് കഴിഞ്ഞ 2020 അപേക്ഷിച്ചിട്ട് ഇപ്രാവശ്യം കടുത്ത മത്സരങ്ങളായിരുന്നു.
0: കടുത്ത മത്സരം,
8: വൺ സൈഡ് മാച്ചുകൾ വളരെ ചുരുക്കായിരുന്നു.
0: ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു അല്ലേ, ഫുട്ബോളിന്റെ എല്ലാവിധ സൗന്ദര്യം കണ്ട ഒരു വേൾഡ് കപ്പ് ആണല്ലേ നമ്മള്. അതായത് വലിയ ചാമ്പ്യന്മാരെ വരെ മലർത്തിയടിക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യങ്ങൾ വരെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ്.
8: അതെ, നമ്മൾക്ക് എടുത്തു പറയേണ്ടതാണ് കാബർദോ, കോങ്കോ അവരുടെയൊക്കെ.
0: കേൾക്കുന്നുണ്ട്, ഇന്നത്തെ ഫ്രാൻസ് മൊറോക്കോ എങ്ങനെയായിരിക്കും?
8: ഇന്നത്തെ ഫ്രാൻസ് മൊറോക്കോ, ഞാൻ മൊറോക്കോക്കാണ് ചാൻസ് കാണുന്നത്. ഞാന് എംബാപ്പെന്റെ ഫാനാണ്, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് മൊറോക്കോ അടിക്കുമെന്ന് സംശയമുണ്ട്.
0: ആണല്ലേ, ഫ്രാൻസിനെ തോൽപ്പിച്ച് മൊറോക്കോ
8: ലാസ്റ്റ് മാച്ചില്, അർജന്റീനയുടെ മാച്ചില് എനിക്ക്, നമ്മള് ക്രിക്കറ്റില് ICC ചില പരിപാടി കാണാറുണ്ട്, പിന്നെ അവരുടെ കലക്ഷൻ അനുസരിച്ചിട്ട് ഇന്ത്യ പാക് മാച്ച് മനഃപൂർവ്വം ഉണ്ടാക്കും. അതുപോലെ ഇവര് ജർമ്മനി, ബ്രസീൽ, പോർച്ചുഗൽ ഒക്കെ ഔട്ടായി, ഇനി അർജന്റീന കൂടെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഗാലറി കാലിയാവും എന്നുള്ള പേടിക്ക്
0: സപ്പോർട്ട് യഥാർത്ഥത്തിൽ പോർച്ചുഗലിലല്ലേ കൊടുക്കേണ്ടത്? ഈ ലോകം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരം, വിജയമായിട്ട് കപ്പ് നേടാൻ ആഗ്രഹിക്കുന്ന യുവതലമുറ CR7 അത്രയും നെഞ്ചോട് ഏറ്റുമ്പോ അവർക്കല്ലേ ആ ആനുകൂല്യം പോവുക? അങ്ങനെ ചിന്തിച്ചു
8: ഇല്ല, അങ്ങനത്തെ അവസരത്തിൽ അല്ല. CR7 വേൾഡ് കപ്പ് തുടക്കത്തിൽ റെഡ് കാർഡ് കിട്ടിയിട്ട് 3
0: തിരിച്ചു വിളിച്ചിരുന്നു, അത് തീർച്ചയായിട്ടും
8: അത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്.
0: ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. അതെ,
8: ചെയ്തിട്ടുണ്ട്.
0: അത് അത് മുൻകൂട്ടിയുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത് റൊണാൾഡോയ്ക്ക് അങ്ങനെ ഒരു ഒരു ആനുകൂല്യം കിട്ടിയത്. അതിനൊരു നിയമം
8: അതേ സംഭവം ഇപ്പൊ പിന്നെ USAക്കും കൊടുത്തു, അതേ ലുപ്പോ തന്നെയാണ് USA ടീമിന്റെ പ്ലെയർക്കും കൊടുത്തത്.
0: അപ്പൊ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് അത് അനുകൂലമായിട്ട് അവർക്ക് താല്പര്യമുള്ള ടീമിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് അല്ലേ?
8: ഫിഫക്ക് പറ്റിയാൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്, അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ലേ എല്ലാവർക്കും ഒരേപോലെ അവര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ.
0: അപ്പൊ ഈജിപ്റ്റ് അർജന്റീന മത്സരത്തിൽ അങ്ങനെ ഒരു ഒരു റിഗ്ഡ് ആണെന്നുള്ള ആരോപണത്തെ താങ്കൾ വിലവെക്കുന്നു അല്ലേ? അത് ശരിയാണ്.
8: റിഗ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മെസ്സിക്ക് ഒരു കപ്പ് എന്നുള്ള അതിനോട് ഞാൻ യോജിക്കുന്നില്ല.
0: അവന്റെ
8: കാലുകൊണ്ട് തന്നെയാണല്ലോ നേടിയതൊക്കെ ഇവരെ നേടിയത്,
0: ഉറപ്പായിട്ടും.
8: ആ പക്ഷേ അർജന്റീന എന്നത്തെ ടീമിനെ ഫൈനൽ എത്തിക്കുക എന്നുള്ളത് ഒരു ഫിഫക്ക് ഇനി പ്രത്യക്ഷത്തിലാണോ പിന്നെ അർജന്റീന അറിഞ്ഞുകൊണ്ടാണോ അറിഞ്ഞല്ല അങ്ങനെ സംഭവം ഉണ്ടെന്ന് ധരിക്കാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
0: എന്നാലും അത് ശരിവെക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ?
8: ഞാനങ്ങനെ വിശ്വസിക്കുന്നത്.
0: യെസ്. അപ്പൊ ആരായിരിക്കും ഫൈനലിൽ വരുന്നത്? അതൊക്കെ പോട്ടെ, നമുക്ക് താങ്കൾ ഇനി കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തന്നെ ചോദിക്കുന്നത്.
8: ഫൈനല് അർജന്റീന തന്നെ ആയിരിക്കും. ഇംഗ്ലണ്ട് അർജന്റീന കൊണ്ട് തോൽക്കാൻ സാധ്യത. ഇത്രയും കാലം ഞാന് 2002 മുതൽ വേൾഡ് കപ്പ് കാണാൻ തുടങ്ങിയത്, അന്ന് മുതൽ ഇന്ന് വരെ ഇംഗ്ലണ്ട് ഏത് ടീമിനെ അപേക്ഷിച്ചിട്ടും ഏറ്റവും ടോപ്പ് സ്കോഡിനെയാണ് അവർ കൊണ്ടുവരാറ്. നമ്മൾ അന്ന് മുതൽ ബെക്കാമിന്റെ കാലം മുതൽ കാണുന്ന ഏറ്റവും ടോപ്പ് സ്കോഡായിരിക്കും. പക്ഷെ അവര് ഈ സമയമാകുമ്പോ പതറും.
0: അവർ വലിയ വേദിയിൽ വലിയൊരു കിരീടത്തിലേക്ക് എത്തുമ്പോ കാലിടറുന്ന ഒരു ഇംഗ്ലണ്ട് ഉള്ളത് ചിലപ്പോ അർജന്റീനക്ക് കുറച്ചുകൂടെ സഹായമാവും അല്ലേ?
8: തീർച്ചയായും.
0: അങ്ങനെ ഒരിക്കൽ കൂടി മെസ്സി വേൾഡ് കപ്പ് ഉയർത്തിക്കൊണ്ട് ഒരു പിന്നെ ലോകകപ്പിനോട് വിട പറയുകയാണ്. അങ്ങനെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തെ, ആരാണിത്?
9: നമസ്കാരം, ലിനോ ആണ്.
0: ആരാണ് ലിനോ?
9: ലിനോ, അതെ.
0: ആ, പിന്നെ സുഖായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു, പറയൂ.
9: ആദ്യം അർജന്റീനയുടെയും ഈജിപ്തിന്റെയും മത്സരം പറയാം.
0: ആയിക്കോട്ടെ.
9: അതിനകത്തിലിപ്പം കളി അറിയാവുന്ന ഒരാളൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു എക്സ്പേർട്ടിന്റെ ഒക്കെ ഒരു
0: അർജന്റീനയെ കുറ്റം പറയില്ല അല്ലേ?
9: പക്ഷെ നമ്മളൊരു ഫാമിലി ആയിട്ടിരുന്ന് കാണുന്ന സമയത്ത് ഈ കളി അറിയാത്തവരൊന്ന് പെട്ടെന്ന് നോക്കുമ്പോ പറയും എന്തോ ഒരു അർജന്റീനയ്ക്ക് ഒരു ഫേവറിറ്റ് ഉണ്ടെന്ന് എല്ലാവരും വിചാരിക്കും.
0: അത് വൈകാരികമാണ്. പിന്നെ ഈ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂടും, എല്ലാം കൂടി ആവുമ്പോ അത് അർജന്റീന ഗാലറി മൊത്തം നമുക്ക് എതിരാണെന്ന് പറഞ്ഞ പോലെ കൊറേ ബ്രസീൽ കൊറേ പോർച്ചുഗൽ പുറത്തായവരെല്ലാം ചേർന്ന് ഒരു സാമ്പാർ മുന്നണി ഉണ്ടല്ലോ.
9: അതെ അതെ. പക്ഷെ വേറൊരു കാര്യം ഞാൻ ആലോചിക്കുന്നത്, ഈ അർജന്റീനയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം ചെറിയ ടീമുകളാണ് കിട്ടിയിരിക്കുന്നത്. വേൾഡ് റാങ്കിങ് നോക്കുവാണെങ്കിൽ 23 ആണ് തോന്നുന്നത് ലാസ്റ്റ് കിട്ടിയ. അത് ഭയങ്കര ലക്കാണ് കേട്ടോ. അതങ്ങനെ ബാക്കിയുള്ള എല്ലാ ടീമും കളിച്ച് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ ഇവര് വളരെ ചെറിയ ടീമുകളാണ് കളിച്ചത് എന്ന് തോന്നുന്നുണ്ട്.
0: ആ ചെറിയ ടീമിന് കേപ്പറിലേക്ക് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഈജിപ്റ്റും ആദ്യത്തെ ഒരു 75 മിനിറ്റ് വരെ ഈജിപ്റ്റും വെള്ളം കുടിപ്പിച്ചല്ലോ.
9: തീർച്ചയായിട്ടും ഈജിപ്റ്റ് നല്ല രീതിയിൽ കളിച്ചിരുന്നു. ഈജിപ്റ്റ് ആക്ച്വലി വിജയം അർഹിച്ചിരുന്നതാണ് കേട്ടോ. അവസാനം പക്ഷെ എന്ത് ചെയ്യുന്നറിയാവോ, അവര് എങ്ങനെയും ജയിക്കണോന്ന് പറഞ്ഞ് ഡിഫൻസിലോട്ട് പോയി കളി
0: കൈകോട്ട് പോയി കൂടി അടിച്ചിട്ട് ഒരു ഒരു ഒന്നുമില്ല 3-4 ഒരു 3 ഗോളെങ്കിലും അടിച്ചിട്ട് ഭദ്രമാക്കായിരുന്നു അവർക്ക്.
9: ആ ഗോൾ അടിച്ചില്ലെങ്കിൽ തന്നെയും വരുന്ന ഗോൾ എങ്ങോട്ടെങ്കിലും തട്ടിയെങ്കിലും കളഞ്ഞാൽ മതിയായിരുന്നു.
0: അതെ അതെ.
9: 10 മിനിറ്റ് എങ്ങനെങ്കിലും ഒക്കെ പിടിച്ച് നിൽക്കായിരുന്നു അവർക്ക്. പക്ഷെ ടെൻസ് ആയി പോയി.
0: ടെൻസ് മാത്രമല്ല, മറുഭാഗത്ത് ആരാണുള്ളത്? മറുഭാഗത്ത് ആരാണുള്ളത്? സാക്ഷാൽ മെസ്സി. റൊമാരിയോയുടെ ഗോള്, മെസ്സിയുടെ പാസ്, മെസ്സിയുടെ ഓൺ ഗോൾ എല്ലാം മികച്ചതല്ലേ ഒന്നൊന്ന്.
9: അതെ അതെ. അവരുടെ ടീമിന്റെ യൂണിറ്റി ഒക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം അവസാന കളി കഴിഞ്ഞതിന് ശേഷം മെസ്സി എല്ലാവരും എടുത്ത് പൊക്കിയൊക്കെ ചെയ്യുന്നത് മെസ്സിയാണ്
0: എല്ലാം. അവർ മെസ്സിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്
9: തീർച്ചയായിട്ടും. ആ സമയത്താണ് CR7 ഓർക്കുന്നത്.
0: CR7
9: ഒരു സപ്പോർട്ടും കിട്ടാതെ ഈ ലോകകപ്പിൽ നിന്ന് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. ഞാനൊക്കെ ഒരു CR7 ഫാനാണ്, പുള്ളിക്കാരനാണ് നമ്മളെ എനിക്ക് എന്നെ ഈ ഫുട്ബോളൊക്കെ കാണാൻ പ്രേരിപ്പിച്ചതൊക്കെ.
0: പക്ഷെ
9: എന്ത് ചെയ്യാൻ പറ്റും, പുള്ളി പുറത്തായി പോയി.
0: പതുക്കെ ഫ്രാൻസിലേക്ക് തിരിഞ്ഞു അല്ലേ?
9: തീർച്ചയായിട്ടും.
0: അപ്പൊ ഇംഗ്ലണ്ടിനോട് ഒരു മമത ഇല്ലാത്തത് എന്താണ്?
9: ഇംഗ്ലണ്ടിനോട് ഉണ്ട്, ഇംഗ്ലണ്ട് എന്തായാലും അർജന്റീനയെ തോൽപ്പിക്കും. അപ്പൊ ഇംഗ്ലണ്ടിനോട് ചെറുത് വരും, പക്ഷെ എന്നാലും ഫ്രാൻസ് നമ്മുടെ നല്ല രസം
0: ഉണ്ടാവും. എംബാപ്പേ, അതെ അതെ ശരിക്കും, ഡെംബലെ എല്ലാം കൂടി ചേരുമ്പോ എന്തൊരു ഓളാണല്ലേ,
9: ഭയങ്കര അറ്റാക്കണം കേട്ടോ. അവരെയൊന്നും പിടിച്ചൊക്കെ കിട്ടില്ല,
0: കാലം കാലം യന്ത്ര മനുഷ്യരാണോ എന്നൊക്കെ ചില സമയത്ത് തോന്നിപ്പോ, പറന്നാണോ നടക്കണം.
9: നല്ല രസമാണ് അവരുടെ ടീം കളി കാണാൻ. നല്ല
0: മാത്രല്ല ഈ വേൾഡ് കപ്പ് മൊത്തം നമുക്ക് ഒരുപാട് സന്തോഷം മുഹൂർത്തല്ലേ തന്നിരിക്കുന്നത്.
9: അതെ, നല്ല നല്ല രസമുണ്ട് ഈ വേൾഡ് കപ്പ്, അടിപൊളിയാണ്,
0: അടിപൊളി,
9: നല്ല നല്ല ടൈറ്റ് മാച്ചാണ്
0: ശരിക്കും. സമീപകാലത്ത് അതെ സമീപകാലത്ത് നമ്മൾ കണ്ട വേൾഡ് കപ്പില് നമ്മുടെ മനസ്സിൽ എല്ലാം കൊണ്ടും ഒരു ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള വേൾഡ് കപ്പ്. എന്തായാലും താങ്കളുടെ ഇഷ്ട ടീമായിട്ട് ഇപ്പോഴത്തെ ചായ്വ് വന്ന ഫ്രാൻസ് ഇപ്രാവശ്യം കിരീടം നേടുന്ന മനസ്സ് പറയുന്നു. അങ്ങനെ ആവട്ടെ, കാരണം അവർക്ക് കഴിഞ്ഞ തവണ 2022 ഖത്തറിൽ അവർ ആ പടി വാതിൽക്കൽ എത്തിയിട്ട് വീണുടഞ്ഞൊരു സ്വപ്നമാണ്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഫ്രാൻസ് ചാമ്പ്യൻ. യെസ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ ആവട്ടെ, ഫ്രാൻസ് ചാമ്പ്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ഒരു വർത്തമാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ഫ്രാൻസാണ് മൊറോക്കയാണ് ജയിച്ചത്, ഒപ്പം അർജന്റീനയുടെ സാധ്യതകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള അടുത്ത ചർച്ചയിലേക്ക് വരാം. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
10: Let's talk with Mini Padma.
11: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
10: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
12: July 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2
13: FM ടു വിൻ ഇൻവൈറ്റ്സ്.
14: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
15: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
14: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
15: ഇവിടെ എവിടെയാ?
14: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
10: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിഴിഞ്ഞം വിവാദത്തിൽ സിപിഎമ്മിൽ ഭിന്നസ്വരം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു, സമാധാന ശ്രമവുമായി ഖത്തർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ സമാധാന ശ്രമവുമായി ഖത്തർ. രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം അവസാനിപ്പിച്ച സമാധാന ദൌത്യം കൊണ്ടുവരാനുള്ള ശ്രമം തുടരുമെന്ന് ഖത്തർ. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പിന്തുണ നൽകും. ഈ നിലപാട് ഇറാനെ അറിയിച്ചിട്ടുണ്ട്. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഖത്തർ പ്രതിഷേധം അറിയിച്ചു. സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന പ്രവൃത്തി പാടില്ലെന്ന് ഇറാനോട് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് യുഎസ് സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദർബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ കൊനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും യുഎസ് സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യുഎസ് സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIRൽ പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള ആപ്പ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. PSC ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSC കത്ത് നൽകും. PSC ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. PSC നിയമന വിവാദം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തഭൂമിയിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MV ജയരാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി AP അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പം ദുരന്തഭൂമിയിൽ എത്തി. ഇന്നലെ രാത്രിയിലാണ് പിണറായി വിജയൻ വയനാട്ടിൽ എത്തിയത്. അതിനിടെ ദുരന്തത്തിൽ മരണം 5. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ മീനാക്ഷി പാടത്തിനടുത്തുനിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ CPMൽ ഭിന്നത. കരാർ കൈമാറ്റത്തിൽ അഴിമതി ഉന്നയിച്ച പാർട്ടി നിലപാട് ഏറ്റെടുക്കാതെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ പ്രതികരണം. പദ്ധതിയിൽ വിവാദം അനാവശ്യം. അഴിമതി ആരോപണം ഉന്നയിക്കാൻ താനില്ലെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെയെന്നും EP. മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. അതിനിടയിലാണ് വേറിട്ട അഭിപ്രായവുമായി EP വന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് ഡി കെ ശിവകുമാറിന്റെ ഉറപ്പ്. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്റിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ്, മധ്യപ്രദേശിലെ ബാഗലമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഉലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന് ആത്മവിശ്വാസം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: മൊറോക്കോ, അൾജീരിയ. 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.

0: 92.2 എഫ്എമ്മിലൂടെ
1: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ ഫിഫ പ്രെഡിക്റ്റ് ആൻഡ് വിൻ ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
2: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar Dubai.
3: Time check.
2: Brought to you by Ozone Cargo.
4: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
3: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 64%.
3: വെതർ അപ്ഡേറ്റ്
2: വാസ് ബ്രോട്ട് ടു യു ബൈ അൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

സച്ച് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ടു കിക്ക് സ്റ്റാർട്ട് ദിസ് ഡേ. കിക്ക് സ്റ്റാർട്ട് അല്ല, കിക്ക് സ്റ്റാർട്ട് ദ ഷോ ഡേ എന്നാണ് ഞാൻ പറഞ്ഞു പോയത് കേട്ടോ. എന്തായാലും മനോഹരമായ ഒരു ദിവസത്തിന്റെ സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരങ്ങളെ സ്നേഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ വൈകുന്നേരങ്ങളോടൊരു പ്രത്യേക മമത ആൻഡ് സ്നേഹവും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. നാട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടിക്കാലത്താണെങ്കിലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒത്തുചേരലുകൾ എല്ലാം നടക്കാറുള്ളത് വൈകുന്നേരങ്ങളിൽ ഒരു ചായയുടെ അകമ്പടിയോടെ തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഫ് ആളുകളും ഒരുപക്ഷെ ഓഫീസൊക്കെ കഴിഞ്ഞ് ദേവളിയിലേക്ക് ഇറങ്ങുന്ന സമയമായിരിക്കും. ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പലരുടെയും ഒരു ഫസ്റ്റ് സ്പോട്ടാണ്. ഒരുപക്ഷെ ഈ ട്രാഫിക്കിലേക്കൊക്കെ കയറുന്നതിന് മുൻപേ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കി ഓഫീസിനടുത്ത് തന്നെയുള്ള ഒരിടത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചേർന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അന്നത്തെ കുറച്ച് ഗോസിപ്പുകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ പരസ്പരം ഷെയർ ചെയ്തതിന് ശേഷം നേരെ വീട്ടിലേക്കൊരു യാത്ര. ആൻഡ് ആ ഒരു ചായയും ആ ചായയോടൊപ്പമുള്ള ചർച്ചയും ആ ഒത്തുകൂടലും ഒക്കെ തരുന്ന വൈബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണല്ലേ. എന്തായാലും വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. യുഎയിലെ സമ്മർ എത്രമാത്രം ഭീകരമായിട്ടുള്ള ചൂടാണ് നമുക്ക് ഓരോ ദിവസവും പകർന്നു തന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ കുറച്ചധികം ഒരു എക്സ്ട്രാ കെയർ കൂടെ കൊടുക്കണം കേട്ടോ. കാരണം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് രാവിലെയും അത്യാവശ്യം നല്ല തിക്ക് ഫോഗ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് ഈ പകൽ സമയത്ത് അനുഭവപ്പെടുന്ന ഹ്യൂമിഡിറ്റി ആവാം, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഡെസേർട്ട് കണ്ടീഷൻസും ഓവർനൈറ്റ് കൂളിങ്ങും ഒക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഫോഗിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു തിക്ക് ബ്ലാങ്കറ്റ് പോലെ നമ്മുടെ മുന്നിലേക്ക് വന്ന് വീഴുന്ന ഫോഗുകളെ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ തന്നെ പരിഗണിക്കണം. ആൻഡ് അതിനെക്കുറിച്ചിട്ടുള്ള ബോധം വേണം. കൃത്യമായിട്ടുള്ള ഫോഗ് ലാമ്പുകൾ യൂസ് ചെയ്യുക, കൃത്യമായിട്ടുള്ള അകലം പാലിക്കുക. രാവിലെയൊക്കെ അത്യാവശ്യം ഉറക്കത്തിൻ്റെ ചടപ്പൊക്കെയോടുകൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ എക്സ്ട്രാ കെയർ റോഡിൽ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. എന്തായാലും വേൾഡ് കപ്പ് ഇങ്ങനെ അവസാന പാദത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് മുതലത്തെ ക്വാർട്ടർ തുടങ്ങുകയാണ്. ഇനി 4-2, 6-1, 7-1, 8 ലൂസർ ഫൈനലിലൂടെ ചേർത്തിട്ടാണ് കേട്ടോ. ലൂസേഴ്സ് ഫൈനലിലൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ 8 മത്സരങ്ങൾ മാത്രമാണ് ഈ റെക്കോർഡ് ബ്രേക്കിംഗ് 2026 അമേരിക്കൻ വേൾഡ് കപ്പിൽ ഇനി കാത്തിരിക്കുന്നത്. കാര്യം മെക്സിക്കോയും കാനഡയും ഒക്കെ ഉണ്ടെങ്കിലും ഫിഫ വേൾഡ് കപ്പിന്റെ 2026 അമേരിക്കയുടെ പേരിലാണ് ഒരു പക്ഷേ പറയപ്പെടുന്നത്. കാരണം വിവാദങ്ങൾ തന്നെയാണ് കേട്ടോ, അതൊരിക്കലും ഒരു പോസിറ്റീവ് നോട്ടിൽ പറയുന്നതല്ല. പലപ്പോഴും ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ ആണിവേരായിട്ട് മാറിയിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾ കാണേണ്ട ചില റെക്കോർഡുകളുണ്ട്. ഒരുപക്ഷെ ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഗോളുകൾ പിറന്ന ഒരു വേൾഡ് കപ്പായിട്ട് 2026 വേൾഡ് കപ്പ് മാറിയിരിക്കുകയാണ്. 8 മത്സരങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആൻഡ് ടൂർണമെന്റ് ഫേവറേറ്റായിട്ടുള്ള പല ടീമുകളും, ഇപ്പോൾ ജർമ്മനി ആവട്ടെ, ബ്രസീൽ ആവട്ടെ, പോർച്ചുഗൽ ആവട്ടെ, ഇവയൊന്നും ഇല്ലാത്ത ഒരു ക്വാർട്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരം മുതൽ ആ ഒരു സർപ്രൈസിലേക്ക് തന്നെ നമ്മൾ കണ്ണു തുറക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് നിങ്ങളോടൊപ്പം കുറച്ച് ഫുട്ബോൾ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's
8: 055-666-5859. Home 92.2 FM. Home is a feeling.
9: Ammane, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
10: ശ്രദ്ധിക്കണ്ടാ
9: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
13: അണ്ണ ശ്രദ്ധിക്ക,
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: അങ്ങനെ ക്വാർട്ടർ ലൈനപ്പായി ക്വാർട്ടറിൽ ഫിഫ വേൾഡ് കപ്പിന്റെ മത്സരങ്ങൾ കൂടി ആരംഭിക്കുകയാണ് ഇന്ന് രാത്രി മുതൽ. ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ ആ ഒരു മത്സരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ മത്സരങ്ങളിലൊന്ന്. ഒരുപക്ഷെ ഈ ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്ന് തന്നെയാണ് മൊറോക്കോ. വലിയ അത്ഭുതങ്ങളാണ് അവർ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് ക്വാർട്ടറിൽ അവർക്ക് എതിരാളിയായിട്ട് കിട്ടിയിരിക്കുന്നത് ഫ്രാൻസിനെയാണ്. ഫ്രാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എംബാപ്പയുടെയൊക്കെ വരവിന് ശേഷം ഫ്രാൻസ് എന്ന് പറഞ്ഞ ടീമിന്റെ ഏറ്റവും ഉഗ്രപ്രതാപ കാലഘട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും അവർക്കൊരു ഒരു കപ്പ് നേടിയതാവട്ടെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഫൈനലാവട്ടെ ഒക്കെ തന്നെ, പക്ഷേ ആഫ്രിക്കൻ സ്വപ്നങ്ങൾക്ക് വഴിവെട്ടിയ ഒരു രാജ്യം കൂടിയാണ് മൊറോക്കോ കേട്ടോ. അവരുടെ ഒരു വേൾഡ് കപ്പ് ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും താഴെ, അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും ഒരു കടന്നു വന്ന് ഇന്ന് ഇത്രയും വലിയ രീതിയിലേക്ക് ഒരു ടീമായിട്ട്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഒന്നാം നമ്പർ ഫുട്ബോൾ രാഷ്ട്രങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് മൊറോക്കോയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു പോരാട്ട വീര്യത്തിൻ്റെ കഥ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൊറോക്കോയുടെ ഒരു വേൾഡ് കപ്പ് ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1970 അവർ ആദ്യമായിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. അന്ന് ഗ്രൂപ്പ് സ്റ്റേജ് വരെയാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. ആഫ്രിക്കൻ യോഗ്യതാ മത്സരങ്ങളിലൂടെ വേൾഡ് കപ്പിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം എന്ന ആ ഒരു ക്രെഡിറ്റുമായിട്ടാണ് 1970 വേൾഡ് കപ്പിന് മൊറോക്കോ അരങ്ങേറുന്നതും. ആൻഡ് ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ പുറത്താവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1986 ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് അവർക്കൊരു മോചനം കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു പ്രീ ക്വാർട്ടറിലേക്ക് വരെ അവർ എത്തപ്പെടുന്നത് 86 വേൾഡ് കപ്പിലാണ്. നോക്കൌട്ടിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം എന്ന പദവിയും ആ വർഷം മൊറോക്കോ സ്വന്തമാക്കി. 94 വേൾഡ് കപ്പിൽ ഗ്രൂപ്പിലെ തന്നെ അവസാന സ്ഥാനവുമായിട്ട് അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി. 98 ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനമായിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി. 2018 വേൾഡ് കപ്പ് ഏതാണ്ട് 98 കഴിഞ്ഞതിന് ശേഷം 20 യോഗ്യത നേടാൻ പോലും സാധിക്കാതെ പോയൊരു ടീമാണ്. 2018 ഗ്രൂപ്പ് സ്റ്റേജിലെത്തി 20 ശേഷം വീണ്ടും യോഗ്യത നേടി ഗ്രൂപ്പിൽ അവസാന സ്ഥാനം സ്വന്തമാക്കി മടങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 2022 വേൾഡ് കപ്പിൽ ശരിക്കും നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ സെമി ഫൈനൽ വരെ എത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമെന്ന ഒരു പദവി ശരിക്കും മൊറോക്കോ സ്വന്തമാക്കുന്നത്. ആൻഡ് 2026 ക്വാർട്ടർ ഫൈനൽസിലേക്ക് എത്തി നിൽക്കുകയാണ്. സോ തീർച്ചയായിട്ടും ഒരു വലിയ തിരിച്ചുവരവിന്റെ വലിയ പോരാട്ട വീര്യത്തിന്റെ കൂടി കഥയാണ് ശരിക്കും മൊറോക്കൻ ടീമിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഫ്രഞ്ച് പടയെക്കുറിച്ചിട്ട് ഞാൻ എന്താണ് പറയേണ്ടത്, കാരണം ഈ ഒരു ലോകകപ്പിൽ, ഈ ഒരു വേൾഡ് കപ്പിലെ മത്സരിക്കുന്ന ടീമുകളിൽ ഏറ്റവും സുശക്തമായിട്ടുള്ള, ഏറ്റവും വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ടീമെന്ന് തന്നെ നമുക്ക് ഫ്രാൻസിനെ വിളിക്കാം. കാരണം എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും തങ്ങളുടേതായിട്ടുള്ള ആധിപത്യം പുലർത്തിക്കൊണ്ട് കളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതായിട്ടുള്ള ഒരു ടീം സ്പിരിറ്റും അതോടൊപ്പം തന്നെ കോർഡിനേഷനാവട്ടെ, അതിലെ മികവുകളാവട്ടെ, ആൻഡ് എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ച പ്ലെയേഴ്സിൻ്റെ ഒക്കെ തന്നെ ആ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഫ്രഞ്ച് ടീമിനെ ശക്തരാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഫുട്ബോളാണ്, ഏതൊരു സമയത്തും എന്ത് അത്ഭുതവും നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് തന്നെ ബമ്പന്മാർ വീണേക്കാം, ചെറിയ ടീമുകളെന്ന് വിലയിരുത്തപ്പെട്ടവർ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയേക്കാം. എന്തായാലും ക്വാർട്ടറിൽ ഇനി ആകെ അവശേഷിക്കുന്ന 8 ടീമുകൾ മാത്രമാണ്. പക്ഷേ അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും എന്തായാലും ഇന്നത്തെ മത്സരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എന്തായാലും ഇപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 8 ടീമുകളെ വെച്ച് ആർക്കെങ്കിലുമൊക്കെ പ്രഡിക്ഷൻ നടത്താനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ, ഇതുവരെയും നമുക്ക് ഒരു 100,000 പ്രഡിക്ഷൻസ് വന്നിട്ടുണ്ട് ഈ വേൾഡ് കപ്പിനെ കുറിച്ചിട്ട്. പക്ഷേ ഇതുവരെയും വന്ന പ്രഡിക്ഷൻസിൽ ഒന്നും തന്നെ ശരിയായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവരാരും പറയാത്ത ഒരു വിന്നറാണ് അല്ലെങ്കിൽ ഒരു രീതിയിലാണ് മാച്ച് മാറിമറിയുന്നത്, ഫൈനൽ മാറിമറിയുന്നത് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം കേട്ടോ. പ്രഡിക്ഷൻസ് അയക്കാം ഫിഫ സ്പേസ്, നിങ്ങളുടെ പ്രഡിക്ഷൻ ഫൈനൽ വിസിൽ മുഴങ്ങുന്ന സമയത്ത് ഫിഫ വേൾഡ് കപ്പിൽ എന്തായിരിക്കും ഫൈനൽ മാച്ച്, അത് ആരൊക്കെ തമ്മിലായിരിക്കും, എന്തായിരിക്കും അവരുടെ ഗോൾ നില, ഏത് രീതിയിലായിരിക്കും കളി പൂർത്തിയാവുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അയച്ചു തന്നാൽ മാത്രം മതി. ഫിഫ സ്പേസ് നിങ്ങളുടെ പ്രഡിക്ഷൻ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പ്രഡിക്ഷൻ ശരിയായിരിക്കുന്നവരെ കാത്തിരിക്കുന്നത് നിരവധി സമ്മാനങ്ങളാണ്. നാട്ടിലേക്ക് ഒരു ടിക്കറ്റ്, ആയുർവേദ പാക്കേജുകൾ, ഗോൾഡ് വോച്ചേഴ്സ് തുടങ്ങി എണ്ണം പറഞ്ഞ സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്.
1: തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈരോ സമയത്ത് നോക്കുമ്പോൾ മറാബി സ്ട്രീറ്റിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ആക്സിഡന്റ് ആക്ച്വലി അൽഖേൽ റോഡിനെ അൽഖേൽ റോഡിലെ ട്രാഫിക്കിനെ കൂടി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് അൽഖേൽ റോഡിലും ആ ഒരു ട്രാഫിക് വ്യാപിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. മറാബി സ്ട്രീറ്റ് നിന്ന് മൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ സെക്കൻഡൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ അവിടെ നിന്ന് അൽഖേൽ റോഡ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ കുറച്ചധികം ഡിലേ മറാബി സ്ട്രീറ്റിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ആൻഡ് അൽക്കൂസ് ഭാഗത്ത് തന്നെ പറയുകയാണെങ്കിൽ അല്ല സെയിൽ സ്ട്രീറ്റിലും ഒരു ആക്സിഡന്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽക്കൂസ് ഫോർത്ത് ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് കുറച്ചധികം ഡിലേ അല്ല സെയിൽ സ്ട്രീറ്റിലും ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. കമ്മിങ് ഓൺ ടു അനദർ റോഡ്സ്, അൽഖേൽ റോഡിന്റെ കാര്യം തന്നെ പറയാനാണെങ്കിൽ ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് ഒരു മോട്ടോർ ട്രാഫിക് സിറ്റുവേഷൻസ് ആണ് ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് ആ ഒരു ബൂക്കുതറ ഇന്റർചേഞ്ച് എത്തുന്നതിന് മുൻപായിട്ട് ആ ഒരു ട്രാഫിക്കിന്റെ ഏറ്റവും മാക്സിമം വേർഷൻസും നമുക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ദുബായ് ക്രീക്കിന്റെ ഭാഗത്തായിട്ട് ഒരു ആക്സിഡന്റ്, എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിൽ അപ്പർ ഡെക് റോഡിലാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പർ ഡെക് റോഡിലേക്ക് അപ്പർ ഡെക് റോഡിലൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അവിടെ നിന്ന് ദുബായ് ക്രീക്കിന്റെ ഭാഗത്തേക്ക് ഒരു ബ്രിഡ്ജൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ കുറച്ചധികം അവിടെ റെഡ് സിഗ്നൽസ് കാണുന്നുണ്ട്. കുറച്ചധികം കഞ്ചിഷൻസ് നമുക്ക് അവിടെ ആ ഒരു മേഖലയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഊദുമെത്ത റോഡ് സാമാന്യം ബന്ധപ്പെട്ട നിലയിലാണുള്ളത്. യൂഷ്വലി ഉള്ളൊരു ട്രാഫിക് കഞ്ചിഷൻ, യൂഷ്വലി ഉള്ളൊരു വെഹിക്കിൾ കൗണ്ട് കൂടുതൽ മാത്രമേ നമുക്ക് ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഹെവിലി പാക്ഡ് ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. റിബാ സ്ട്രീറ്റിൽ അതേ സമയത്ത് നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻ, പ്രത്യേകിച്ചും ആ ഒരു ഫെസ്റ്റിവൽ സിറ്റി എത്തുന്നത് വരെ നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആയിട്ടാണ് റിബാ സ്ട്രീറ്റ് കാണപ്പെടുന്നത്. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ഖവൈസി ഭാഗം എത്തുന്നതിന് മുൻപേ തന്നെ എനിക്ക് തോന്നുന്നു എയർപോർട്ട് സ്ട്രീറ്റിന്റെ അവിടെ നിന്നും ഷെയ്ഖ് റാഷിദ് റോഡിലുള്ള ആ ഒരു ട്രാഫിക് കഞ്ചിഷൻസും എല്ലാം കണക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടാണ് ഈ സമയത്ത് ഇത്തിഹാദ് ടോൾ റോഡ് കാണപ്പെടുന്നത്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി കുറേയധികം ആക്സിഡൻറ്റ്സ് ഇപ്പോൾ ഷാർജ സൈറ്റിലേക്കൊക്കെ പോകുകയാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മാൻ സ്ട്രീറ്റിലൊരു ആക്സിഡൻറ്റ് നടന്നിട്ട് അവിടെ നിന്ന് മൊഹൈസ്ന ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുറേയധികം അവിടെ കാത്ത് കിടക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജായദ് റോഡിൽ അൽനദ സ്ട്രീറ്റുമായിട്ടുള്ള ഒരു ഇൻ്റർകണക്ഷൻ വരുന്നതിന് മുൻപേ അൽതവാർ ഭാഗത്തായിട്ട് അൽതവാർ ഫോർത്ത് എത്തുന്നതിന് മുൻപായിട്ട് ഒരു രണ്ട് ആക്സിഡൻറ്റ് ബാക്ക് ടു ബാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽനദ സ്ട്രീറ്റിൽ നിന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജായദ് റോഡ് എടുക്കാൻ വേണ്ടി തിരിയുന്ന ആ ഒരു ഡൈവേർഷൻ്റെ അവിടെയായിട്ടും ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എത്തിസ്ലാത്ത് അക്കാഡമി എത്തുന്നതിന് മുൻപ് തന്നെ കുറേയധികം സമയത്തേക്ക് നല്ലൊരു ഡിലേ അനുഭവപ്പെടുന്നതായിട്ട് മാപ്പിൽ കാണുന്നുണ്ട് കേട്ടോ. ആൻഡ് യെസ്, ഇനി പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങളിപ്പോൾ നിലവിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഇതുപോലെ എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. ആൻഡ് ഡ്രൈവ് സേഫ്, കുറച്ചധികം എക്സ്ട്രാ കെയർ റോഡിൽ തന്നെ കൊടുത്തോളൂ. കാരണം ഇന്ന് കുറേ ആക്സിഡൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ കെയർ റോഡിൽ കൊടുത്ത് സാവധാനം സൂക്ഷിച്ച് തന്നെ വാഹനം ഓടിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude E Rehasyam. Ini Ningalkum Swandam.
2: Back to home. Back to home. Back to home. Back to home.
1: Back to home, brought to you by Z5 Festive Offer il All Access Pack varum AED 99.99 matram. Adum prativarsham. TNC apply.
3: ഒരു മായാജാലക വാതിൽ തുറന്നുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലെ അന്തരംഗങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല നിഗൂഢതകളും ഒരു മാന്ത്രികനെ പോലെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മളെ അത്ഭുതങ്ങളുടെ ഒരു വലിയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0 കുറിച്ചിട്ട് ഇതിൽ പരം എങ്ങനെയൊക്കെ പറയണം എങ്ങനെയൊക്കെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് തന്നെ അറിയാം ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ ഒന്നാണ് നമ്മുടെ മനസ്സ്. നമ്മൾ കാത്തു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് പോലും പിടിതരാതെ നമ്മളെ തന്നെ പലപ്പോഴും കബളിപ്പിക്കാറുള്ള ഒന്നാണ് മനസ്സ് അല്ലെ. പക്ഷെ നമ്മുടെ മനസ്സിനെ പോലും കബളിപ്പിക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ പിറകിൽ മറ്റ് സിദ്ധികളോ അല്ലെങ്കിൽ അത്ഭുതങ്ങളോ ഒന്നും തന്നെയല്ല, അത് പ്യുവർ ആയിട്ടുള്ള ടാലൻ്റാണ്, തൻ്റെതായിട്ടുള്ള സ്കില്ലുകളാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ മെൻ്റലിസ്റ്റ് ഫാസിൽ ബഷീർ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഈ സീസണിലെ കഴിഞ്ഞ ഷോ നമ്മുടെ സഫാരി മോളിൽ ഇറങ്ങിയേറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടടുത്തതായിട്ട് ജൂലൈ 12 ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 6 ദുബായ് ഫോക്ലോർ അക്കാഡമിയിൽ, ഫോക്ലോർ തിയേറ്ററിൽ, മംസാറുള്ള ഫോക്ലോർ തിയേറ്ററിൽ ഇറങ്ങേറുകയാണ് അദ്ദേഹത്തിൻ്റെ ട്രിക്സ് മാനിയ 2.0 നമുക്ക് മുന്നിലേക്ക്, ദുബായിലുള്ള പ്രവാസികൾക്ക് മുന്നിലേക്ക് കേട്ടോ. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർഡ്സും കാര്യങ്ങളുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടതിന് പിറകെ അത്രമാത്രം നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ആ ഒരു ഷോയിൽ അദ്ദേഹം കാണിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ടിക്കറ്റ്സിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല മെസ്സേജുകളും എൻക്വയറീസും നമുക്കിവിടെ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഗിവ് അവേ ഒന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ടിക്കറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ബുക്ക് ചെയ്തോളൂ. പരിമിതമായിട്ടുള്ള സ്ലോട്ടുകൾ മാത്രമേ ഇനി പെൻഡിംഗ് ഉള്ളൂ. സോ ഒട്ടും തന്നെ വെച്ച് താമസിപ്പിക്കാതെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഞാനൊരു നമ്പർ പറയാം, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 052-83-7355 അല്ലെങ്കിൽ 052-284-6969. ഡ്രൈവ് ചെയ്യായിരിക്കും, കുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ, 0585829200 മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ടുള്ള നമ്പർ എങ്ങനെയാണ് എന്നുള്ള കാര്യം. ആൻഡ് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈവായിട്ട് ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കിസേസ് ഭാഗത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കരാമയിലൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന, പോയി പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഇടങ്ങൾ കിസൈസിലുള്ള തലാൽ മാർക്കറ്റിലേക്കും തലാൽ ഗ്രില്ലിലേക്കും വരികയാണെങ്കിൽ അവിടെ ടിക്കറ്റ്സ് വാങ്ങാൻ വേണ്ടി പറ്റും. കരാമയിലും കിസൈസിലുമുള്ള റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റ്, കിസൈസിലുള്ള ചിമിനി റെസ്റ്റോറൻറ്റ്, സഫാരി മോളിലുള്ള ദേപ്പുട്ടിലും വജ്രാജ് വെൽസിലും ആൻഡ് നമ്മുടെ അജ്മാൻ ലുലുവിൻ്റെ അടുത്തുള്ള ഫാസ്റ്റ് ബുട്ടീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ടിക്കറ്റ്സ് വാങ്ങാൻ വേണ്ടി പറ്റും. സോ ധൈര്യമായിട്ട് വളരെ ചെറിയ തുക മാത്രമേ ഉള്ളൂ, ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് പറഞ്ഞ് നമുക്ക് ഷെയർ ചെയ്ത്. ഓ നിങ്ങൾ അത് ഓർമ്മയില്ല, പുള്ളിക്കാരൻ അങ്ങനെ ചെയ്ത് ഓർമ്മയില്ലേ? ആ അയ്യോ, ആ സീനിൽ എൻ്റെ കംപ്ലീറ്റ് ക്ലീൻ പാറിപ്പോയി കേട്ടോ. ഇങ്ങനെ പരസ്പരം നമ്മുടെ സുഹൃത്തുക്കളുടെതൊക്കെ കുറേ ഓർമ്മകൾ അയവറക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക, ഐ മീൻ പരിപാടിക്ക് വരിക. ടിക്കറ്റ്സ് നിങ്ങൾ ആരാച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുക. വളരെ വളരെ ചെറിയൊരു തുകയ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സോ ഗ്രാബ് യു ടിക്കറ്റ്സ് ഫാസ്റ്റ്.
4: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിഴിഞ്ഞം വിവാദത്തിൽ സി പി എമ്മിൽ ഭിന്നസ്വരം. പി എസ് സി ക്രമക്കേട്, പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള കുറ്റം സംബന്ധിച്ച പ്രതികൾ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു, സമാധാന ശ്രമവുമായി ഖത്തർ. കാൽപന്തിൽ ക്വാർട്ടർ പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ സി പി എമ്മിൽ ഭിന്നത. കരാർ കൈമാറ്റത്തിൽ അഴിമതി ഉന്നയിച്ച പാർട്ടി നിലപാട് ഏറ്റെടുക്കാതെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ പ്രതികരണം. പദ്ധതിയിൽ വിവാദം അനാവശ്യം. അഴിമതി ആരോപണം ഉന്നയിക്കാൻ താനില്ലെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെയെന്നും ഇ പി. മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. അതിനിടയിലാണ് വേറിട്ട അഭിപ്രായവുമായി ഇ പി വന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ കൊങ്കൺ അധികൃതരോട് വീണ്ടും റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ ജൂലൈ 1st മീറ്റിംഗിൽ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. യാതൊരു പ്രശ്നവുമില്ലെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചത് എന്നും മന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തഭൂമിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, എം വി ജയരാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി എ പി അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പം ദുരന്തഭൂമിയിൽ എത്തി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന പ്രതിയുടെ ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പറയാനായി മാറ്റി. പൾസർ സുനി ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയാണ് ഇടക്കാല ഉത്തരവിനായി മാറ്റിയത്. നടന്നത് ഹീനമായ കുറ്റകൃത്യമാണെന്നും ഒന്നാം പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയെന്നും നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ശിക്ഷ മരവിപ്പിച്ചാൽ കുറ്റകൃത്യത്തിന്റെ ഗൌരവം കുറച്ചു കാണുന്നുവെന്ന് കരുതപ്പെടുമെന്നും കോടതിയിൽ വാദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ സമാധാന ശ്രമവുമായി ഖത്തർ. രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം അവസാനിപ്പിച്ച സമാധാന ദൌത്യം കൊണ്ടുവരാനുള്ള ശ്രമം തുടരുമെന്ന് ഖത്തർ. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പിന്തുണ നൽകും. ഈ നിലപാട് ഇറാനെ അറിയിച്ചിട്ടുണ്ട്. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഖത്തർ പ്രതിഷേധം അറിയിച്ചു. സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന പ്രവൃത്തി പാടില്ലെന്ന് ഇറാനോട് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് യുഎസ് സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സുറിക്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ കുനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും യുഎസ് സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യുഎസ് സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIRൽ പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള അയാപ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണ ശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. പി എസ് സി ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് പി എസ് സിക്ക് കത്ത് നൽകും. പി എസ് സി ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. പി എസ് സി നിയമന വിവാദം. പി എസ് സി ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പി എസ് സി ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് ഡി കെ ശിവകുമാറിന്റെ ഉറപ്പ്. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്റിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ്, മധ്യപ്രദേശിലെ ബാഗലമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യു എ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഉണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. എംപോർട്ടൽ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സ്ലാഷ് മിഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഉലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന് ആത്മവിശ്വാസം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening, studio clock. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East. Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts.

നമ്മൾ പലപ്പോഴും നാട്ടിൽ ഈ ട്രോളുകളിലും കോമഡി സ്കിറ്റുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ കണ്ട് ശീലിച്ചിട്ടുള്ള സംഗതികളിൽ ഒന്ന് തന്നെയായിരിക്കും. നമ്മുടെ നാട്ടിലെ പൊതുമേഖലയിൽ ഒരു സംഗതി, ഒരു പുതിയ പരിപാടി വരികയാണെങ്കിൽ അതിങ്ങനെ എഴഞ്ഞ് നീങ്ങുന്ന പൊതുഭരണം, അല്ലെങ്കിൽ എഴഞ്ഞ് നീങ്ങുന്ന നമ്മുടെ പബ്ലിക് കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ട്രോൾ ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ അതേ സമയത്ത് എന്തുകൊണ്ട് അതിനെ വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് ദുബായ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ നാട്ടിൽ എഴഞ്ഞ് നീങ്ങുന്ന സംവിധാനങ്ങളുള്ളപ്പോൾ ഇവിടെ എത്ര വേഗതയിലാണ് ഓരോ കാര്യങ്ങളും പൂർത്തിയാക്കി കയ്യടി നേടുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ തന്നെ കാണാറുള്ളതാണ്, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ദുബായ് ഒരു പ്ലാൻ പറഞ്ഞിട്ട് ഇപ്പോൾ 2028 അത് സജീവമാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് 2027 ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി നമുക്ക് മുന്നിലേക്ക് ആക്സസിബിൾ ആക്കി തന്നിരിക്കും. കാരണം അത്രമാത്രം പറഞ്ഞതിനും എത്രയോ നാളുകൾക്ക് മുൻപേ ആ ഒരു പണിയും കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കി അതിൻ്റെതായിട്ടുള്ള ചെക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത ശീലങ്ങളാണ്, അനുഭവങ്ങളാണ് ഇവിടെ ദുബായ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് ഇനി വരാൻ പോകുന്ന ഇത്തിഹാദ് റെയിലൂടെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒറ്റ നോക്കുന്നത് ഇനി ബ്ലൂ ലൈൻ മെട്രോൻ്റെ ഒരു കടന്നു വരവിന് വേണ്ടിയിട്ടാണ്. ബ്ലൂ ലൈൻ മെട്രോൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് തന്നെയാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. ദുബായിയുടെ മെട്രോ ബ്ലൂ ലൈൻ്റെ ഒന്നാംഘട്ട തുരങ്ക നിർമ്മാണങ്ങൾ, പ്രത്യേകിച്ചും ടണലുകളൊക്കെ തന്നെ റെക്കോർഡ് വേഗതയിൽ പൂർത്തിയായിട്ടുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവയുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു നാഴികക്കല്ലായിട്ട് മാറാൻ പോകുന്ന ഒന്ന് തന്നെയാണ് ദുബായ് മെട്രോ ബ്ലൂ ലൈൻ പദ്ധതി. ഇപ്പോൾ മെട്രോ ആക്സസ് ഇല്ലാത്ത ഏരിയാസിലേക്ക് കൂടി ആ ഒരു ബ്ലൂ ലൈൻ വരുന്നതോടുകൂടി നമുക്ക് കംപ്ലീറ്റ്ലി ഇപ്പോൾ ബ്ലൂ ലൈനും അതിനുശേഷം ഒരു ഗോൾഡ് ലൈൻ കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റയർ ദുബായിലെ യാത്ര, അത്രമാത്രം എൻ്റയർ ദുബായിലെ ഒരു കമ്മ്യൂട്ട് നമുക്ക് മെട്രോയിലൂടെ തന്നെ സജീവമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാംഘട്ട ടണൽ നിർമ്മാണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് കേട്ടോ. 18 ബില്യൺ ദിർഹംസ് ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ഒരു കംപ്ലീറ്റ് പദ്ധതിയുടെ നിർമ്മാണം റെക്കോർഡ് വേഗതയിൽ പൂർത്തിയാക്കിയെന്ന് അറിയിച്ചിരിക്കുന്നത് നമ്മുടെ ദുബായ് RTA തന്നെയാണ്. അത്രമാത്രം സ്പീഡിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്ക് മുന്നിലേക്ക് ഏറ്റവും ഒട്ടും തന്നെ വൈകിക്കാതെ എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ദുബായ് കൺസീവ് ചെയ്യുന്ന ഒരു വലിയ ആശയങ്ങളൊന്നു തന്നെയും. ഏറ്റവും ആധുനികമായിട്ടുള്ള ഡിജിറ്റൽ ഗൈഡൻസ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഒരു കംപ്ലീറ്റ് ഒരു കൂറ്റൻ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് വെറും 2 മാസം കൊണ്ട് ഈ ഒരു ഘട്ടവും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുള്ളത്. അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ദുബായ് RTA അവരുടെ സോഷ്യൽ മീഡിയ പേജിലൊക്കെ ഒന്ന് പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ.

0: Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: ഒരൊറ്റ ട്രെയിലർ കൊണ്ട് ട്രെയിലർ കണ്ട പ്രേക്ഷകരുടെയൊക്കെ പ്രതീക്ഷകളെ വാനോലം ഉയർത്തിക്കൊണ്ട് ഞെട്ടിച്ചിരിക്കുന്ന ഒരു ട്രെയിലറാണ് വരവ് എന്ന സിനിമയുടെ ട്രെയിലർ. കണ്ടിട്ടുണ്ടായിരുന്നോ? കാരണം അത്രമാത്രം നമ്മളിപ്പോൾ ഒരു കാലത്ത് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമകളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നരസിംഹം, വല്യേട്ടൻ പോലെയുള്ള സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ടി വിയിൽ വരുന്ന സമയത്ത് നമ്മൾ റീവാച്ച് ചെയ്യുന്നതിൻ്റെ അർത്ഥം അത്തരം സിനിമകൾ ഒരു ഹീറോ സെൻട്രിക് ആയിട്ടുള്ള, ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഒരു കിൻഡൽ ഇടി ഇടിക്കുന്ന ഒരു നായകൻ്റെ, എന്നാൽ ഭയങ്കരമായിട്ട് കുടുംബത്തെ സ്നേഹിക്കുന്ന ആ ഒരു കുടുംബ കഥകളുടെ പശ്ചാത്തലത്തിൽ വരുന്ന ഇത്തരം ആക്ഷൻ സിനിമകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു സമയത്താണ് ആ അത്തരം ആക്ഷൻ സിനിമകളുടെ തമ്പുരാൻ സാക്ഷാൽ ഷാജി കൈലാസ് തന്നെ ഒരു ഗംഭീര സിനിമയുമായിട്ട് തിരിച്ചുവരവ് നടത്തുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വരവ്. വരവിൻ്റെ ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോ. അത്രമാത്രം വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. ഓഫ്കോഴ്സ് നമുക്കറിയാം ജോജു ജോർജ് ആണ് നായകനായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ജേണിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമയിലേക്ക് കടന്നു വന്നു, അതിനുശേഷം ചെറിയ സൈഡ് റോളുകൾ ചെയ്തു, ഗുണ്ടായിട്ട് നിന്നു, അതിനുശേഷം കോമഡി റോളുകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി, അതിനുശേഷം സൈഡ് റോളുകളിലേക്ക് എത്തി നായകനായി മാറി. ഇന്ന് മലയാളത്തിലെ ഏറ്റവും നന്നായിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയാനാണെങ്കിൽ, ശരിക്കും ഈ ഒരാളെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്കൊരു ഒരു പ്രതീതി കിട്ടണമല്ലോ, ഇയാൾ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഇടി ആയിരിക്കും. അതിപ്പോൾ ആ പൊറിഞ്ചുമറിയും ജോസിലാവട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്ന ഏതൊരു സിനിമയിലാണെങ്കിലും ജോജു ഇടിക്കുന്ന സമയത്തുള്ള ഒരു പവർ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പവർ തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ജോജു ജോർജിൻ്റെ ഒരു കംപ്ലീറ്റ് ആക്ഷൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഓഫ്കോഴ്സ് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരുടെ പേര് എടുത്തു പറയേണ്ടതായിട്ട് തന്നെയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ചിന്താമണി കൊലക്കേസ് പോലെ ഒരു സിനിമ സമ്മാനിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കോംബോയാണ് ഈ ഒരു സിനിമയെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ എ കെ സാജൻ്റെ എഴുത്താണ് കേട്ടോ. അതോടൊപ്പം തന്നെ വലിയൊരു താരനിര ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ജോജു ജോർജ് മാത്രമല്ല, അർജുൻ അശോകനുണ്ട്, മുരളി ഗോപിയുണ്ട്, സാനിയ അയ്യപ്പനുണ്ട്, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളൊരു ട്രെയിലർ, എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സിനിമ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പം തരും ടിക്കറ്റ് വരവ് കാണാൻ. അടുത്ത ആഴ്ചയാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ ഹോം സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട്, ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലേക്ക് വരവിൻ്റെ ടിക്കറ്റ് വരുന്നതായിരിക്കും. ചോദ്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ജോജു ജോർജ് അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ള ഓരോ സിനിമകളും, അദ്ദേഹത്തിൻ്റെ കരിയറിൽ നിർണായകമായി മാറിയിട്ടുള്ള ഓരോ സിനിമകളിലൂടെയും അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ അത്രമാത്രം സ്നേഹിച്ചിട്ടുള്ളതാണ്, ഏറ്റെടുത്തിട്ടുള്ളതാണ്, ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തു വന്ന കഥാപാത്രങ്ങളിൽ അദ്ദേഹത്തിന് വലിയൊരു ബ്രേക്ക് നൽകിയ ഒരു കഥാപാത്രമായിരുന്നു ചക്കാട്ടുതറയിൽ സുഗു എന്ന ക്യാരക്ടർ. ചക്ക സുഗു എന്ന് വിളിക്കും. അതിൽ ആ ഒരു ലൈഫ് ബോയ് എവിടെയാണ് എവിടെയാണ് ആരോഗ്യം എന്നൊരു പാട്ടൊക്കെ പുള്ളിക്കാരൻ റൊമാൻറ്റിക്കായിട്ട് ഒരു കുളത്തിലാണോ ആറ്റിലാണോ തോട്ടിലാണോ വാട്ടെവർ വേറെവർ, അപ്പോൾ പുള്ളി അതൊക്കെ പാടുന്നുണ്ട്. ഭയങ്കര രസമാണ് ആ കഥാപാത്രവും ആ സിനിമയും. ഓഫ്കോഴ്സ് അപ്പോൾ കുറേ സഹോദരങ്ങളുടെ കഥയൊക്കെ പറഞ്ഞൊരു സിനിമയാണ്, ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. കുറച്ച് വലിയ പേരാണ് ആ സിനിമയുടേത്. ചക്കാട്ടുതറയിൽ സുഗു അഥവാ ചക്ക സുഗു എന്ന ക്യാരക്ടറായിട്ട് ജോജു ജോർജ് എത്തിയ ആ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതായിരിക്കും കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി വരവ്. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഉത്തരം മനസ്സിലായി കാണുമല്ലോ. അപ്പൊ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. അയക്കേണ്ട ഫോർമാറ്റ് ഹോം തിയേറ്ററിന്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഒന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: കവരപ്പെടാതിങ്ങ സാർ, ഞാൻ പാത്തുക്കറേ.
4: You're tuned into Home 92.2 FM. Home is a feeling.
5: Back to home, back to home, back to home, back to home.
1: Back to home, brought to you by Z5 Festival for all access pack varum AED 99.99 matram, adum prathi varsham. TNC apply.
6: ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് തുടങ്ങിയതിന് ശേഷം പല വിവാദങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിലും പല ബ്രാൻഡുകളുടെയും പേരുകൾ പല തരത്തിൽ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. ലിവൈസിന്റെ ഒക്കെ ഒരു പേര് അങ്ങനെ വന്നത് ഓർമ്മയുണ്ടല്ലോ. ലിവൈസ് സ്റ്റേഡിയം അവർ മറച്ചതും ആൻഡ് അതിന്റെ അവർ മറച്ച ഇമേജ് എടുത്തവർ അതേപോലെ ലോഗോ ആക്കി മാറ്റിയതും ആൻഡ് അതിന്റെ പേരിൽ ഒരു എക്സ്ട്രാ പബ്ലിസിറ്റി ലിവൈസിന് വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലായ്പ്പോഴും വിവാദങ്ങളിൽ വന്ന് നിറയാറുള്ള ബ്രാൻഡുകളിൽ രണ്ടെണ്ണം. ഒന്ന് അഡിഡാസ്. ഓഫ് കോഴ്സ് അഡിഡാസിൻ്റെതായിട്ടുള്ള ചില ബോളുകൾ ഇപ്പോൾ 2010 തോന്നുന്നു ജബുലാനി എന്ന് മറ്റു പറഞ്ഞൊരു ബോൾ ഇറക്കിയിട്ട് ആ ബോളിൻ്റെ ഒക്കെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ക്ലാൻ. എന്തായാലും ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ തന്നെയാണല്ലോ. പിന്നെ ഒന്നാണ് കൊക്കക്കോള. കൊക്കക്കോളയ്ക്ക് റൊണാൾഡോയെ കണ്ടുകൂടാ എന്ന് തന്നെയാണ് പറയാറുള്ളത്. കാരണം CR7 ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, കുറച്ച് വീഡിയോസും ഒക്കെ ഭയങ്കര വൈറലായി പോകുന്നതും കൊക്കക്കോളയുടെ സ്റ്റോക്ക് ഇടിഞ്ഞതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫിഫ കൊക്കക്കോള പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് 600,000 അല്ലെ, 100,000, 1,000, 10,000, 100,000, 10,000 അതെ 600,000 പേർ ഒപ്പിട്ട ഒരു പെറ്റീഷൻ ആരോഗ്യ സംഘടനകൾ ഫിഫയ്ക്ക് തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. കിക്ക് ബിഗ് സോഡ ഔട്ട് ഓഫ് സ്പോട്ട് എന്നാണ് ഇവർ ഈ ഒരു ക്യാമ്പയിൻ്റെ തന്നെ ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നതും. ഫിഫ കൊക്കക്കോള പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കണമെന്നും ആൻഡ് വേൾഡ് കപ്പിൽ നിന്നും കൊക്കക്കോളയെ തൂത്തെറിയണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് ഈ ആരോഗ്യ സംഘടനകളുടെയൊക്കെ നിവേദനം കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ പീസ്, ഹെൽത്തി ഫുഡ് അമേരിക്ക, വേൾഡ് ഒബേസിറ്റി ഫെഡറേഷൻ എന്നിവ ഉൾപ്പെടെ 100 സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഏതാണ്ട് 600,000 പേർ ഒപ്പിട്ട നിവേദനം ഫിഫയ്ക്ക് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. 40 മുമ്പ് പുകയില പരസ്യങ്ങളെ ഫിഫ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മാതൃകയിൽ 2030 കൊക്കക്കോളയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പും അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യകരമായിട്ടുള്ള ഒരു ശീലമല്ല ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത്തരത്തിലുള്ള കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ അത് അമിതമായിട്ട് കുട്ടികളെ ഉൾപ്പെടെ വേൾഡ് കപ്പിൻ്റെ ആരാധകരായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫുട്ബോൾ പോലെയുള്ള കായിക മാധ്യമങ്ങളിലേക്ക് അല്ലെങ്കിൽ കായിക ഇനങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നാൽ പിന്നെ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് വെക്കുമ്പോൾ അതൊരു വലിയ ഇരട്ടത്താപ്പല്ലേ എന്നാണ് ഈ സംഘടനകൾ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു ശീലമല്ല ഇതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, നമുക്ക് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും ഈ കളർഫുള്ളായിട്ട് ഒരു വേൾഡ് കപ്പിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു ലോകകപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ആംബിയൻസിൽ മുന്നിലേക്ക് വെച്ച് നീട്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന സാധാരണ ജനങ്ങൾ ആരായിരുന്നാലും അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ഒരു അൺഹെൽത്തി പ്രാക്ടീസായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നിവേദനം. മാത്രമല്ല പബ്ലിക് ഇൻട്രസ്റ്റ് കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ, കാരണം ഇല്ലെങ്കിൽ ഈ 600,000 വരുന്ന അത്രയധികം വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ആളുകളുടെ ഒപ്പ് ശേഖരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പോൾ അത് ഫിഫയ്ക്ക് പോയിട്ടുണ്ട്, ഇനി തീരുമാനം എടുക്കേണ്ടത് അവരാണ്. നോക്കാം ഫിഫയുടെ ബാനറിൽ ഇനിയും കൊക്കക്കോളയെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ.
7: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: You are listening to Back to Home with Asif.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിഴിഞ്ഞം വിവാദത്തിൽ സിപിഎമ്മിൽ ഭിന്നസ്വരം. പി എസ് സി ക്രമക്കേട്, പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള കുറ്റം സംബന്ധിച്ച് പ്രതികൾ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു, സമാധാന ശ്രമവുമായി ഖത്തർ. കാൽപന്തിൽ ക്വാർട്ടർ പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ സിപിഎമ്മിൽ ഭിന്നത. കരാർ കൈമാറ്റത്തിൽ അഴിമതി ഉന്നയിച്ച പാർട്ടി നിലപാട് ഏറ്റെടുക്കാതെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ പ്രതികരണം. പദ്ധതിയിൽ വിവാദം അനാവശ്യം. അഴിമതി ആരോപണം ഉന്നയിക്കാൻ താനില്ലെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെയെന്നും ഇ പി. മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. അതിനിടയിലാണ് വേറിട്ട അഭിപ്രായവുമായി ഇ പി വന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ കൊങ്കൺ അധികൃതരോട് വീണ്ടും റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. ജൂലൈ 1 തീയതിയിലെ മീറ്റിംഗിൽ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. യാതൊരു പ്രശ്നവുമില്ലെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചത് എന്നും മന്ത്രി. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ദുരന്തഭൂമിയിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, എം വി ജയരാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി എ പി അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പം ദുരന്തഭൂമിയിൽ എത്തി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന പ്രതിയുടെ ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പറയാനായി മാറ്റി. പൾസർ സുനി ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയാണ് ഇടക്കാല ഉത്തരവിനായി മാറ്റിയത്. നടന്നത് ഹീനമായ കുറ്റകൃത്യമാണെന്നും ഒന്നാം പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയെന്നും നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ശിക്ഷ മരവിപ്പിച്ചാൽ കുറ്റകൃത്യത്തിന്റെ ഗൌരവം കുറച്ചു കാണുന്നുവെന്ന് കരുതപ്പെടുമെന്നും കോടതിയിൽ വാദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ സമാധാന ശ്രമവുമായി ഖത്തർ. രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം അവസാനിപ്പിച്ച സമാധാന ദൌത്യം കൊണ്ടുവരാനുള്ള ശ്രമം തുടരുമെന്ന് ഖത്തർ. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പിന്തുണ നൽകും. ഈ നിലപാട് ഇറാനെ അറിയിച്ചിട്ടുണ്ട്. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഖത്തർ പ്രതിഷേധം അറിയിച്ചു. സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന പ്രവൃത്തി പാടില്ലെന്ന് ഇറാനോട് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ യു എസ് സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് യു എസ് സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ, കൊനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും യു എസ് സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യു എസ് സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIR പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള അയാപ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണ ശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. PSC ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSC കത്ത് നൽകും. PSC ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. PSC നിയമന വിവാദം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് DK ശിവകുമാറിന്റെ ഉറപ്പ്. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരിയ ബസന്തിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, കരുണേഷ് പാണ്ഡേ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്രായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ്, മധ്യപ്രദേശിലെ ബാഗലമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiaua.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഉണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമകുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കോ ശ്രമം. എംബാപ്പെ, ഉലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന് ആത്മവിശ്വാസം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. Loham Uruvan, Uru Pandil Pinale Payinu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga Football Day, Mahamelam.
6: Africa, Bosnia and Herzegovina, Morocco, Algeria.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Account in 2FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf

0: जा रेजुवेनेशन पार्टनर आरू आयुर्वेदा आरस अगादेर बिल्डिंग फर्स्ट फ्लोर मनखुल रोड बर दुबई.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ഈവനിങ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 71%.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

തിരികെ എത്താം. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. ചൂടെങ്ങനെയുണ്ട് പുറത്ത്? നല്ല ചൂട് തന്നെ ഉണ്ടല്ലേ ഈ സമയത്ത്. ഞാനും കാലാവസ്ഥ നോക്കുന്ന സമയത്ത് ഹ്യൂമിഡിറ്റിയാണ്, ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റിയാണ്. ഇന്നത്തെ ദിവസം 47.3°C, ചൂടിനൊന്നും ഒട്ടും കുറവില്ല. 47.3°C ആണ് റെക്കോർഡ് ടെമ്പറേച്ചർ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിലായിരുന്നു കേട്ടോ ഇത്രയധികം ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എനിവേ, എന്തായാലും ഈ വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ അധികം താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ചില വാർത്തകൾ. പക്ഷേ അത്തരം ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് നമ്മുടെ കൂടി ആവശ്യകത ആയതുകൊണ്ട് മാത്രം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ് കേട്ടോ. ഒട്ടും ചിരിച്ചു പറയേണ്ട ഒരു വിഷയമല്ല. കാരണം ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്ന ഒരു കണക്കാണ്, ഇന്ത്യൻ കുട്ടികളെ കുറിച്ചിട്ട്, ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ കുറിച്ചിട്ട് പുറത്തു വന്നൊരു കണക്കാണ്. അതായത് ഇന്ത്യയിൽ 5 വർഷത്തിനിടയിൽ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം 63,915 അത്ര. ഒന്ന് ആലോചിച്ച് നോക്കുക, 63,915 കുട്ടികളാണ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം മാത്രം, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഏതാണ്ട് 15,000 കുട്ടികൾ പരീക്ഷാ സമ്മർദ്ദങ്ങളാൽ, പരീക്ഷയെക്കുറിച്ചിട്ടുള്ള ഭയത്തെ, ആ ഒരു ഭയം കാരണം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ഈ ഒരു വിഷയത്തിൻ്റെ ഡെപ്ത് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. പരീക്ഷ മാത്രമല്ല പ്രശ്നം, പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ, കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ, പ്രണയം മൂലം, പ്രണയ നൈരാശ്യം മൂലം, ഈ കൗമാരത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രണയ നൈരാശ്യങ്ങൾ മൂലം, അതുപോലെ തന്നെ വ്യക്തമല്ലാത്ത കാരണങ്ങളുടെ പേരിൽ, അസുഖങ്ങളുടെ പേരിൽ, പരീക്ഷാ പരാജയങ്ങളുടെ പേരിലൊക്കെ തന്നെ കുട്ടികളുടെ ഇടയിൽ ഈ ആത്മഹത്യാ പ്രവണത ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇന്ത്യയിലെ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ ജനറേഷനിൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് 4 അടിയിൽ ഒതുങ്ങും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. മാക്സിമം പോയി കഴിഞ്ഞാൽ വീട്ടുകാർ 4 അടി കിട്ടേണ്ടി വരും, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ പരീക്ഷയ്ക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, അല്ലെങ്കിൽ റെലവൻസ് ഇല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ജീവിതം ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയും ജീവിതം നീണ്ടു കിടക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഈ പറഞ്ഞ പോലെ ബിസി ലൈഫിൻ്റെ ഭാഗമായിട്ട് വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആശങ്കകൾ, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരീക്ഷയുടെ അടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഭയം, ടെൻഷൻ ഒക്കെ കൊണ്ട് ഇനി മുന്നോട്ട് എന്ത് എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് കുട്ടികൾ ഈ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നു എന്നാണ് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. സോ ബീങ് പേരൻസ്, ബീങ് എൽഡേഴ്സ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ അവർക്ക് ജീവിതം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതൊരാളും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ആരോ ആവട്ടെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ തന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുക. ഈ ഒരു പരീക്ഷ കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം ഡിസൈഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ്, ആൻഡ് ലോകം എന്താണെന്നും ലോകം എത്ര വിശാലമാണെന്നും, പല പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയവരും ഇന്ന് ലോകത്തിൻ്റെ പല ഇടങ്ങളിലും അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ തന്നെ നമുക്ക് അവർക്ക് മുന്നിലേക്ക് കാണിച്ചു കൊടുക്കാം. സീരിയസ്ലി, ഇതൊരു സൊസൈറ്റി റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് കേട്ടോ. Trending song of the hour.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: Back to home. Back to home. Back to home. Back to home.
6: ഈ വർഷം ഏറ്റവും അധികം കാത്തിരിപ്പുള്ള, ഈ വർഷം ഒന്നല്ല കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം, കാരണം KGF എന്ന് പറയുന്ന ഒരു സിനിമ സൃഷ്ടിച്ച ആ ഒരു ഇമ്പാക്റ്റിന് ശേഷം യഷിന്റെ ഓരോ ആരാധകരും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ എന്ത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഓഫ് കോഴ്സ് അതിന്റെ ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരുന്നത് ഗീതു മോഹൻദാസ് ആണ്. ഗീതു മോഹൻദാസ് യഷ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ടോക്സിക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ തെന്നിമാറ നിൽക്കാറുണ്ട്. എന്തായാലും ഫൈനലി അതിന്റെ റിലീസും കാര്യങ്ങളും ഒക്കെ ഒഫീഷ്യലി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സൗത്ത് ഇന്ത്യൻ മൂവി ഓഫ് ദിസ് ഇയർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് യഷിന്റെ ഈ ഒരു ടോക്സിക്കിന്. അപ്പോൾ ഗീതു മോഹൻദാസ് ഒരുക്കുന്ന പാൻഡ്യൻ ചിത്രം ടോക്സിക്കിലെ ഒരു പാട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ട്രെയിലറൊക്കെ വന്ന സമയത്ത് കുറേ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തബാഹി എന്ന് പറയുന്ന ആ ഒരു ട്രാക്ക് ആക്ച്വലി നല്ലൊരു ട്രാക്കാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഓഡിയോ ഓൾറെഡി വന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വീഡിയോ ട്രാക്ക് അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. യാഷും കേറ അഡ്വാനിയാണ് ഈ ഒരു അവരാദ്യമായിട്ട് ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അവരുടെ ആ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗാനത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് ഭയങ്കര രസമുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെയാണ്. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. ആൻഡ് അതേസമയത്ത് നമ്മുടെ മമ്മൂക്ക ഒരു എക്സൈറ്റിംഗ് പ്രൊജക്ടിൻ്റെ ഭാഗമായി മാറുകയാണ്. നിതീഷ് സഹദേവ് മമ്മൂട്ടി ചിത്രം അതിനിങ്ങനെ ഒഫീഷ്യലി തുടക്കം കുറിച്ചിരിക്കുകയാണ് കേട്ടോ. മമ്മൂട്ടി കമ്പനിയുടെ 9-ാമത്തെ ചിത്രമായിട്ടാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിതീഷ് സഹദേവ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകനിൽ തന്നെയാണ്. കാരണം ആ ഒരു ടീം നമുക്ക് മുന്നിലേക്ക് എത്തിച്ച സിനിമകൾ, ഇപ്പോൾ തലൈവർ തമ്പി തലമേൽ എന്ന് പറഞ്ഞ തമിഴ് സിനിമ, നടൻ ജീവയ്ക്ക് വലിയൊരു കംബാക്ക് കൊടുത്ത സിനിമയാണ് ആ സിനിമയാവട്ടെ, അതിന് മുൻപ് വന്ന ഫാലിമി ആവട്ടെ, ബേസലിൻ്റെ ഒക്കെ അറിയാലോ ഫാലിമി ഇപ്പോഴും അത്രമാത്രം റീവാച്ച് വാല്യൂ ഉള്ളൊരു സിനിമയാണ്. ഏത് സമയത്തായാലും നമുക്ക് പഴയ നമ്മളിപ്പോൾ പ്രിയദർശൻ സിനിമകളുടെയൊക്കെ കാര്യം പറയുമല്ലോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കാണണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസിലി ഒപ്റ്റ് ചെയ്യുന്നത് ഒരു പ്രിയദർശൻ സിനിമയായിരിക്കും നമ്മൾ ചിരിക്കുന്ന രസിച്ച് ഇരുന്ന് കാണുന്നത്. അപ്പോൾ അതുപോലെ നമ്മളെ മടുപ്പിക്കാതെ എത്ര കണ്ടു കഴിഞ്ഞാലും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി യാതൊരു മടുപ്പും തോന്നിപ്പിക്കാത്ത ചിത്രമാണ് ഫാലിമി. അപ്പോൾ അതേ പാറ്റേണിൽ വരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കുറേ കോമിക് എലമെൻസ് ഒക്കെയുള്ള ഒരു സിനിമയായിരിക്കും മമ്മൂക്ക നിതീഷ് സഹദേവ് കോമ്പിനേഷനിൽ വരുന്നതെന്നാണ് അറിയുന്നത്. ആൻഡ് മാത്രമല്ല ധ്യാൻ ശ്രീനിവാസനൊക്കെ ഇതിൽ ഒരു റോൾ ചെയ്യുന്നുണ്ട് അത്രേ. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ കൂടി ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ, ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വിഴിഞ്ഞം വിവാദത്തിൽ സിപിഎമ്മിൽ ഭിന്നസ്വരം. പി എസ് സി ക്രമക്കേട്, പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള കുറ്റം സംബന്ധിച്ച് പ്രതികൾ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു, സമാധാന ശ്രമവുമായി ഖത്തർ. കാൽപന്തിൽ ക്വാർട്ടർ പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ സിപിഎമ്മിൽ ഭിന്നത. കരാർ കൈമാറ്റത്തിൽ അഴിമതി ഉന്നയിച്ച പാർട്ടി നിലപാട് ഏറ്റെടുക്കാതെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ പ്രതികരണം. പദ്ധതിയിൽ വിവാദം അനാവശ്യം. അഴിമതി ആരോപണം ഉന്നയിക്കാൻ താനില്ലെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെയെന്നും ഇ പി. മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. അതിനിടയിലാണ് വേറിട്ട അഭിപ്രായവുമായി ഇ പി വന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്ന് വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനമില്ലെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ കൊങ്കൺ അധികൃതരോട് വീണ്ടും റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ ജൂലൈ 1 തീയതിയിലെ മീറ്റിംഗിൽ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. യാതൊരു പ്രശ്നവുമില്ലെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചത് എന്നും മന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തഭൂമിയിലെത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, എം വി ജയരാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി എ പി അനിൽകുമാറും പ്രതിപക്ഷ നേതാവിനൊപ്പം ദുരന്തഭൂമിയിൽ എത്തി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന പ്രതിയുടെ ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പറയാനായി മാറ്റി. പൾസർ സുനി ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയാണ് ഇടക്കാല ഉത്തരവിനായി മാറ്റിയത്. നടന്നത് ഹീനമായ കുറ്റകൃത്യമാണെന്നും ഒന്നാം പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയെന്നും നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ശിക്ഷ മരവിപ്പിച്ചാൽ കുറ്റകൃത്യത്തിന്റെ ഗൌരവം കുറച്ചു കാണുന്നുവെന്ന് കരുതപ്പെടുമെന്നും കോടതിയിൽ വാദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ സമാധാന ശ്രമവുമായി ഖത്തർ. രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം അവസാനിപ്പിച്ച സമാധാന ദൌത്യം കൊണ്ടുവരാനുള്ള ശ്രമം തുടരുമെന്ന് ഖത്തർ. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പിന്തുണ നൽകും. ഈ നിലപാട് ഇറാനെ അറിയിച്ചിട്ടുണ്ട്. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഖത്തർ പ്രതിഷേധം അറിയിച്ചു. സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന പ്രവൃത്തി പാടില്ലെന്ന് ഇറാനോട് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ യു എസ് സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് യു എസ് സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബാഹർ, കൊനാർക്ക്, ബുഷഹർ, ഖഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും യു എസ് സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യു എസ് സൈനിക വൃത്തങ്ങൾ. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഓസ്ട്രേലിയയുമായി വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ വൻ സ്വീകരണമൊരുക്കി. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റു. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2,800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസ്. മണ്ണാറശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതെന്ന് FIR ൽ പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓൺലൈൻ ഫയൽ നീക്കത്തിനായുള്ള ആപ്പ് സോഫ്റ്റ്വെയറിന് നേരെ മാൽവെയർ ആക്രമണ ശ്രമം. സൈബർ ആക്രമണത്തെ തുടർന്ന് വെബ്സൈറ്റിന്റെ പ്രവർത്തനം കുറേ നേരത്തേക്ക് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിച്ചു. ചുരുങ്ങിയ സമയത്തേക്ക് ഫയൽ നീക്കം നിലച്ചതല്ലാതെ മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഫയലുകളിലെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. PSC ക്രമക്കേടിൽ പഴുതടച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് ധാരണ. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനം. ഇതിനിടെ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകും. PSC ഫയലുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ നിയമരീതിയിലേക്ക് നീങ്ങും. PSC നിയമന വിവാദം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. ചെയർമാനെ തടയാൻ ശ്രമമുണ്ടായി. രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് DK ശിവകുമാറിന്റെ ഉറപ്പ്. ചെന്നിത്തല വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവരി ബസന്തിന്റെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, കരുണേഷ് പാണ്ഡേ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ്, മധ്യപ്രദേശിലെ ബാഗലമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവച്ചുവെന്നറിയിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് ഫ്രാൻസും മൊറോക്കോയും ഇന്ന് കളത്തിൽ. കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഫ്രാൻസിന് കനത്ത വെല്ലുവിളി നൽകാനാണ് മൊറോക്കൻ ശ്രമം. എംബാപ്പെ, ഉലീസെ, ഡെംബലെ അടക്കം മികച്ച കളിക്കാരുടെ നീണ്ട നിരയാണ് ഫ്രാൻസിന് ആത്മവിശ്വാസം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai. Asal Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: back to home brought to you by Z5 festival offer il all access pack varum AED 99.99 matram adum prativarsham TNC apply.
1: തിരികെത്താം ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. പലപ്പോഴും നമുക്കറിയാം ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഫ് ആളുകളും ഒരുപക്ഷെ ഷാർജയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കും. ഷാർജയിലോ അജ്മാനിലോ ഒക്കെ താമസിച്ചിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻസിലൂടെയൊക്കെ നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. എന്തായാലും ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം തീർച്ചയായിട്ടും അത് നമുക്ക് അത്രമാത്രം ആക്സസിബിൾ ആണ്. പ്രത്യേകിച്ചും ദുബായിലാവട്ടെ ഷാർജയിലാവട്ടെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ ഇടങ്ങളിലേക്കും എത്തപ്പെടാൻ വേണ്ടിയിട്ട് പബ്ലിക്

ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളെ പലപ്പോഴും ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. എന്തായാലും ഷാർജയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ ഷാർജയിൽ ബസ് യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ജൂലൈ 10-ാം തീയതി മുതൽ ടിക്കറ്റ് നിരക്കിൽ വലിയൊരു മാറ്റം വരികയാണ്. കാരണം പല യാത്രയ്ക്കും വേണ്ടിയിട്ട് പല നമുക്ക് മുൻപ് കൊടുത്തിരുന്ന ഒരു എമൗണ്ടിൽ നിന്നുള്ള മാറ്റം വന്നിരിക്കുകയാണ് കേട്ടോ. ക്യാഷ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒറ്റത്തവണത്തേക്ക് ആ ഒരു ടിക്കറ്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 8 ദിർഹംസ് ആണെങ്കിൽ നിലവിൽ ഉള്ള 8 ദിർഹംസിൽ നിന്നും അത് 9 ദിർഹംസ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ആൻഡ് സായർ കാർഡ് വഴി ടിക്കറ്റ് എടുക്കുന്നത് നിലവിൽ 6 ദിർഹംസ് ആണെങ്കിൽ അത് 7 ദിർഹംസ് ആയിട്ടും ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കാർഡ്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നിലവിൽ 225 ദിർഹംസ് ഉള്ളത് 250 ദിർഹംസ് ആക്കി ഉയർത്തിയിട്ടുണ്ടെന്നും ഷാർജ ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നുണ്ട്. പിന്നെ ബസ് ഓൺ ഡിമാൻഡിന്റെ നിരക്കാണെങ്കിൽ പ്രധാന യാത്രക്കാർക്ക് വേണ്ടിയിട്ട് 7 ദിർഹംസും ആൻഡ് അധികം വരുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ട് 4 ദിർഹംസും വെച്ചിട്ടാണ് ഇപ്പോൾ ബസ് ഓൺ ഡിമാൻഡ് സൗകര്യത്തിന്റെ ആ ഒരു റേറ്റ്സും ഇപ്പോൾ റീഡിസൈൻ ചെയ്തിട്ടുള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ഉപയോഗിച്ച് ഷാർജയിൽ യാത്ര ചെയ്യുന്നവർ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒന്ന് ഓർത്തു വെച്ചോളൂ. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: നമ്മളിന്നലെ പറഞ്ഞിരുന്നു ആക്ച്വലി ഈ സമയത്ത് നമുക്കൊരു തട്ടിപ്പ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്ന്. കുറച്ചധികം തട്ടിപ്പുകൾ, പ്രത്യേകിച്ച് നമ്മൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്താൻ വേണ്ടി പറ്റുമോ എന്ന് ആശങ്കപ്പെടുന്ന അത്തരത്തിലുള്ള ചില തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ചില ബിരുദന്മാരുടെ സംഭവങ്ങൾ ആൻഡ് ചരിത്രത്തിൽ അവരെ കുറിച്ചിട്ട് പ്രത്യേകം തന്നെ പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരം ചില തട്ടിപ്പുകാരെ കുറിച്ചിട്ടുള്ള അവരുടെ ചില തട്ടിപ്പ് കഥകൾ. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നമ്മൾ ഈഫൽ ടവറും താജ്മഹലും വരെ വിൽപ്പനയ്ക്ക് വെച്ച ചില തട്ടിപ്പുകാരുടെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഭൂമിയിലുള്ള ശരാശരി ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. പലപ്പോഴും നമുക്കറിയാത്ത ചില രാജ്യങ്ങളൊക്കെ വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ കേപ് വെറുതെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു രാജ്യത്തെ സ്വന്തമായിട്ട് വാങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു സാമാന്യ ബോധത്തിന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഭൂമിയിൽ ഇല്ലാത്ത ഒരു രാജ്യം കാണിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരാളുണ്ട്. അയാളുടെ പേരാണ് ഗ്രിഗർ മക്ഗ്രിഗർ കേട്ടോ. അയാൾ പറഞ്ഞത് പയാസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അതായത് അമേരിക്കയുടെ സെൻട്രൽ അമേരിക്കയിലെ സമ്പന്നമായിട്ടുള്ളൊരു രാജ്യമാണ് പയാസ് എന്ന രാജ്യം എന്ന് പറഞ്ഞിട്ട് ആ ഒരു രാജ്യം വിൽക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിലെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് അദ്ദേഹം അവിടുത്തെ ഭൂമിയും ബോണ്ടുകളുമൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നു. ആ ഒരു രാജ്യത്ത് ഇത്രമാത്രം സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വിദേശ നിക്ഷേപങ്ങളുടെയൊക്കെ ആദ്യത്തെ ഒരു രൂപം അന്ന് ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു കൊളോണിയലിസം പരിപാടികളൊക്കെ നിലനിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് തങ്ങളുടേതായിട്ടുള്ള ആസ്തി വർദ്ധിപ്പിക്കുന്ന തിരക്കിൽ ആ ഒരു വ്യഗ്രതയ്ക്കിടയിൽ ചില ആളുകളൊക്കെ ഇത് വിശ്വസിച്ചിട്ട് പയാസ് എന്ന് പറഞ്ഞ ഇല്ലാത്തൊരു രാജ്യത്ത് ഭൂമിയും ബോണ്ടുകളും ഒക്കെ അവരൊന്ന് വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു രാജ്യം തേടി കപ്പലിൽ കയറിയിട്ടുണ്ടായിരുന്ന പാവൻ ജനങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു രാജ്യം ലോകത്ത് എവിടെയും ഇല്ല എന്നുള്ളൊരു സത്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു തട്ടിപ്പ് ഹോളിവുഡ് സിനിമയായിട്ടുള്ള ക്യാച്ച് മീ ഇഫ് യു ക്യാൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് ആക്ച്വലി ഒരു റിയൽ സ്റ്റോറിയാണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അതൊരു യഥാർത്ഥ കഥയെ സംബന്ധം അല്ലെങ്കിൽ അതൊരു യഥാർത്ഥ വ്യക്തിയെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലിയോണാർഡോ ഡിക്കാപ്രിയോ ആൻഡ് ടോം ഹാങ്ക്സ് പോലെയുള്ള ഹോളിവുഡിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നടന്മാർ അഭിനയിച്ച ഒരു സിനിമ കൂടിയാണ്. അത് ആരുടെ ജീവിതമാണ് എന്നുള്ള കാര്യം അറിയാവും. അത് ഫ്രാങ്ക് അബഗ്നെയ്ൻ എന്ന് പറയുന്ന തൻ്റെ 16-ാമത്തെ വയസ്സ് മുതൽ വ്യാജ ചെക്കുകൾ നിർമ്മിച്ച് കോടികൾ തട്ടിയ ഒരാളുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. അദ്ദേഹം പാനാം എയർലൈൻസിലെ പൈലറ്റായും ഒരു പ്രമുഖ ആശുപത്രിയിലെ ചീഫ് ഡോക്ടറായും അറ്റോണിയായും ഒക്കെ വ്യാജരേഖകൾ ഉണ്ടാക്കുകയും അവിടെ ആ ഇടങ്ങളിലൊക്കെ പോയിട്ട് ആ വ്യാജരേഖകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം FBI അദ്ദേഹത്തെ പിടികൂടി. തങ്ങളുടെ FBI പിടികൂടിയതിനു ശേഷം സംഭവിച്ചതാണ് ഏറ്റവും വലിയ രസം. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ കെൽപ്പുള്ള ഇവൻ ശരിക്കും നമുക്കൊരു അസറ്റായി മാറുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ നേരെ അങ്ങ് ഹയർ ചെയ്ത് കളഞ്ഞു. നമ്മൾ ഈ അയൻ സിനിമ കണ്ടു കഴിയുമ്പോൾ ക്ലൈമാക്സിൽ കണ്ടിട്ടില്ലേ, സൂര്യ ആക്ച്വലി അതിനകത്ത് ഡയമണ്ട് കടത്തലാണ് സൂര്യയുടെ പ്രധാന പരിപാടി. പക്ഷേ ക്ലൈമാക്സിൽ സൂര്യയുടെ ഈ ഒരു സ്കില്ലൊക്കെ മനസ്സിലാക്കി ഇവൻ നമുക്കൊരു അസറ്റാവെന്ന് മനസ്സിലാക്കി ഇന്ത്യൻ കസ്റ്റംസ് സൂര്യയെ ഹയർ ചെയ്യുകയാണ്, സൂര്യയ്ക്ക് ഒരു ജോലി കൊടുക്കുകയാണ്. അത് അതിൻ്റെ ഒരു റിയൽ ലൈഫ് വേർഷൻ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംഭവം, ഫ്രാങ്ക് അബാഗ്നെയിൻ്റെ ആ ഒരു സംഭവം. അദ്ദേഹത്തെ അവസാനം FBI തന്നെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു തങ്ങളുടെ തട്ടിപ്പ് വിരുദ്ധ വിഭാഗത്തിൻ്റെ തലവനാക്കി മാറ്റി. ആൻഡ് അദ്ദേഹം ആ ഒരു ജോലിയിൽ വളരെ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം എഴുതിയ ആത്മകഥയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ക്യാച്ച് മീ ഇഫ് യു ക്യാൻ സിനിമ വരെ വന്നിട്ടുള്ളത്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
4: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
5: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: കവരപ്പെടാതെ സാർ പാത്തുക്കറെ.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: You are listening to That at Home with Asif. Asif.
2: വൈൽഡ് ഫ്ലവറിംഗ് ആണ് ഇപ്പോൾ ട്രെൻഡ്. വൈൽഡ് ഫ്ലവറിംഗ് എന്ന് പറയുമ്പോഴേക്കും ഏതെങ്കിലും കാട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് വസ്തു വാങ്ങി അവിടെ പൂക്കച്ചവടം നടക്കുക അല്ലെങ്കിൽ പൂക്കൃഷി നടത്തുക എന്നുള്ളതല്ല. നമ്മളിൽ പലരുടെയും വലിയൊരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഒന്ന് തന്നെയായിരിക്കും റിട്ടയർമെൻറ്റ് കാലം അതൊരു ഫാമൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെറിയ കൃഷിയും പരിപാടികളൊക്കെ ആയിട്ടൊക്കെ പോകണം. എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. ഞാനിപ്പോൾ അത്തരം ചില റീലുകൾ വരുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെയുള്ള എൻ്റെ പ്രവാസ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അത് ലൈക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് എൻ്റെ മാത്രം ഒറ്റയ്ക്കുള്ള ഒരു സ്വപ്നമല്ല ഇത്. ഒരുപാട് പേര് ഇതേ രീതിയിൽ സ്വപ്നം കാണുന്ന നിരവധി പേര് നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഒരു ബോധ്യം നമുക്ക് മനസ്സിലാവുന്ന അപ്പോഴാണ്. എന്തായാലും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് ഞാനീ പറഞ്ഞ വൈൽഡ് ഫ്ലവറിംഗ്. ഇപ്പോൾ എന്താ പറയുന്നത്, ഡേറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നോക്കുന്നവരാണെങ്കിൽ ഒരു പുതിയ ട്രെൻഡാണ് കേട്ടോ ഇത്. സമയമെടുത്ത് പരസ്പരം മനസ്സിലാക്കി ഒരു പങ്കാളിയെ കണ്ടെത്തുന്ന ഒരു പ്രത്യേക രീതിയാണ് ഈ വൈൽഡ് ഫ്ലവറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഡേറ്റിംഗ് ലോകത്ത് ഇപ്പോൾ ട്രെൻഡിങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വൈൽഡ് ഫ്ലവറിംഗ്. അനാരോഗ്യകരമായിട്ടുള്ള ഡേറ്റിംഗ് രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ബന്ധം യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ യാതൊരു പ്രഷറും കൊടുക്കാതെ അത് ഓർഗാനിക്കായിട്ട് വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഈ ഒരു രീതിയുടെ ലക്ഷ്യം. ഒരു വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കുക, പ്രഷറൈസ് ചെയ്യാതിരിക്കുക. പലപ്പോഴും നമുക്കറിയാം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇണയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നൊരവസ്ഥയുണ്ട്. പലപ്പോഴും അത് പലതരം നമുക്ക് ചേരാത്ത ഇടങ്ങളിൽ പോയി ചേർന്ന് അല്ലെങ്കിൽ ചേരാത്ത ഇടങ്ങളിൽ ചെന്ന് നമ്മൾ പിന്നെ ഫിറ്റാവുന്നതിന് വേണ്ടി നമ്മൾ തന്നെ സ്വയം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ പലയിടങ്ങളിലും വരാറുണ്ട്. എന്നാൽ അതിനൊന്നും നിൽക്കാതെ കൃത്യമായ ഒരു എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാ തരത്തിലും ഇയാൾ 100% എനിക്കൊപ്പം ഒരു യാത്രയ്ക്ക് യോഗ്യയാണ് അല്ലെങ്കിൽ യോഗ്യനാണ് എന്ന് മനസ്സിലാക്കി കൂടെ കൂട്ടുന്ന അല്ലെങ്കിൽ കൂടെ ഒരുമിച്ച് യാത്ര തുടങ്ങുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ വൈൽഡ് ഫ്ലവറിംഗ് എന്നതുകൊണ്ട് ഡേറ്റിംഗിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത്ര പുതിയ പുതിയ ഓരോരോ ട്രെൻഡുകളെ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഇതറിയാവുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ഇമ്മാതിരി വിഷയങ്ങൾ വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളും നമ്മളാരും ഔട്ട്ഡേറ്റഡ് ആയി പോരുത്. നമ്മളിതിനെക്കുറിച്ച് അറിയാതെ വാവിളിച്ച് ഇങ്ങനെ നിൽക്കേണ്ടി വരരുത്. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ ഇൻറ്റൻഷൻ. എന്തായാലും ആ ഇൻറ്റൻഷനോടുകൂടി ഈ ഒരു വിഷയത്തോടുകൂടി ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നാളെ വൈകുന്നേരത്ത് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 matram, adum prativarsham. TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
1: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തൂറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: தாய்க்கலவி.
1: ஏன் கோச்சிட்டு போதியா?

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home FM. Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത്
3: റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2.

0: 0555-666-5859. That's 0555-666-5859.
1: Home 92.2 FM. Home is a feeling.
2: Okay.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festive Offeril All Access Pack, verum AED 99.99 matram, adum prati varsham. TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തൂറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special sikkanu elupam, idu ningalude swantham radio.
7: Ningalude business ini njangalude logam ariyatte.
8: Radio advertising vadi ningalude brand UAE vipaniyil ethikkan njangal sahayikkunu.
9: Affordable

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.